ഒരു ഗ്രാമത്തിൽ രാമൻ എന്നൊരു കർഷകനുണ്ടായിരുന്നു. എപ്പോഴും പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം രാപ്പകൽ അധ്വാനിച്ചിരുന്ന അദ്ദേഹം തന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം സമയം ചെലവഴിക്കാനോ അവരെ സ്നേഹിക്കാനോ തയ്യാറായിരുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. വാർദ്ധക്യത്തിൽ അയാൾക്ക് കഠിനമായ അസുഖം ബാധിച്ച് കിടപ്പിലായപ്പോൾ അയാൾ സമ്പാദിച്ച പണമോ അയാളുടെ കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളോ അയാളെ തിരിഞ്ഞു നോക്കിയില്ല. പകരം തന്റെ ജീവിതകാലം മുഴുവൻ താൻ അവഗണിച്ച ആ കുടുംബം മാത്രമാണ് രാവും പകലും ഉറക്കമൊഴിച്ച് സ്നേഹത്തോടെ അയാളെ പരിചരിക്കാൻ അറിയിക്കുന്നുണ്ടായിരുന്നത്. ലോകത്ത് നമ്മൾ എന്ത് വലിയ

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് May 15 കൊല്ലവർഷം 1201 ഇടവം 1 വെള്ളിയാഴ്ച. ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനം. എല്ലാ വർഷവും May 15 ലോകമെമ്പാടും അന്താരാഷ്ട്ര കുടുംബദിനമായി ആചരിക്കുന്നത്. സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകമായ കുടുംബങ്ങളുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുവാനും കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുവാനുമാണ് ഈ ദിനം പ്രധാനമായും ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ദിനാചരണം ആധുനിക കാലത്ത് കുടുംബങ്ങൾ നേരിടുന്ന വിവിധ സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: போஜோ.
1: ஹாய், ஹலோ, வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஆன் ஆஸ்ட்ரேயா எஃப்எம் 19 நாடினொப்பம் நாட்டார்க்கொப்பம். மார்னிங் மோஜோயுமாய்ட்ட தான் எத்திச்சேர்ந்திருக்கிறது ஆர்ஜே அனுஷയാണ് കേട്ടോ. அப்போ എന്തായാലും ഒരു അടിപൊളി പ്രഭാതം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ ഇന്ന് എങ്ങോട്ടും പോകാനായിട്ട് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സുഖം നിറഞ്ഞ ഒരു പ്രഭാതം, ഒരു മോർണിംഗ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം മഴയത്ത് മൂടി പൊതച്ച് കിടന്നുറങ്ങുക എന്നതിൽ പരം ഒരു സുഖം നൽകുന്ന കാര്യം വേറൊന്നുമില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം അല്ലേ. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ഫ്രൈഡേയുടെ ആശംസകൾ അറിയിക്കുകയാണ്. ഇന്ന് മെയ് 15 നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്നൊരു വെള്ളിയാഴ്ച കൂടിയാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു വെള്ളിയാഴ്ച തന്നെയായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ആശംസിക്കുന്നു.

0: ഒപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഫോജോ.
2: നമ്മൾ ശ്രദ്ധയില്ലാതെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളുടെ മുടിയെ നശിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ശ്രദ്ധയില്ലാതെ ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കണോ? പറഞ്ഞുതരാം. അതായത് ഈ നനഞ്ഞ മുടി തോർത്തുകൊണ്ട് അമർത്തി തോർത്തുന്ന ആൾക്കാരുണ്ടാവും അല്ലേ. അതിപ്പോൾ പണ്ടത്തെ ആൾക്കാരാണെങ്കിലും ശീലിച്ചു വന്നിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെ അധികം അങ്ങനെ ചെയ്യാറില്ല. കാരണം ഹെയർ കെയർ റുട്ടീനൊക്കെ കാര്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ തോർത്താറില്ല. എന്നാലും അത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം നനഞ്ഞ മുടി തോർത്തുകൊണ്ട് അമർത്തി തോർത്തുന്നത് ആക്ച്വലി നല്ലതല്ല. നമ്മൾ കുളി കഴിഞ്ഞ ഉടനെ തോർത്ത് ഉപയോഗിച്ച് മുടിയിൽ ശക്തമായിട്ട് റബ്ബ് ചെയ്യുന്നത് നമ്മുടെ മുടിയുടെ പുറംപാളിയായിട്ടുള്ള ക്യൂട്ടിക്കിളിനെ നശിപ്പിക്കുകയും മുടി പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ട് കാരണമാവുകയും ചെയ്യുന്നു. ഈ മൈക്രോ ഫൈബർ ടവലോ അല്ലെങ്കിൽ പഴയ കോട്ടൺ ടീഷർട്ടോ ഒക്കെ ഉപയോഗിച്ചിട്ട് മൃദുവായിട്ട് വെള്ളം ഒപ്പിയെടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നനഞ്ഞ മുടി ചീകി വെക്കുന്ന ആൾക്കാരുണ്ടാകുമല്ലേ. മുടി ആക്ച്വലി നനഞ്ഞിരിക്കുന്ന സമയത്ത് ഏറ്റവും ദുർബലമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ. അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ചീപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ മുടി കൂടുതലായിട്ട് കൊഴിയാനായി കാരണമാകും. മുടി പകുതിയെങ്കിലും ഉണങ്ങിയ ശേഷം മാത്രം വലിയ പല്ലുകളുള്ള ചീപ്പൊക്കെ ഉപയോഗിച്ചിട്ട് മുടി ചീകാനും കുരുക്കുകളൊക്കെ മാറ്റാനായിട്ടും ശ്രദ്ധിക്കുക എന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ദിവസവും കെമിക്കൽ ഷാംപൂ ഉപയോഗിക്കുന്നത് അത് ആക്ച്വലി നല്ലതല്ല. നമ്മുടെ തലയോട്ടിയിലെ സ്വാഭാവിക എണ്ണമയത്തെ കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാതാക്കുന്ന ഒന്നാണ് ഷാംപു ഡെയിലി ചെയ്യുന്നത്. അപ്പോൾ ഇത് മുടിയെ വല്ലാതെ ഡ്രൈ ആക്കാനും ഡാൻഡ്രഫ് വരാനും ഒക്കെ കാരണമാകും. അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം അതും വീര്യം കുറഞ്ഞ ഷാംപു ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മുടി എപ്പോഴും ഇറുക്കി കെട്ടിവെക്കുന്ന ആൾക്കാരുണ്ടാകുമല്ലേ. എപ്പോഴും ടൈറ്റായിട്ട് മുടി കെട്ടിവെക്കുന്നത് നമ്മുടെ മുടിയുടെ വേരുകളിൽ വലിച്ചിലുണ്ടാക്കുകയും ട്രാക്ഷൻ അലോപേഷ്യ എന്ന അവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ ഉറങ്ങും എപ്പോഴെങ്കിലും മുടി അയച്ച് കെട്ടുകയോ അല്ലെങ്കിൽ പിന്നിടുകയോ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ചില ആളുകളുണ്ട് കേട്ടോ, ഈ തണുത്ത വെള്ളം പറ്റാത്ത ആൾക്കാരൊക്കെ ഈ ചൂടുവെള്ളത്തിൽ തല കഴുകാറുണ്ട്. ആക്ച്വലി നല്ല ചൂടുവെള്ളത്തിൽ നമ്മൾ തല കഴുകുന്നത് മുടിയുടെ ഈർപ്പം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം. മാത്രമല്ല നമ്മുടെ മുടിയുടെ വേരുകളെ ദുർബലമാക്കുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും ഇളം ചൂടുവെള്ളമോ അല്ലെങ്കിൽ പച്ചവെള്ളമോ ഉപയോഗിച്ച് മാത്രം നമ്മുടെ തല കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ തലയോട്ടിക്ക് ആവശ്യമായിട്ടുള്ള പോഷണം നൽകാതിരിക്കുന്നത്. ഇപ്പോൾ മുടിയുടെ ആരോഗ്യത്തിന് തലയോട്ടിയുടെ ആരോഗ്യം വളരെ പ്രധാനമാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് എണ്ണ തേക്കാതിരിക്കുന്നതും തലയോട്ടി വരണ്ടിരിക്കാനായിട്ട് അനുവദിക്കുന്നതും നമ്മുടെ മുടിയുടെ വളർച്ച മുരടിപ്പിക്കും. അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും ഒരു നല്ല ഹെയർ ഓയിൽ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇപ്പം തന്നെ നിർത്തിക്കുക. കാരണം നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ഹെൽത്തിനെസ്സും അതുപോലെ തന്നെ മുടിയൊക്കെ ഇഷ്ടമല്ലാത്ത ആരാണല്ലോ ഉള്ളത്. അത് ആണായാലും പെണ്ണായാലും മുടി കൊഴിഞ്ഞു പോവുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചോളൂ കേട്ടോ. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞത് 18 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 കിലോയായി പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13-ാമത് മുഖ്യമന്ത്രിയായി VD സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200-ഓളം പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ശ്രീ മോദി ഇന്ന് UAE യിലെത്തും. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. 2-ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന പ്രധാനമന്ത്രി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. തുടർന്ന് സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളും ശ്രീ നരേന്ദ്രമോദി സന്ദർശിക്കും. രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ ലഭ്യത ഉറപ്പുവരുത്താൻ സർക്കാർ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചതായി പെട്രോളിയം മന്ത്രാലയം. ഗാർഹിക പാചകവാതക വിതരണം സാധാരണ നിലയിലാണെന്നും എവിടെയും ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: भारत सरकार ने कई इफेक्टिव स्टेप्स लिए हैं जिसके चलते हमारे पास पेट्रोल, डीजल, LPG और नेचुरल गैस के पर्याप्त स्टॉक्स अवेलेबल हैं. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं और LPG प्रोडक्शन भी इंक्रीज किया जा चुका है. हमारे किसी भी रिटेल आउटलेट पर और LPG डिस्ट्रीब्यूटरशिप पर कोई ड्राई आउट रिपोर्टेड नहीं है. सब जगह पर नॉर्मल ऑपरेशन चल रहे हैं.
1: രാജ്യത്തെ സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം ഇനി മുതൽ പരമാവധി 100 കിലോഗ്രാം സ്വർണം മാത്രമേ കൊണ്ടുവരാനാകൂ എന്ന് കേന്ദ്ര സർക്കാർ. ഇതു സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. പദ്ധതിക്ക് കീഴിൽ ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തന നിലയും ശേഷിയും പരിശോധിക്കുന്നതിനായി DGFT നേരിട്ടുള്ള പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. മുൻപ് അനുമതി ലഭിച്ചവർ നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ അടുത്ത തവണ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂവെന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. യൂറോപ്യൻ കമ്മീഷൻ ഡെലിഗേറ്റഡ് റെഗുലേഷന് അനുസൃതമായി ഇന്ത്യ നടപ്പിലാക്കിയ കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളെ തുടർന്നാണ് തീരുമാനം. 2026 സെപ്റ്റംബർ മുതൽ മൃഗജന്യ ഉൽപ്പന്നങ്ങൾ യൂറോപ്യൻ യൂണിയനിലേക്ക് കയറ്റുമതി ചെയ്യാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയെ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത് രാജ്യത്തെ സമുദ്രോൽപ്പന്ന കയറ്റുമതി മേഖലയ്ക്ക് വലിയൊരു നേട്ടമാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ബഹുരാഷ്ട്രവാദം ശക്തിപ്പെടുത്തുന്നതിനും സുസ്ഥിര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. സമാധാനവും സുരക്ഷയും ആഗോള വ്യവസ്ഥയുടെ പ്രധാന ഘടകമായി തുടരുന്നതായി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കി. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്നതിന് സ്വയം പര്യാപ്തതയും ഐക്യവും അനിവാര്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തിന്റെ പ്രതിരോധ നയതന്ത്ര സംഭാഷണമായ കലാം ആന്റ് കവചിന്റെ 3-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രതിരോധ മേഖലയിൽ മറ്റു രാജ്യങ്ങളെ അമിതമായി ആശ്രയിക്കുന്ന രാഷ്ട്രം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദുർബലമായി തുടരുമെന്നും രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി.
3: Self-reliance is not only an economic goal, it is our strategic necessity. A nation that depends excessively on others for critical defense capability remains vulnerable in times of crisis. We must design, develop, produce, maintain and upgrade key systems within our own national ecosystem.
1: ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നാലെ റദ്ദാക്കിയ നീറ്റ് പരീക്ഷയ്ക്ക് പകരം നടത്തുന്ന പരീക്ഷയുടെ മുന്നൊരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിലയിരുത്തി. സുഗമവും സുതാര്യവുമായ രീതിയിൽ പരീക്ഷ നടത്തുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗം ചർച്ച ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഡയറക്ടർ ജനറൽ, സിബിഎസ്ഇ ചെയർപേഴ്സൺ തുടങ്ങി മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. പൂനെ സ്വദേശികളാണിവർ. കഴിഞ്ഞ 24 മണിക്കൂറിൽ 14 റെയ്ഡ് നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 ഡൽഹി കോടതിയിൽ ഹാജരാക്കി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ 7 പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് വി ഡി സതീശൻ മറ്റ് മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച തന്നെ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് UDF വൃത്തങ്ങൾ തിരുവനന്തപുരത്ത് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിനിടെ വിവിധ ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ചും വിപുലമായ ചർച്ചകളും സജീവമായി മുന്നേറുകയാണ്. CPIM മുതിർന്ന നേതാവും സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു. CPIM സംസ്ഥാന സമിതി യോഗത്തിലാണ് തീരുമാനം. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുത്തു. ശനിയാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 6 ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ 36 മണിക്കൂറിനിടെയുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നത് കാരണവും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോഹി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ അടിയന്തരമായി സർവേ നടത്താൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി. കേരളത്തിൽ SSLC പരീക്ഷാഫലം ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കും. ഫലം പരിശോധിക്കാൻ നമ്മുടെ കേരളം ആപ്പും സജ്ജമാക്കി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 3 പരീക്ഷാഫലം പ്രഖ്യാപിക്കുക. TSSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈൻ ആയി പരിശോധിക്കാം. നമ്മുടെ കേരളം, സഫലം കൈറ്റ് എന്നീ മൊബൈൽ ആപ്പുകൾ, result.kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ വെബ്സൈറ്റുകൾ എന്നിവയിലൂടെ SSLC പരീക്ഷാഫലം ലഭ്യമാകും. സംസ്ഥാനത്തൊട്ടാകെ 417,497 കുട്ടികളാണ് SSLC പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലായി 386 വിദ്യാർത്ഥികളും രജിസ്റ്റർ ചെയ്തിരുന്നു.
1: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 6 ജയം. പഞ്ചാബ് ഉയർത്തിയ 201 റൺ വിജയലക്ഷ്യം മുംബൈ 4 നഷ്ടത്തിൽ ഒരു പന്ത് ബാക്കി നിൽക്കെ മറികടന്നു. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. മക്കാവുവിൽ നടക്കുന്ന 11th സാന്റ വേൾഡ് കപ്പിൽ ഇന്നലെ വനിതാ 52 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ വുഷു താരം അപർണ ദഹിയയ്ക്ക് സ്വർണം. ഫൈനലിൽ നിലവിലെ ലോക ചാമ്പ്യൻ വിയറ്റ്നാമിന്റെ തി ഫുവോങ്ങിനെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അപർണ പരാജയപ്പെടുത്തിയത്. തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന്റെ 3rd 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 വിദേശ പര്യടനം ഇന്ന് ആരംഭിക്കും. UAE പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും. സ്വർണ്ണാഭരണ കയറ്റുമതിക്കാർക്ക് ഇറക്കുമതി ചെയ്യാവുന്ന അസംസ്കൃത സ്വർണത്തിന്റെ അളവ് 100 പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. അക്വാകൾച്ചർ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് തുടർച്ചയായി കയറ്റുമതി ചെയ്യുന്നതിനുള്ള പുതുക്കിയ കരട് പട്ടികയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തി യൂറോപ്യൻ യൂണിയൻ. കേരളത്തിന്റെ 13th മുഖ്യമന്ത്രിയായി വി ഡി സതീശൻ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും 111 പേർ മരിച്ചു. 200 പേർക്ക് പരിക്ക്. രക്ഷാപ്രവർത്തനം സജീവം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. 6 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോ ആണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും മഴക്കാലമൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. മഴ മാത്രമല്ല, മഴയോടൊപ്പം തന്നെ ഇടിമിന്നലും ഇപ്പോൾ ദിവസങ്ങളായിട്ട് കണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇടിമിന്നലേറ്റ് പല സ്ഥലങ്ങളിലായിട്ട് പലരും അപകടമുണ്ടായ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കുറച്ചധികം ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അതായത് ഇടിമിന്നലുള്ള സമയത്ത് മരത്തിൻ്റെ അടിയിൽ നിൽക്കാതിരിക്കുക, അതുപോലെ തന്നെ ഫോൺ ചാർജിങ്ങിൽ വെച്ചുകൊണ്ട് ഉപയോഗിക്കാതിരിക്കുക, പിന്നെ ഇടിമിന്നലിൻ്റെ സമയത്ത് കുളിക്കാൻ പാടില്ല, അതുപോലെ തന്നെ വൈദ്യുതി ഉപകരണങ്ങൾ സ്പർശിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക, പിന്നെ ഈ തുറസായ സ്ഥലങ്ങളിൽ നിൽക്കാതിരിക്കുക, അതുപോലെ തന്നെ ബൈക്കോ സൈക്കിളോ ഒക്കെ ഓടിക്കാതിരിക്കുക. ഈ ഒരു സമയത്ത് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ അടങ്ങിയിരിക്കുക എന്നുള്ളതാണ് ചുരുക്കി പറയുന്നത്. ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിക്കുകയാണെങ്കിൽ, സുരക്ഷിതമായ ഒരു കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക ഇടിമിന്നൽ കണ്ടുവരുന്ന ആ ഒരു സമയത്ത്. അതുപോലെ തന്നെ ജനലിൽ നിന്നോ വാതിലിൻ്റെ അടുത്ത് നിന്നോ ഒക്കെ അല്പം അകലം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ വൈദ്യുതി ഉപകരണങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. പിന്നെ നമ്മളിപ്പോൾ പുറത്താണെങ്കിൽ, ഇടിമിന്നലുള്ള സമയത്ത് പുറത്താണെങ്കിൽ വാഹനത്തിനുള്ളിൽ തന്നെ സുരക്ഷിതമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുട്ടികളെയും, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളെയും അതുപോലെ തന്നെ വയോധികരെയും. അപ്പോൾ ഈ രണ്ട് കൂട്ടരെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനായിട്ട് കൂടി ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് മഴ കടുക്കുമെന്നാണ് അറിയാനും കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മഴയോടൊപ്പം തന്നെ കാറ്റും ഇടിയും മിന്നലും ഒക്കെ വരും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് അറിയിക്കുകയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടറിയാറുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും 8 മണി കഴിഞ്ഞ് 1 മിനിറ്റിൽ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. അപ്പോൾ 4 വർഷ BS MS ഡ്യുവൽ ഡിഗ്രി ഗണിത കോഴ്സുകൾ IIT സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. ഗണിതത്തിലെ അറിവിനൊപ്പം തന്നെ വ്യാവസായിക ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചിട്ടുള്ള ഒരു കോഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഏതൊക്കെയാണ് കോഴ്സുകൾ നോക്കുകയാണെങ്കിൽ, സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് ടെക്നോളജി, അതുകൂടാതെ പബ്ലിക് പോളിസി, റോബോട്ടിക്സ്, സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ്, പിന്നെ ഓഫ് ഷോർ ആൻഡ് മാരിടൈം എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ പ്രോസസ് സേഫ്റ്റി, സ്പോർട്സ് അനലിറ്റിക്സ് ആൻഡ് AI തുടങ്ങിയവയിലും ബിരുദാനന്തര ബിരുദ കോഴ്സുകളും എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് ടെക്നോളജി, അതുകൂടാതെ മാനേജ്മെൻറ്റ് ആൻഡ് ഡേറ്റാ സയൻസ് എന്നിവയിൽ ബിരുദ കോഴ്സുകളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് സെർച്ച് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റ് പറയാം. വെബ്സൈറ്റ് വരുന്നത് www.iitm.ac.in എന്നതാണ്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.iitm.ac.in എന്നതാണ് വെബ്സൈറ്റ്. അപ്പോൾ എന്തായാലും ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളത് കേട്ടറിയാനുണ്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ് ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഇന്നാണ് ആ സുദിനം ഗൈസ്. ഇന്ന് SSLC പരീക്ഷാ ഫലം വരുന്ന ദിവസമാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫലം പ്രഖ്യാപിക്കുന്നതായിരിക്കും. അപ്പോൾ 4.18 ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ ഒരു SSLC ഫലം ഇങ്ങനെ കാത്തുകാത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ 99.5% വിജയമുണ്ടായിരുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് പുതിയ പാഠപുസ്തകങ്ങൾ നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ SSLC പരീക്ഷയുടെ ഫലമാണ് എന്തായാലും ഇന്നത്തെ ദിവസം വരാനായിട്ട് പോകുന്നത്. അപ്പം മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദ്യ നിലവാരം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിജയ ശതമാനം മുഴുവൻ A+ ജയം നേടുന്നവരുടെ എണ്ണവും ഒക്കെ കുറയാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് മൊത്തത്തിലുള്ള ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും 3 മണി കഴിഞ്ഞ് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും റിസൾട്ട് അറിയാനായിട്ടുള്ള ഒരു വാട്സപ്പ് നമ്പർ പറഞ്ഞു തരാം. 9188619958 ഈ ഒരു നമ്പറിൽ റിസൾട്ട് എന്ന മെസ്സേജ് അയച്ച ശേഷം നമ്മുടെ രജിസ്റ്റർ നമ്പർ നൽകിയാൽ ഫലം PDF ആയിട്ട് രൂപത്തിൽ ലഭിക്കുന്നതാണ്. രജിസ്ട്രേഷൻ നമ്പറും അതുപോലെ തന്നെ ജനന തീയതിയും നൽകുകയാണെങ്കിൽ PDF രൂപത്തിൽ നമ്മുടെ ആ ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9188619958 എന്നതാണ് നമ്പർ. അപ്പോൾ ടെൻഷനൊന്നും അടിക്കുകയൊന്നും വേണ്ട, എന്തായാലും കൂളായിട്ടിരിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ അറിയിക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണ്ടല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
1: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ,
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞതാ 33 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് 9 മണി വരെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ ഇന്ന് മെയ് 15 തീയതിയാണ്. അപ്പോൾ ഈ ഒരു ഡേറ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സ് ഒക്കെ ഇങ്ങനെ ഓടി ഓടി എത്തുന്നുണ്ടെങ്കിൽ, അവർക്കൊരു വിഷു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കേണ്ട, ലൈവിലേക്ക് വിളിച്ചോ മെസ്സേജ് അയച്ചോ ഒക്കെ വിഷസുകൾ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0474-291-90-0-4-7-9-4-2-9-1-9-0-0 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9-5-2-6-6-4-9-0-9-0 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മലപ്പുറം അയനിക്കോട് നിന്നും സുലൈക്കയാണ്. മനോഹരമായ റോസാപ്പൂക്കൾ വിരിയുന്നത് മുള്ളു നിറഞ്ഞ റോസാ ചെടിയിലാണ്. കഷ്ടതകൾക്കൊടുവിൽ ഒരു വസന്തമുണ്ട് എന്ന് ഈ ചെടി നമ്മെ പഠിപ്പിക്കുന്നു. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു മെസ്സേജ് തന്നെയാണ് ഇതൊക്കെ നമുക്ക് രാവിലെ തന്നെ അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച സുലൈക്കയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് നാസറിക്കയാണ്. ആഗ്രഹിക്കുന്നതെല്ലാം സഫലമായാൽ സ്വാഭാവികമായും അഹങ്കാരം കീഴ്പ്പെടുത്തിയേക്കാം. അതുകൊണ്ടാവാം പലർക്കും ആഗ്രഹങ്ങൾ പലതും ബാക്കി ഉണ്ടാവുന്നതും അകലെയാകുന്നതും. ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു നല്ല മെസ്സേജ് നമുക്ക് നാസറിക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന വിഷയമാണ്. അടുത്തൊരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് ആശ്രയ FM, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് പിറന്നാളിൻ്റെ മധുരം പങ്കിടുന്ന നമ്മുടെ സ്വന്തം റാണി വർഗീസിന് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. മറ്റു പിറന്നാൾ, വിവാഹ വാർഷിക, ജന്മദിനം, വിവാഹങ്ങൾ ഉള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിനാശംസകളോടെ PV മുഹമ്മദ് ഫ്രം വടക്കേ വാവന്നൂർ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന റാണി ചേച്ചിക്ക് നമ്മുടെ ആശ്രയ FM 90 പേരിലും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടു കൂടിയൊരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷയുകയാണ്. അപ്പോൾ ഇനി ഒരുപാട് ബർത്ത്ഡേയ്സ് ആഘോഷിക്കാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. ഫാമിലിയോടൊപ്പം ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് കടന്നു പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് വിഷയമാണ്. ഒപ്പം തന്നെ ഇക്കയ്ക്കും മുഹമ്മദ് ഇക്കയ്ക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസുകൾ അറിയിക്കാനായിട്ട് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9-5-2-6-4-9-0-9-0 എന്ന നമ്പറിലേക്ക്, ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0-4-7-4-2-9-1-9-0-9-0 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ,
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. മോർണിംഗ് മോജോയിലെ തന്നെ വിഷിംഗ് സെഗ്മെന്റ് ആണ് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലിസണേഴ്സിന്റെ തന്നെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള വിഷസുകളും പോസിറ്റീവായിട്ടുള്ള കോട്സുകളും ഒക്കെ കേട്ട് ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന അടുത്തൊരു മെസ്സേജ് വായിക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാംജിയാണ്. ആദ്യം തന്നെ അനുപ്രിയയ്ക്ക് ഒരു അട്ടിപൊളി ഗുഡ് ഡേ വിഷ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും ഒപ്പം ആശ്രയ FM 90 റേഡിയോയിലുള്ള എല്ലാ സ്റ്റാഫുകൾക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും റാംജിക്കും നല്ലൊരു അടിപൊളി ഫ്രൈഡേ ആയി മാറട്ടെ എന്നത് ഫ്രൈഡേ എന്ന് ഞാനും തിരിച്ച് വിഷ് ചെയ്യുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് ആശ്രയ FM, ഞാൻ നിയ. ഇന്ന് എൻ്റെ കുഞ്ചു അച്ചാച്ചൻ്റെ ജന്മദിനമാണ്. പേര് ജിനു. ആശ്രയയുടെ പേരിൽ ജന്മദിനാശംസകൾ നൽകണേന്ന് പറഞ്ഞിട്ടാണ് നിയക്കുട്ടി ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കുഞ്ചു അച്ചാച്ചൻ എന്ന് വിളിക്കുന്ന ജിനുവിന് നമ്മുടെ ആശ്രയ FM 90 പേരിലും ഒത്തിരി സ്നേഹത്തോടുകൂടി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നിയ കുട്ടിക്കും പിന്നെ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഫ്രൈഡേ ആയിരിക്കട്ടെ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ് കേട്ടോ. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, സുഖമല്ലേ? യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും നേരുന്നു ശുഭദിനം. ചേർത്തെഴുതുമ്പോൾ വെറും ഒരു വാക്ക് മാത്രമാണ് സ്നേഹം, പക്ഷേ ചേർത്ത് പിടിക്കുമ്പോൾ ആ വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ ഈ ഒരു മനോഹരമായ മെസ്സേജ് നമുക്ക് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എന്നാലും മെസ്സേജ് അയച്ച ടീച്ചറിനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ്, ഹായ്. ജീവിതം ഒരു സൈക്കിൾ സവാരി പോലെയാണ്. നിങ്ങളുടെ ബാലൻസ് നിലനിർത്താൻ നിങ്ങൾ മുന്നോട്ട് പോകണം. ബൈ സഹീദ സമദ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച സഹീദ ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഫ്രൈഡേ ആയി മാറട്ടെ ഈ ഫ്രൈഡേ എന്ന് വിഷയമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കായിട്ട് വിഷസുകൾ അറിയിക്കാം, പോസിറ്റീവായിട്ടുള്ള കോട്സുകളൊക്കെ നമുക്ക് മെസ്സേജായിട്ട് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526496090 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474291909090 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
3: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ് ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
4: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ 9 ആയിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം. എന്നാലും മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് അവസാനിപ്പിക്കേണ്ടതായിട്ടുള്ള സമയം ആഗതമായിട്ടുണ്ട്. അപ്പൊ എന്നാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി നമുക്ക് വായിക്കാം. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ളതല്ല നമ്മുടെ ജീവിതം. കാരണം 1000 ശരികൾക്കിടയിൽ ഒരു തെറ്റിനായി കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ലില്ലി ശേഷിയാണ് കേട്ടോ. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഭിനയിച്ച് കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് പോസിറ്റീവായിട്ട് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. എത്രയൊക്കെ നല്ലത് ചെയ്താലും എന്തെങ്കിലുമൊക്കെ കുറ്റം പറയാനായിട്ട് ആൾക്കാരുണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക എന്നുള്ളൊരു ഉദ്ദേശം അങ്ങ് മാറ്റിവെക്കുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. നല്ലൊരു മെസ്സേജ് അയച്ചാൽ ലില്ലി ചേച്ചിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തോമസ് ചേട്ടനാണ്. ജീവിത പരീക്ഷണങ്ങളിൽ വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രാർത്ഥനയാണ്. ഈ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനമെന്ന് പറഞ്ഞുകൊണ്ടാണ് തോമസ് ചേട്ടൻ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേട്ടനും നല്ലൊരു ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പപ്പയ്ക്ക് 1000 ജന്മദിനാശംസകൾ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ പപ്പ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അഞ്ജു മേരി അലക്സ് ആൻഡ് ആൻസി സാറ അലക്സ്. ഹൈദരാബാദിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അഞ്ജുവിൻ്റെയും ആൻസി സാറയുടെയും ഫാദറിന് നമ്മുടെ ആശ്രയ എഫ് എം 90 പേരിലും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ വിഷയമാണ്. ആൻഡ് നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. നമസ്കാരം, ഇന്ന് അന്താരാഷ്ട്ര കുടുംബദിനം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിജയങ്ങൾക്കും പിന്നിൽ താങ്ങായി നിൽക്കുന്ന നമ്മുടെ കുടുംബമാണ് ഏറ്റവും വലിയ സമ്പാദ്യം. ലോകത്തിലെ എല്ലാ കുടുംബങ്ങൾക്കും സ്നേഹം നിറഞ്ഞ കുടുംബദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആബേൽ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആബേൽ ചേട്ടനും ഫാമിലിക്കും നല്ലൊരു അടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ച് വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത്, ഒരു സ്വപ്നം മതി മനസ്സിനെ സന്തോഷിപ്പിക്കാൻ, ഒരു പ്രണയം മതി മനസ്സിനെ വേദനിപ്പിക്കാൻ, എത്ര വേദനയിലും ഒരു നല്ല സുഹൃത്ത് മതി എല്ലാ വേദനകളും മറക്കാൻ. സുപ്രഭാതം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് അഭിരാമിയാണ്. എന്നാലും നല്ലൊരു മെസ്സേജ് അയച്ച് അഭിരാമിക്കും ഫാമിലിയിലെ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ ഇന്നത്തെ ദിവസമെന്ന് വിഷയമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ. സോ കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വിർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
3: കാർമൽ സ്കൂൾ കടലാവിള കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
4: കിടലൻ ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
5: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
6: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മോർണിംഗ് മോജോ.
8: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ ഇനി അങ്ങോട്ട് ലോക്കൽ അപ്ഡേറ്റ്സുകളുടെ സമയമാണ്. കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. അതായത് 17-ാം തീയതി വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിലെ ഇടിമിന്നൽ, കാറ്റ് എന്നിവയോടുകൂടി ശക്തമായ മഴയ്ക്കുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ കേരളത്തിലും മാഹിയിലും മണിക്കൂറിലും 30 മുതൽ 50 വരെ കിലോമീറ്റർ ആയിരിക്കും കാറ്റിൻ്റെ വേഗത വരുന്നത് കേട്ടോ. അതുകൂടാതെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്നത്തെ ദിവസവും, പിന്നെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെയും, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 17-ാം തീയതിയും യെല്ലോ അലർട്ട് ആയിരിക്കും എന്നുള്ള ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴയ്ക്കുള്ള ഒരു സാധ്യതയും പറയുന്നുണ്ട്. അപ്പോൾ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ കാറ്റിലും അതുപോലെ തന്നെ കടലാക്രമണത്തിനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഇന്ന് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ മത്സ്യത്തൊഴിലാളികൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യമുള്ളത് കർണാടക തീരത്ത് മത്സ്യബന്ധനം നടത്താം എന്നുള്ളതാണ് കേട്ടോ. പിന്നെ 16-ാം തീയതിയോടു കൂടിയിട്ട് തെക്കൻ ബംഗാൾ ഉൾക്കടൽ, അതുപോലെ തന്നെ ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിലും കാലവർഷം എത്തും എന്നതാണ് സൂചന. അപ്പോൾ നമ്മുടെ കേരളത്തിൽ എന്തായാലും ഓൾറെഡി കാലവർഷം പതിയെ പതിയെ എത്തി തുടങ്ങിയിട്ടുണ്ട്. സോ ജാഗ്രത. എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയകൃത്യം 9:21 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസ്ണിംഗ് to ASRAFAM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9744660. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യെസ്, അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോ ആണ്. വിത്ത് മീ RJ അനുഷ ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. കടക്കൽ കുമ്മിൾ ഗവൺമെന്റ് ITI സർവേയർ ട്രേഡിലെ ഇൻസ്ട്രക്ടർ ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ ഈ വരുന്ന 18-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കും എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒഴിവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം. നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ: 04-249-1979 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 04-749-1979 എന്നതാണ് നമ്പർ. മറ്റൊരു അധ്യാപക ഒഴിവുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. കടക്കൽ കുറ്റിക്കാട് CP ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലായിട്ട് ഇംഗ്ലീഷ്, സോഷ്യോളജി, പൊളിറ്റിക്കൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇക്കണോമിക്സ് എന്നീ വിഷയങ്ങളിൽ അധ്യാപകരുടെ ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മാസം 30-ാം തീയതിക്ക് മുൻപ് അപേക്ഷ നൽകണം എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. ഇന്റർവ്യൂ വരുന്നത് June 1-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്കാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9:36 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്. സ്റ്റേ ട്യൂൺ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു. കാർമൽ സ്കൂൾ കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447989863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. ജോബ് ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ കൊല്ലം പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ജൂനിയർ റെസിഡന്റ് തസ്തികയിലെ കരാർ നിയമനത്തിന് 19-ാം തീയതി 11 മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ പറയാം, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നതാണ്. നമ്പർ ഇതാണ്, 0474-25-72-72 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-25-72-72 എന്നതാണ് നമ്പർ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9:53 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ മോർണിംഗ് മോജോയിലൂടെ കേട്ടറിഞ്ഞു. എന്തായാലും ഇന്നത്തേക്ക് മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്ത് ഞാൻ എന്താ ഗുഡ് ബൈ പറയുകയാണ്. ഇനിയും നല്ല നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസ്ണിംഗ് ടു ആശ്രയ ഫം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷേ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ നമ്മളിൽ പലരെയും അലട്ടുന്ന ഒന്നാണ് ആസ്മയും പലവിധത്തിലുള്ള അലർജികളും. അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ, ലക്ഷ്യങ്ങൾ, ലക്ഷണങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയെക്കുറിച്ച് സംസാരിക്കാനായി ചെങ്ങമനാട് റാഫാരമ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആൻഡ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മഹേഷ് ദേവ് എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ലൗഡ് സ്പീക്കറിൽ RJ ശ്രീശാന്തിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി.

0: യാത്രയായ സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോവേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു റേഡിയോ വണ്ടി. കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ റേഡിയോ വണ്ടി സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ലവരെ ജനങ്ങളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി ജനങ്ങളുടെ അടുത്തെത്തി സന്തോഷത്തിലൊക്കെ പങ്കുചേർന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്ന നിങ്ങളുടെ സ്വന്തം ആശ്രയ എഫ് എം 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലാണ്. അപ്പോൾ ഇന്നും റേഡിയോ വണ്ടിയിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് റേഡിയോ വണ്ടിയിൽ പരിചയപ്പെടാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സൊ കീപ് ഓൺ ലിസണിങ് റേഡിയോ വണ്ടി ഓൺ ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മളങ്ങനത്തെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് കിഷോർ നാരായണ ദാസ്.
0: കിഷോർ, കിഷോർ ഏട്ടാ വീടടുത്തിനെയാണോ?
1: അല്ല, ദളവാപുരം ചവറത്തെക്കുമ്പോ.
0: ചവറക്കാരനാണ്? ഓക്കെ, എന്റെ വീട് കരുനാഗപ്പള്ളിയാണ്. അപ്പൊ അയൽക്കാരാണല്ലോ
1: നമ്മളൊക്കെ.
0: ഓക്കെ ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് അമ്മ, ഞാൻ, വൈഫ്, കൊച്ച്.
0: ഓക്കെ, അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
1: അതെ, ഹാപ്പി ആയിട്ട് പോകും.
0: എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ. ആൻഡ് എന്താ ചെയ്യുന്നത് ഇപ്പോ?
1: ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാണ്.
0: ദുബായിൽ വർക്ക് ചെയ്യാണ്? പ്രവാസിയാണ്?
1: അതെ അതെ അതെ.
0: ഓക്കെ, എങ്ങനെ പോകുന്നു പ്രവാസ ജീവിതമൊക്കെ?
1: ആ, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇപ്പൊ അവിടെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, അതൊക്കെ കഴിഞ്ഞപ്പോ കുഴപ്പമില്ല, ഒരുവിധം ലെവലായി വരുന്നുണ്ട്.
0: ഓക്കെ, പശ്ചിമേഷ്യൻ സംഘർഷം കുറച്ചധികം നമ്മളെ ബാധിച്ചു അല്ലേ?
1: നല്ല രീതിയിൽ ബാധിച്ചു ദുബായ് താമസിക്കുന്നവരെ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പൊ ഓക്കെയാണ്? ഇപ്പൊ
1: ഇപ്പൊ ഓക്കെയാണ്, ഇപ്പൊ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു.
0: ഇപ്പൊ എത്ര വർഷമായിട്ടുള്ള പ്രവാസ ജീവിതമാ?
1: ഞാൻ 2010 മുതല്, 10-16 വർഷം കഴിഞ്ഞ.
0: ഓക്കെ ശരി ശരി. അപ്പോഴേ എന്തുകൊണ്ട് ഈ പ്രവാസ ജീവിതത്തിലേക്ക് കടക്കാന്ന് കരുതിയത്?
1: അത് ആ സമയത്ത് ഞാൻ പഠിച്ച ഒരു കോഴ്സ്, ഒരു കൊറോണിഷ്യൻ എഞ്ചിനീയറിംഗിന്റെ കോഴ്സ് ആയിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങനെ ചാൻസ് കിട്ടി, അങ്ങനെ പോയതാണ് ഡിഗ്രി കഴിഞ്ഞ്.
0: ഇപ്പം ഈ ഗൾഫിലെന്ന് പറയുമ്പോഴേ, ഇപ്പൊ നമ്മുടെ നാട്ടിലെ പ്രവാസികളെ പരിചയപ്പെടുമ്പോഴൊക്കെ പറഞ്ഞൊരു കാര്യമാണ് ഈ ഗൾഫിലേക്ക് നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണമെന്ന്. ചേട്ടന്റെ അഭിപ്രായം എങ്ങനെയാണ് അതില്?
1: ഗൾഫിലെ നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങൾ. അവിടെ എന്ന് വെച്ചാൽ ജനസംഖ്യ വളരെ കുറവാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം സമ്പന്നത കൂടുതലുമാണ്. അപ്പോൾ ഇതില് അങ്ങനെയുള്ള പെട്രോളിയം പ്രോഡക്റ്റുകൾ, അങ്ങനെ ഇത് രണ്ടും കൂടെ ആണ് ഇത് നമുക്കൊരു കോൺട്രവേഴ്സി ആയിട്ട് ഇരിക്കുന്ന കാര്യം. അന്നേരം എത്രമാത്രം അത് വിജയം ആകുമെന്ന് അറിയാൻ പറ്റത്തില്ല.
0: തീർച്ചയായിട്ടും. അപ്പൊ ഇത് അവിടുത്തെ നിയമങ്ങൾ നല്ലതാണ്, പക്ഷെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് എത്രത്തോളം നടപ്പിലാക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമായിരിക്കും അല്ലേ?
1: നടപ്പിലാക്കാൻ പറ്റും, ഞാൻ പറഞ്ഞില്ലേ, ഒരു അവിടുത്തെ ഒരു ജനസംഖ്യയുടെ പ്രശ്ന കുറവും അതിനേക്കാൾ ഒരു വളരെ സമ്പന്നമായിട്ട് നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ്. ഈ ഇത് രണ്ടും കൂടെ ഉള്ളപ്പം എന്തും നടപ്പിലാക്കാൻ പറ്റും.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. കിഷോർ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, Nadinuppum, Natarkuppum. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി കിഷോർ ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്, എന്താണെന്നറിയോ?
1: ഇന്ന് 1st.
0: അതല്ലാതെ ഒരു പ്രത്യേകത ഉണ്ട് അറിയാമോ?
1: അറിഞ്ഞോടാ?
0: അറിയത്തില്ല, ഞാൻ പറഞ്ഞോട്ടെ. ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആണ്, കുടുംബദിനമാണ്.
1: ഓ ശരി ശരി.
0: ഓക്കെ ശരി. അപ്പോഴേ നമ്മളെ ഓരോ വ്യക്തികൾക്കും പറയുകയാണെങ്കിൽ അവരുടെ ഫാമിലി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണല്ലേ. സോ ഫാമിലിയിലെ ഏറ്റവും വലിയൊരു പാർട്ടാണ് നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. ഇന്നത്തെ കാര്യം നോക്കുകയാണെങ്കിൽ മക്കളെ വളർത്തുന്ന പാരൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ചധികം ഡൗട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും എന്താണ് ഒരു മറ്റ് മേഖലയെ കൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം ഒരു ഫാമിലിയിൽ, ഒരു പ്രത്യേകിച്ച് എസ്പെഷ്യലി മക്കളോട് നമ്മൾ പെരുമാറേണ്ടത്?
1: മക്കളോട് പെരുമാറുക എന്ന് പറഞ്ഞാൽ അത് ഫ്രണ്ട്ലി ആയിരിക്കണം, സ്ട്രിക്റ്റും ആയിരിക്കണം കാര്യങ്ങൾ. അത് ഓരോ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പെരുമാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.
0: ശരി ശരി, സാഹചര്യം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത് അല്ലേ?
1: അതെ അതെ അതെ, അത് തന്നെ അതെ.
0: ഓക്കെ ശരി ശരി. അപ്പൊ ചേട്ടൻ്റെ ഫാമിലിയെ പറ്റി ചേട്ടൻ എന്താ പറയാനുള്ളത്?
1: ഫാമിലി ഞാൻ ഹാപ്പിയാണ്, ഫാമിലി ലൈഫിൽ
0: ഹാപ്പിയാണ്, സന്തോഷമാണ്,
1: സന്തോഷമാണ്.
0: ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് അതുപോലെ പോകാൻ സാധിക്കട്ടെ, ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ.
1: ഓക്കെ താങ്ക്സ്.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ ഈ സന്ദർഭം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് ചവറ സ്വദേശിയായ കിഷോർ തന്നെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746565440.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷേ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ നമ്മളിൽ പലരെയും അലട്ടുന്ന ഒന്നാണ് ആസ്മയും പല വിധത്തിലുള്ള അലർജികളും. അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ, ലക്ഷ്യങ്ങൾ, ലക്ഷണങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയെക്കുറിച്ച് സംസാരിക്കാനായി ചെങ്ങമനാട് റാഫാരമ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആൻഡ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മഹേഷ് ദേവ് എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ലൗഡ് സ്പീക്കറിൽ RJ ശ്രീശാന്തിനൊപ്പം.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19 ആടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഒരുപാട് നല്ല മനുഷ്യർ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: എന്റെ പേര് അജിത് കുമാർ.
0: അജിത് കുമാർ, അജിത് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: തിരുവനന്തപുരത്ത് ആറ്റുകാൽ അമ്പലത്തിന്റെ അടുത്താണ്.
0: ഓക്കെ, ആറ്റുകാൽ അമ്പലത്തിന് അടുത്താണ്, തിരുവനന്തപുരം സ്വദേശിയാണ്. അപ്പൊ ഇവിടെ അമ്പലത്തിൽ വന്നാണോ?
1: അതെ, അമ്പലത്തിൽ വന്നാണ്.
0: ദർശനം കഴിഞ്ഞോ?
1: ദർശനം മേടത്തിനെ കൊണ്ട് വന്നാണ്. മേടമൊക്കെ അമ്പലത്തിനകത്തുണ്ട്, ഞങ്ങൾ ഡ്രൈവേഴ്സ് ആണ്.
0: ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പോഴേ ചേട്ടാ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ അച്ഛൻ, അമ്മ, വൈഫ്, വൈഫിന്റെ അമ്മ, എല്ലാവരും ഉണ്ട്.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു.
1: എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു.
0: ഓക്കെ, എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ.
1: താങ്ക് യു.
0: ഓക്കെ ചേട്ടാ, അപ്പം എത്ര നാളായിട്ട് വളയം പിടിക്കുന്നുണ്ട്?
1: 10-22 കൊല്ലത്തിന് മേളിലായി.
0: 22 വർഷത്തിന് മുകളിലായി. ഓക്കെ, അപ്പൊ ഞാൻ പരിചയപ്പെട്ട എക്സ്പീരിയൻസ്ഡ് ഡ്രൈവേഴ്സിൽ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്.
1: ഞാൻ മാത്രമല്ല, എന്റെ കൂടെ എന്റെ സുഹൃത്തുണ്ട്, സുജിത് എന്നാണ് പേര്. പുള്ളിയും ഒരുപാട് സീനിയറിറ്റിയാണ്. നല്ല ഒരുപാട് കാലം കൊണ്ട് വണ്ടി സ്വന്തമായിട്ടുള്ള ആളും കൂടെയാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തുകൊണ്ട് ഈ ഡ്രൈവിംഗ് മേഖല തെരഞ്ഞെടുക്കാൻ കാരണമായത്? ജീവിത മാർഗമായിട്ട്?
1: പ്രത്യേകിച്ച് ജീവിത മാർഗം എടുത്ത് കഴിഞ്ഞാൽ ഒരു ജോലി തൊഴിൽ കണ്ടെത്താൻ ഇഷ്ടപ്പെട്ടൊരു തൊഴിൽ അതായിരുന്നു. അതുകൊണ്ട് അതിലോട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തു.
0: അപ്പൊ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്?
1: യാത്ര ഇഷ്ടമാണ്.
0: ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ആ ഒരു മേഖല എന്താണ് അതിനൊക്കെ അനുവദിക്കുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഈ ഒരു മേഖല അങ്ങ് തെരഞ്ഞെടുത്തു അല്ലേ?
1: അതെ.
0: ശരി, അപ്പോഴേ ഈ ഒരു രംഗത്തിലൂടെ എന്തെങ്കിലും ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്ന് പറയാനായിട്ട് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സ്വയം ജീവിത മാർഗം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തൊഴിലിലോട്ട് ഇറങ്ങിയതാണ്. പക്ഷെ അതിൽ ഞാൻ ഹാപ്പിയാണ്.
0: അതിൽ ഹാപ്പിയാണ്.
1: അതെ,
0: അത്രയും മതി നമുക്ക് അല്ലേ?
1: അതെ, അത്രേ ഉള്ളൂ.
0: ഓക്കെ, അപ്പൊ നമ്മളെ കരുതി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി നമ്മുടെ ആറ്റുകാൽ സ്വദേശിയായ അജിത്തേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കേട്ടോടേർന്നോളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ FM 19 നാടിനൊപ്പം.

0: വിശാലോപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
3: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ
4: കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
5: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.

0: നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരയിലെത്തി നമ്മുടെ ആറ്റുകാൽ സ്വദേശിയായ അജിത് ഏട്ടനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടാ, ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ദിവസമാണ്, ഒരു വലിയ പ്രത്യേകത ഉണ്ട്. ഇന്ന് എന്താണെന്നറിയോ?
1: കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി.
2: അതൊരു വലിയ സ്പെഷ്യാലിറ്റി ആണ്, അതല്ല. പക്ഷേ ഇന്ന് ഇന്റർനാഷണൽ ഫാമിലി ഡേ ആണ്, അതായത് കുടുംബദിനമാണ്.
1: അറിയത്തില്ലായിരുന്നു, ഇപ്പൊ താങ്കൾ പറഞ്ഞപ്പോഴത്തേക്ക് അറിഞ്ഞു. അതെല്ലാം വളരെ സന്തോഷം.
2: ഓക്കെ, ശരി ശരി. അപ്പൊ ചേട്ടന്റെ ജീവിതത്തില് ചേട്ടന്റെ കുടുംബം എത്രത്തോളം പ്രാധാന്യമുള്ളതാ?
1: പ്രാധാന്യം ഞാന്, അച്ഛൻ, അമ്മ എല്ലാവരും അടങ്ങുന്ന, ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ അവരുടെ മക്കളായിട്ടും എന്റെ ഭാര്യയുടെ ഭർത്താവായിട്ടും വീണ്ടും ഒരു ജീവിതം കൂടെ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുന്നല്ലോ.
2: അടിപൊളി. ആഹാ, കേൾക്കാൻ കൊതിക്കുന്ന ഒരു വാക്കാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞോ. ഇനി ഒരു ജീവിതം ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ അച്ഛന്റെ അമ്മയുടെയും മകനായിട്ടും അതുപോലെ സ്വന്തം പാർട്ണറിന്റെ പാർട്ണറായിട്ട് ജീവിക്കാൻ മുൻപോട്ട് പോകാൻ പറ്റണേ എന്നുള്ള ഭാഗ്യം മാത്രമേ, ആഗ്രഹം മാത്രമുള്ളൂ അല്ലേ?
1: അതെ, തീർച്ചയായിട്ടും.
2: ഇതിൽ കൂടുതൽ എന്ത് വേണം ചേച്ചിക്കും അച്ഛനും അമ്മയ്ക്കൊക്കെ അല്ലേ?
1: അത്രേ ഉള്ളൂ.
2: ഓക്കെ, അപ്പൊ അവരെ പറ്റി പറഞ്ഞല്ലോ, ഒന്ന് പറഞ്ഞ വ്യക്തമായിട്ട്.
1: എന്റെ ഭാര്യയുടെ പേര് സുമ എന്നാണ്, അമ്മയുടെ പേര് രാധ എന്നാണ്, അച്ഛന്റെ പേര് രവീന്ദ്രൻ, ഭാര്യയുടെ വൈഫിന്റെ അമ്മയുടെ പേര് അംബിക എന്നാണ്.
2: വൈഫൊക്കെ എന്താ ചെയ്യുന്നത്?
1: വൈഫൊക്കെ കുടുംബശ്രീ വർക്കറാണ്. പിന്നെ TTC, അതായത് ടീച്ചേഴ്സ് ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് അംഗൻവാടിയിൽ ചെറിയ ടീച്ചർ, ഒരു ടീച്ചർ ജോലിയുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ വേറെ
2: ഹാപ്പിയായിട്ട്
1: പോകുന്നത്.
2: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ഈ കുടുംബദിനത്തിൽ പരിചയപ്പെടാൻ സാധിച്ചു, സന്തോഷം. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ, എന്നും ഇതുപോലെ ഹാപ്പിയായിട്ടിരിക്കാൻ സാധിക്കട്ടെ.
1: താങ്ക്സ്.
2: ഓക്കെ ചേട്ടാ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി ഇന്ന് ഒരുപാട് പേര് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപ പരിചയപ്പെട്ടത് ആറ്റുകാൽ സ്വദേശിയായ അജിത് ഏട്ടനാണ് കേട്ടോ. ദീപ ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ ആരും ഇങ്ങനെ പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1D വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
0: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷെ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ നമ്മളിൽ പലരെയും അലട്ടുന്ന ഒന്നാണ് ആസ്മയും പല വിധത്തിലുള്ള അലർജികളും. അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ, ലക്ഷ്യങ്ങൾ, ലക്ഷണങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇവയെക്കുറിച്ച് സംസാരിക്കാനായി ചെങ്ങമനാട് റാഫാരമ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആൻഡ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മഹേഷ് ദേവ് എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ലൗഡ് സ്പീക്കറിൽ RJ ശ്രീശാന്തിനൊപ്പം.

0: Yes, once again we are back on Radio 1T with me, RJ Srishant, on Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി. ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ട്. ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: എന്റെ പേര് ദർശന.
0: ദർശന, അടിപൊളി പേരൊക്കെയാണല്ലോ. ശരി, അപ്പൊ വീട് എവിടെയാണ്?
1: എന്റെ സ്ഥലം പെരുമൺ.
0: പെരുമണ്ണാണ്. ഓക്കെ, ശരി. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് എന്റെ മോള്, രണ്ട് മക്കളുണ്ട്, പെൺമക്കള്, പിന്നെ ഭർത്താവ്.
0: എല്ലാരും ഹാപ്പിയായിട്ട് പോകും.
1: ഹാപ്പിയായിട്ട് പോകും.
0: അപ്പോഴേ എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫാണ്. മക്കളുടെ ഒക്കെ പേരെങ്ങനെയാണ്?
1: മോളുടെ പേര് മീനാക്ഷി, 12th പഠിക്കുന്ന കേന്ദ്രീയ വിദ്യാലയം. മോള് ഇളയത് മിഥില, 8th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു.
0: ഓക്കെ, മൂത്ത മോൾ 12th പഠിക്കുകയാണ്. അപ്പം ലൈഫിന്റെ വലിയൊരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അമ്മയുടെ പ്രതീക്ഷയൊക്കെ എങ്ങനെയാണ്?
1: അത് അവരുടെ ഇഷ്ടം, നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിക്കുക, അവര് ജോലി വാങ്ങിക്കുക, അത്രയാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പക്ഷെ നമ്മുടെ പേരൻസിന് ഇഷ്ടം കാണുമല്ലോ എന്റെ മകളെ ഇങ്ങനെ ആക്കണം എന്നൊരു ചെറിയ ആഗ്രഹം എല്ലാ പേരൻസിനും കാണും. പക്ഷെ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ അവരെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. അപ്പൊ ചേച്ചിയുടെ അങ്ങനെ ആഗ്രഹമൊന്നും ഇല്ല?
1: ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല. കാരണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചില്ലേ വളരേണ്ടത്. അവര് നമ്മുടെ കൂടെ അല്ലല്ലോ, അവര് തന്നെ സമ്പാദിച്ച ഒരു ഇതിലും നിൽക്കുക, അത്ര തന്നെ. വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യരുത്, അത്രയേ ഉള്ളൂ.
0: കുറേ പേരൻസ് കേൾക്കേണ്ട കാര്യമാണ് നമ്മുടെ ദർശന ചേച്ചി പറയുന്നത്. കാരണം പേരൻസിന്റെ ഇഷ്ടത്തിൽ പഠിക്കുന്ന, അല്ലെങ്കിൽ അവരെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള പേരൻസ് ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ടല്ലേ. അതനുസരിച്ച് നോക്കുവാണെങ്കിൽ അതിന്റെ അനന്തര ഫലമായിട്ട് വിദ്യാർത്ഥികളൊന്നും ആ ഇൻട്രസ്റ്റ് കാണിക്കാതെ പല ആ ഒരു മേഖലയിൽ അവർ ഫെയിലർ ആയി പോകാനും ചാൻസ് ഉണ്ടല്ലേ.
1: അതുണ്ട് പിന്നെ. പക്ഷെ എന്നാലും നമ്മള് ഒരു കൺട്രോൾ വേണം നമ്മുടെ വീട്ടിൽ. എത്രയായാലും നമ്മള് എത്ര ഇതായാലും നമ്മൾ എല്ലാത്തിലും ശ്രദ്ധിക്കുകയും വേണം. ആ ഒരു ഇതേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരുമ്പോൾ പിള്ളേർക്ക് പിന്നെ വേറൊരു രീതിയിലായിരിക്കും പോകുന്നത്. അന്നേരം അവർക്ക് വേറൊരു രീതിയിലായിരിക്കും പോകണമെന്ന് തോന്നുന്നത്. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വിടുക, അത്ര.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, ശരി. അപ്പൊ ഇന്നൊരു വലിയ സ്പെഷ്യാലിറ്റി ദിവസം അറിയാമോ എന്താണ്?
1: ഇല്ല, അറിയത്തില്ല.
0: അറിയത്തില്ല. ഓക്കെ, ഇന്ന് ഫാമിലി ഡേ, ഇന്റർനാഷണൽ ഡേ ഓഫ് ഫാമിലീസ് ആണ്, കുടുംബദിനമാണ്. അപ്പോൾ ചേച്ചിയുടെ അഭിപ്രായത്തിൽ ഫാമിലി എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് എന്താണ് ആക്ച്വലി?
1: കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുന്തോറും ഇമ്പുള്ളത് കുടുംബം എന്ന് പറയുന്നതാണ്. എന്റെ ഹസ്ബൻഡ് എക്സ് മിലിട്ടറി ആണ്. ഞങ്ങള് വെളിയിലായിരുന്നു. ഇപ്പൊ ഒരു 2 വർഷമായതുള്ള നാട്ടിൽ വന്നിട്ട് കുഴപ്പമില്ല. പിള്ളേര് ഇപ്പൊ നാടുപോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. കുഴപ്പമില്ല, നല്ല സന്തുഷ്ട കുടുംബം.
0: ഹാപ്പിയായിട്ട് പോകണം.
1: ഹാപ്പിയായിട്ട് പോകണം.
0: ശരി, ശരി. അപ്പൊ ചേച്ചി എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ. ഈ കുടുംബദിനത്തിൽ പരിചയപ്പെടാൻ സാധിച്ച സന്തോഷം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തിയത് ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീ പരിചയപ്പെട്ടത് പെരുമൺ സ്വദേശിയായ ദർശന ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ, ആർ ജെ ശ്രീശാന്ത്, ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കിടലം ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോഴ്സ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിവോഴ്സ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
0: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
2: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദേട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്,
1: ആയിരം പറ മുത്തുണ്ടേ.
3: അനക്കെടുപ്പത് പൊന്നുണ്ട്, ആയിരം പറ
4: പോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ് വി ആർ ബാക്ക് ഓൺ റേഡിയോ വേണ്ടി കൂടിയുള്ളത് ആർ ജെ ശ്രീശാന്ത് ആണ്. അപ്പോൾ നമ്മളെങ്ങനെ നമ്മുടെ ചിന്തം കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ തൊട്ടരികിലെത്തി എന്ന് ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലേ. കുറച്ച് പേരോട് നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. ഇപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇപ്പോൾ തൽക്കാലം ഇവിടെ വേണ്ടിയിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടി യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഞാൻ മറ്റൊരു വിഷയമായി വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടിരിക്കും. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്. കീപ് ഇറ്റ് ലോക്ക്ഡ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിദ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 2 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാനായിട്ട് ഞാൻ എന്തായാലും റെഡിയായി നിൽക്കുവാണ്. അപ്പം നിങ്ങളും എന്തായാലും റെഡി ആയിരിക്കുമല്ലോ. അപ്പോൾ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474291904 7919 0909 0 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524906090 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 0 9 അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കാസറ്റ് കഫേയിലൂടെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായി ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും വിളിക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും. അപ്പൊ ആ വിന്നർക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് മെയ് 15 ഒരു അടിപൊളി വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയാണുള്ളത്. ബോളിവുഡിന്റെ സ്വന്തം ധക് ധക് ഗേൾ ആ ഒരു ഒറ്റ ചിരി കൊണ്ട് ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കവർന്ന ഇന്ത്യൻ സിനിമയുടെ എക്കാലത്തെയും പ്രിയ നായിക, അതെ സാക്ഷാൽ മാധുരി ദീക്ഷിതിന്റെ ജന്മദിനമാണ് ഇന്ന്. ആ നൃത്ത ചുവടുകളിലും കണ്ണുകളിലെ ഭാവങ്ങളിലും മയങ്ങാത്തവരായിട്ട് ആരാണുള്ളത് അല്ലേ? അപ്പോ മാധുരി ദീക്ഷിതിന്റെ നല്ല കിട്ടലം സിനിമയിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ കാസറ്റ് കഫേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. കിടലും ഓഫറുകളുമായി ഡിമോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ളാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. കേട്ടോ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ നമ്മുടെ കാസറ്റ് കഫേയിലെ ഫസ്റ്റ് ലിസണർ ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
3: ഹലോ,
2: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
3: നമസ്കാരം സുൽത്താന, ഇത് പുത്തൂർ നിന്ന് അജയ്മണി.
2: അജയ്മണി ചേട്ടാ, എന്തുണ്ട് വിശേഷം? ഓരോ ദിവസങ്ങളിലും ഓരോ വിശേഷമാക്കി എടുക്കാന്നുള്ളതല്ലേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. അതാ, ഇതുവരെയുള്ള വിശേഷം എങ്ങനെ? ഓക്കെ ആണോ? ഇതുവരെ കുഴപ്പമില്ല. ഓക്കെ, മണിച്ചേച്ചി എന്തോ പറയുന്നു.
3: മണിച്ചേച്ചി അടുക്കള ഭയങ്കര പാചകം,
2: ഭയങ്കര പാചകമാണ്. അപ്പൊ എന്തോ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യൽ ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ ഭക്ഷണം ഒന്നും കഴിക്കാൻ സമയമായി കാണില്ലല്ലോ അല്ലേ?
3: 12 മണി കഴിഞ്ഞല്ലേ
2: ആണല്ലേ. അപ്പൊ ഇന്ന് ജോലിക്കൊന്നും പോണ്ടായോ? ഇന്ന് ലീവാണ്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് ചേട്ടന് കേക്കണ്ടേ?
3: എനിക്ക്
2: അഥർവം സിനിമയിലെ
3: പുഴയോരത്ത് പൂത്തോണിയ തീര.
2: ഓക്കെ, നമ്മുടെ ചിത്രാമ്മ പാടിയ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ?
3: ഞാൻ മണിക്ക് വേണ്ടി ചെയ്യുന്നു, മണി അനാമിയയ്ക്ക് വേണ്ടി കൊടുക്കുന്നു.
2: ഓക്കെ ചേട്ടാ, ഉറപ്പായിട്ടും പാട്ട് പ്ലേ ചെയ്ത് തരാം. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്.
3: ഓക്കെ, താങ്ക് യു.
2: അപ്പോ നമ്മളിപ്പോ വിളിച്ചത് അച്ചയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് പുഴയോരത്തിൽ പൂന്തോണി എത്തിയില്ലേ എന്ന്. വളരെ മനോഹരമായിട്ടുള്ള ഒരു എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ്, അതും അഥർവം എന്ന സിനിമയിലെ. ചിത്രാമ്മ പാടി മനോഹരമാക്കി, അതുപോലെ തന്നെ ഒ എൻ വി കുറുപ്പ് സർ ലിറിക്സ് എഴുതി, ഇളയരാജ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്. അജയമണി ചേട്ടൻ മണിച്ചേച്ചിക്ക് വേണ്ടി, മണിച്ചേച്ചി അനാമിക ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് ഉറപ്പായിട്ടും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദക്ഷിണയാണ്. ഹായ് ആശ്രിയ, എനിക്ക് അൻപേ അൻപേ കൊല്ലാതെ എന്ന് സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. നമ്മുടെ വൈരമുത്തു സർ വരികൾ എഴുതിയ ജീൻസ് എന്ന സിനിമയിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് അൻപേ അൻപേ കൊല്ലാതെ എന്ന പാട്ട്. എ ആർ റഹ്മാൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത്, ഹരിഹരൻ ആൻഡ് അനുരാധ ശ്രീറാം ചേർന്ന് മനോഹരമാക്കി പാടിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അപ്പൊ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474-291-90-0947-491-9090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 952-66-490-90-0952-6649-0-9-0-9-6-6-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-0-9-

0: പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷേ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ നമ്മളിൽ പലരെയും അലട്ടുന്ന ഒന്നാണ് ആസ്മയും പല വിധത്തിലുള്ള അലർജികളും. അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ, ലക്ഷ്യങ്ങൾ, ലക്ഷണങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവയെക്കുറിച്ച് സംസാരിക്കാനായി ചെങ്ങമനാട് റാഫാരമ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആൻഡ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മഹേഷ് ദേവ് എത്തുന്നു. ആശ്രയ FM 90 കേൾക്കാം. ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ലൗഡ് സ്പീക്കറിൽ RJ ശ്രീശാന്തിനൊപ്പം.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ് കേട്ടോ. അപ്പോ നമ്മുടെ കൂടി ഒരു ലിസണർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ,
0: റേഡിയോ എടുത്തതൊന്നും മാറി നിൽക്കാമോ? ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ആതിര എന്നാണേ.
0: ഓക്കെ ആതിര, എവിടെ നിന്നാ വിളിക്കുന്നേ?
1: വിളിക്കുന്നത് കൊട്ടാരക്കരയിലാണ്.
0: കൊട്ടാരക്കരയിൽ നിന്നാണ്. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് കുട്ടികളുണ്ട്.
0: ഓക്കെ ഓക്കെ, അപ്പോ ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ആ, ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുന്നു.
0: ഭയങ്കര ബഹളാന്ന് തോന്നുന്നു വീട്ടില്. ആണല്ലേ. ഓക്കെ ചേച്ചി, അപ്പൊ ഇന്ന് ഐത് പാട്ടാണ് കേക്കേണ്ടത്.
1: എനിക്ക് മറ്റേ
0: ആ പാട്ടാണ് കേക്കേണ്ടത്. ആർക്ക് വേണ്ടിട്ടാണ് ലിരിക്ക ചെയ്യുന്നത്?
1: അത് ഇന്ന് 10-ാം ക്ലാസ്സിലെ റിസൾട്ട് അറിയുന്ന എന്റെ ചേച്ചിയുടെ മോളുണ്ട്, പൊന്നു.
0: ഓക്കെ, അപ്പൊ പൊന്നുവിന് വേണ്ടിട്ടാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ഉറപ്പായിട്ട് പൊന്നിന് വേണ്ടിട്ട് ഈ പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ആതിര ചേച്ചിയാണ്. ആതിര ചേച്ചിയുടെ പ്രിയപ്പെട്ട ചേച്ചിയുടെ മകളായിട്ടുള്ള പൊന്നു ഇന്ന് 10-ാം ക്ലാസ് റിസൾട്ടിനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ പൊന്നുവിന് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അതേ മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ എന്ന് മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കാണാ കൺമണി എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ, നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടിന്റെ ലിസ്റ്റിൽ ഒരു പാട്ട് ഇത് തന്നെയാണ്. ശാന്ത അമൻ സാറും അതുപോലെ തന്നെ സുജാത മോഹൻ മാമും ചേർന്ന് പാടി മനോഹരമാക്കി വയലാർ ശരത്ചന്ദ്ര വർമ്മ സർ ലിറിക്സ് എഴുതി ശ്യാം ധർമ്മൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഈ പാട്ട്. നമുക്ക് കേൾക്കാം. അതിനു മുന്നേ മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ചേച്ചി, ഞാൻ ഷിബിനയാണ്. എനിക്ക് ബാഹുബലിയിലെ മനോഹരി എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. ബാഹുബലിയിലെ ഡബ്ബിംഗ് പാട്ടാണ് നമ്മൾ കൂടുതലായിട്ടും കേൾക്കുന്നത്. അതിലും പ്രത്യേകിച്ച് മനോഹരി എന്ന പാട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ട് തന്നെയാണല്ലേ. മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സർ ലിറിക്സ് എഴുതി വിജയ് യേശുദാസ് സാറും സൈനൂര ഫിലിപ്പും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള, അതുപോലെ തന്നെ കീരവാണി സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദി നമ്പർ 0474-291-90-0947-4-219-9-0-0. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദി നമ്പർ 9522-6490-9059-2-6-6-4-9-9-0-0. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: நாடினொப்பம் நாட்டார்கொப்பம்.
1: மக்கள் நல்லவரும் வெள்ளியவருமாக 48 வருஷத்தെ பாரம்பரியமுள்ள கொல்லம் ஜில்லையிலെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: നമുക്ക് ചുറ്റും ഓടി നടക്കുന്ന ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില മുഖങ്ങളുണ്ട്. എവിടെ പോയാലും എന്ത് കിട്ടിയാലും അവസാനം നമ്മൾ ഓടിയെത്തുന്ന ആ ഒരിടം. അതെ, നമ്മുടെ വീട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21. ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.J. ശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ 5 രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: ഊർജ്ജ മേഖലയിലെ സഹകരണം സംബന്ധിച്ച നിർണായക ചർച്ചകളായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും UAE പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ നടക്കുക. സമഗ്ര നയതന്ത്ര പങ്കാളിത്തം സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കുമിടയിൽ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തിക്കുന്ന രാജ്യങ്ങളിൽ 4 സ്ഥാനത്താണ് UAE എന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ നരേന്ദ്രമോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് യെട്ടനെയും സന്ദർശിക്കും. പ്രതിരോധം, സുരക്ഷ, ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ സന്ദർശനത്തിന്റെ ഭാഗമായി നടക്കും. തുടർന്ന് അദ്ദേഹം സ്വീഡനും നോർവേയും ഇറ്റലിയും സന്ദർശിച്ച് രാഷ്ട്രമേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തും. യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. VD സതീശന്റെ നേതൃത്വത്തിലുള്ള UDF മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ തുടങ്ങിയവ സംബന്ധിച്ച് വിപുലമായ ചർച്ചകളാണ് നടക്കുന്നത്. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. തിരുവനന്തപുരത്ത് ഇന്നലെ ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം VD സതീശനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ അദ്ദേഹം മുതിർന്ന നേതാക്കൾക്കൊപ്പം ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭ രൂപവൽക്കരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചു. സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും അടൂർ പ്രകാശ്, PJ ജോസഫ് തുടങ്ങിയ മുതിർന്ന UDF നേതാക്കളെയും നിയുക്ത മുഖ്യമന്ത്രി ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിന് ശേഷം VD സതീശൻ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷ June 21 നടക്കും. May 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാരീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് UG പരീക്ഷ നടത്തുക.
3: परीक्षा की तिथि घोषणा किया है, 21 जून को री एग्जामिनेशन की डेट घोषणा की है. हमारी सर्वोपरि प्राथमिकता है छात्रों की भविष्य, उनकी परिश्रम के प्रति संवेदनशीलता सरकार की सदैव है.
1: പരീക്ഷയിലെ ക്രമക്കേടുകൾ തടയുന്നതിനായി NTA നടപടികൾ സ്വീകരിക്കണമെന്നും പരീക്ഷാ തട്ടിപ്പിലൂടെ അർഹരായ വിദ്യാർത്ഥികളുടെ അവസരം നഷ്ടപ്പെടുന്നത് തടയണമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പൂനെ സ്വദേശികളായ 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 5 പേരെ ഡൽഹി കോടതി 7 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് വിദേശകാര്യമന്ത്രി S.J. ശങ്കർ. ന്യൂഡൽഹിയിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ 2ാം ദിവസമായ ഇന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര സമ്പദ്ഘടനയിൽ അടിയന്തര പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്നും വളർന്നുവരുന്ന വിപണികളുടെയും വികസ്വര രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ബഹുരാഷ്ട്ര സംവിധാനത്തിനായി ഇന്ത്യ നിരന്തരം വാദിക്കുന്നുണ്ടെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. കൂടുതൽ ജനാധിപത്യ ും പ്രാതിനിധ്യമുള്ളതുമായ അന്താരാഷ്ട്ര ക്രമം രൂപപ്പെടുത്താൻ എല്ലാ രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ഷിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും അവയുടെ പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്തതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഉഭയകക്ഷി താൽപര്യമുള്ള വിവിധ വിഷയങ്ങളിലും ഇരുവരും അഭിപ്രായം പങ്കുവച്ചു. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുത്തതിന് അബ്ബാസ് അരാക്ഷിക്ക് ശ്രീ ജയശങ്കർ നന്ദി അറിയിച്ചു.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണക്കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. സ്വർണ്ണാഭരണ കയറ്റുമതിക്കായി നികുതിയില്ലാതെ സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുമതി നൽകുന്ന അഡ്വാൻസ് ഓതറൈസേഷൻ സ്കീം പ്രകാരം കൊണ്ടുവരാവുന്ന സ്വർണത്തിന് 100 കിലോഗ്രാം പരിധി നിശ്ചയിച്ച് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് പുറത്തിറക്കി. മുൻപ് ഈ പദ്ധതിക്ക് കീഴിൽ ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതുപ്രകാരം ആദ്യമായി അപേക്ഷിക്കുന്ന എല്ലാ ജ്വല്ലറി നിർമ്മാണ യൂണിറ്റുകളുടെയും പ്രവർത്തനശേഷി DGFT നേരിട്ട് പരിശോധിക്കും. നിശ്ചിത കയറ്റുമതി ബാധ്യതയുടെ കുറഞ്ഞത് 50% പൂർത്തിയാക്കിയാൽ മാത്രമേ വീണ്ടും സ്വർണം ഇറക്കുമതി ചെയ്യാൻ അനുവാദം നൽകൂ എന്നും വിജ്ഞാപനത്തിൽ പറയുന്നു. സംസ്ഥാനത്ത് SSLC പരീക്ഷാഫലം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് പ്രഖ്യാപിക്കും. THSLC AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിക്കും. 3:30 മുതൽ പരീക്ഷാഫലം ഓൺലൈനായി പരിശോധിക്കാം. നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ result.kerala.gov.in PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴിയും പരീക്ഷാഫലം ലഭ്യമാക്കും. 417,000 വിദ്യാർത്ഥികളാണ് ഇക്കുറി SSLC പരീക്ഷ എഴുതിയത്. ഉത്തർപ്രദേശിൽ കനത്ത മഴയിലും കാറ്റിലും ഇടിമിന്നലിലും കഴിഞ്ഞ 36 മണിക്കൂറിനിടെ 111 മരണം റിപ്പോർട്ട് ചെയ്തു. 200 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് മരങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിച്ചവരാണ് അപകടത്തിൽപ്പെട്ടവരിലേറെയും. ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണും റെയിൽവേയുടെ ഓവർഹെഡ് ലൈനുകൾ തകർന്നും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. മഴയോടൊപ്പമുണ്ടായ ആലിപ്പഴ വർഷത്തിൽ കാർഷിക വിളകൾക്ക് വൻ നാശനഷ്ടമുണ്ടായി. പ്രയാഗ്രാജ്, ഭദോജി, മിർസാപൂർ, ഫത്തേപൂർ, വാരാണസി എന്നീ ജില്ലകളിലാണ് മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം കല്ലാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ കല്ലാർ ഇക്കോ ടൂറിസം താൽക്കാലികമായി അടച്ചിടുന്നതായി ജില്ലാ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 285 പോയിന്റ് ഉയർന്ന് 75,684 നിഫ്റ്റി 91 പോയിന്റ് നേട്ടത്തിൽ 23,781 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,640 രൂപ താഴ്ന്ന് 1,17,400 ഗ്രാമിന് 14,675 രൂപയുമാണ് ഇന്നത്തെ വില. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമാക്കിയതായി അമേരിക്ക. US സെനറ്റ് ഹിയറിംഗിൽ അഡ്മിറൽ ചാൾസ് കൂപ്പറാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സൈനിക ആക്രമണങ്ങളിലൂടെ ഇറാന്റെ മിസൈൽ ഡ്രോൺ നാവികശേഷിയുടെ 90% തകർക്കപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. യുക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ ഇന്നലെ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 3 കുട്ടികളടക്കം 21 പേർ കൊല്ലപ്പെട്ടു. 45 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റഷ്യ തൊടുത്തുവിട്ട 600+ ഡ്രോണുകളും 50+ മിസൈലുകളും യുക്രൈൻ തടഞ്ഞെങ്കിലും ചിലത് ജനവാസ മേഖലകളിൽ പതിക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമായി. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ VD സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ UDFൽ പുരോഗമിക്കുന്നു. നീറ്റ് UG പുനഃപരീക്ഷ June 21 ഭാവിയിൽ പരീക്ഷാക്രമക്കേടുകൾ തടയുന്നതിന് എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഫലപ്രദമായ ബഹുരാഷ്ട്ര സഹകരണത്തിനായി ബ്രിക്സ് രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. CNG വിലയിലും 2 രൂപയുടെ വർധന. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദി നമ്പർ 0414-2917-0974-2919-9090 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490-9059-6690-9090. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കാസറ്റ് കഫേയിലൂടെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് സാറ്റർഡേ അനൗൺസ് ചെയ്യുമല്ലേ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാസോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ തന്നെ 2 മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹലോ ആശ്രയ, ഞാൻ ആരോൺ, കൊട്ടാരക്കരയിൽ നിന്നാണ്. എനിക്ക് ചെമ്പൂവേ പൂവേ എന്ന സോങ് വെച്ച് തരുമോ, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരോണാണ്. ഉറപ്പായിട്ടും വെച്ച് തരാം കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കാലാപ്പാനി. കാലാപ്പാനിയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ചെമ്പൂവേ പൂവേ എന്ന പാട്ട്. ഇളയരാജ സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, ഗിരീഷ് ബുധഞ്ചേരി സർ വരികൾ എഴുതി, എം ജി ശ്രീകുമാർ സാറും ചിത്രാമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഹലോ ആശ്രയ, ഞാൻ പാലായിൽ നിന്നും ഐശ്വര്യയും അനുഗ്രഹമാണ്. എനിക്ക് സുന്ദരി എന്ന് ഒന്ന് പറയൂ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലയൺ എന്ന സിനിമയിലെ വളരെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് സുന്ദരി ഒന്ന് പറയൂ പ്രാണസഖി എന്ന പാട്ട്. ഉദിത് നാരായണനും ശ്വേതാ മോഹനും ചേർന്ന് പാടി മനോഹരമാക്കി, കൈതപ്രം സർ വരികൾ എഴുതി, ദീപക് ദേവ് മ്യൂസിക് കമ്പോസ് ചെയ്ത. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ 2 മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജിക്കാനും ഒന്നും ആരും മറക്കരുത്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ഒരു ലിസണർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ചേച്ചി. റേഡിയോ അടുത്ത് നിന്ന് മാറി നിൽക്കാമോ? ഇപ്പൊ ഓക്കെ ആണ്. അപ്പൊ ചേച്ചി ആരാണ് സംസാരിക്കുന്നത്? സജി ചേച്ചി, എവിടെ നിന്നാണ് വിളിക്കുന്നേ? ഓടനാവട്ടത്തു നിന്നാണ് വിളിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചോ? കഴിക്കാൻ സമയമായിട്ടില്ല. കഴിയുന്നതേ ഉള്ളൂ. വീട്ടിൽ ഒറ്റയ്ക്കാണോ? ആണല്ലേ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണ് ഇന്ന് ചേച്ചിക്ക് കേൾക്കേണ്ടത്?
1: എന്റെ കണ്ണിൽ വിരുന്ന് വന്നു നീലസാഗര വീടുകൾ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലേ.
0: ആണല്ലേ, ആ പാട്ടാണ് കേൾക്കേണ്ടത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? താങ്ക് യു ചേച്ചി, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ഉറപ്പായിട്ടും പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. അപ്പോ നമ്മളിപ്പോ വിളിച്ചത് സജി ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് നിന്റെ കണ്ണിൽ വിരുന്ന് വന്നു എന്ന മനോഹരമായിട്ടുള്ള ദീപസ്തംഭം മഹാശര്യം എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ദാസേടൻ പാടിയ, യൂസുഫ് അലി കേച്ചേരി സർ വരികൾ എഴുതിയ, മോഹൻ സിതാര മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് എന്തായാലും നമുക്ക് കേൾക്കാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആരാധയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആരാധി ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഹോം മൂവിയിലെ മുഖിൽ തൊടാനായി എന്ന സോങ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. ഹോം സിനിമയിലെ എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് മുഖിൽ തൊടാനായി എന്ന ആ ഒരു ഫീൽ ഗുഡ് പാട്ട്. മധു ബാലകൃഷ്ണൻ സർ പാടിയ, അതുപോലെ തന്നെ അരുൺ ഏലാട്ടെ ലിറിക്സ് എഴുതിയ, രാഹുൽ സുബ്രഹ്മണ്യൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാൻ മറക്കരുത്. ടു ദി നമ്പർ 0474291904 2919190 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9562 6649099 9 6 9 0 9 0 9 5 2 6 6 4 9 0 9 0 So keep on listening to Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമുക്ക് ചുറ്റും ഓടി നടക്കുന്ന ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില മുഖങ്ങളുണ്ട്. എവിടെ പോയാലും എന്ത് കിട്ടിയാലും അവസാനം നമ്മൾ ഓടിയെത്തുന്ന ആ ഒരിടം. അതെ, നമ്മുടെ വീട്.

0: You are listening to Ashraya FM 90, Nadinuppam, Natarkuppam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: കിടലൻ ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്.
0: ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
3: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: അങ്ങനൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ്. കേട്ടോ, നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:27 ആയിരിക്കാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു ലിസണർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ
0: ഹലോ, ആരാ സംസാരിക്കുന്നേ?
1: എന്റെ പേര് വൈഗശ്രീ.
0: വൈഗശ്രീ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കാമോ?
1: ഓക്കെ.
0: ഹലോ
1: ഹലോ.
0: ഓക്കെ വൈഗശ്രീ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിലെ ചേച്ചി, അച്ഛൻ, അമ്മ, പിന്നെ ഞാൻ.
0: പിന്നെ ഞാൻ. ഞാൻ എത്രയാണ് പഠിക്കുന്നേ?
1: ഇനി
0: ടെൻത്തിലോട്ട്. അപ്പൊ നയൻത് വരെയൊക്കെ ഇപ്പൊ വെക്കേഷൻ ഒക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് നിക്കുമായിരിക്കുമല്ലോ. അല്ല, ഇപ്പൊ വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ച് നിക്കുമായിരിക്കുമല്ലോ എന്ന്. ആണല്ലേ, അപ്പൊ ടെൻത്തിലോട്ട് പോകുന്നതിന് ടെൻഷനും കാര്യമൊക്കെ ഉണ്ടോ? ഇനി ഇനി 10-ാം ക്ലാസ്സിലോട്ടല്ലേ, അപ്പൊ ടെൻഷനും കാര്യമൊക്കെ ഉണ്ടോ എന്ന്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല അല്ലേ. ഓക്കെ, അപ്പൊ വൈകശ്രീക്ക് ഏത് പാട്ടാ ഇന്ന് കേക്കണ്ടേ? ബർസോറ എന്ന പാട്ടാണ് കേക്കേണ്ടത്. ഓക്കെ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? ചേച്ചിക്ക് വേണ്ടിട്ടാണല്ലേ. അപ്പൊ ഉറപ്പായിട്ടും വെച്ചു തരാം. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് വൈകശ്രീകുട്ടിയാണ്. വൈകശ്രീകുട്ടി ചോദിച്ചിരിക്കുന്നത് ബർസോറ എന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതും സ്വന്തം ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ എ ആർ റഹ്മാൻ സാറും ശ്രേയാ ഘോഷാൽ മാമും എല്ലാവരും കൂടി ചേർത്ത് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു കിട്ടിലും മൂവിയിലെ അതിമനോഹരമായിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. നമ്മൾ ഐശ്വര്യ റായിയുടെ ഒക്കെ ഒരു മൂവിയിൽ നമ്മൾ ഇപ്പോഴും ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ഡാൻസ് കളിക്കാനൊക്കെ പോകുന്ന അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഹായ്, ഞാൻ അനീഷ സമത് ഫ്രം അഞ്ചൽ. എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഒരു സോങ് പ്ലേ ചെയ്ത് തരുമോ? സഹീദ സമത് എന്നാണ് അമ്മയുടെ പേര്. ഇട്ടുമാണി എന്ന മൂവിയിലെ വെണ്ണിലാവ് പെയ്തലിഞ്ഞ് എന്ന സോങ് വേണം. ഫാമിലിക്കും ഓഡിയൻസിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഉറപ്പായിട്ടും അനീഷ ചേച്ചി പറഞ്ഞ് ഇട്ടുമാണി മൂവിയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് വെണ്ണിലാവ് പെയ്തലിഞ്ഞ എന്ന പാട്ട്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഫാമിലിക്കും വേണ്ടിയൊക്കെ ഉറപ്പായിട്ടും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഇട്ടുമാണി മെയ്ഡ് ഇൻ ചൈന എന്ന മൂവിയിൽ നിജി മർഷാദ്, കെ എസ് ഹരിശങ്കർ, മഞ്ജരി, ദേവിക, സൂര്യപ്രകാശ് ഇവരെല്ലാവരും ചേർന്ന് പാടി മനോഹരമാക്കി. മനു മഞ്ജ് സർ ലിറിക്സ് എഴുതി, കൈലാഷ് മേനോൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524-90-0952-6649-0. So keep on listening to Australia FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. പക്ഷേ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ നമ്മളിൽ പലരെയും അലട്ടുന്ന ഒന്നാണ് ആസ്മയും പലവിധത്തിലുള്ള അലർജികളും. അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ, ലക്ഷ്യങ്ങൾ, ലക്ഷണങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവയെക്കുറിച്ച് സംസാരിക്കാനായി ചെങ്ങമനാട് റാഫാരമോ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആൻഡ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മഹേഷ് ദീപ് എത്തുന്നു. ആശ്രയ FM 90 കേൾക്കാം. ഇന്നുച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെ ലൗഡ് സ്പീക്കറിൽ RJ ശ്രീശാന്തിനൊപ്പം.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിഡ് കഫേ,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassid Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടി ഉള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ് കേട്ടോ. അപ്പോ നമ്മുടെ കൂടി ഒരു ലിസണർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം.
3: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ രാംജി.
2: ഗുഡ് ആഫ്റ്റർനൂൺ രാംജി ചേട്ടാ, സുഖമാണോ?
3: സുഖമായിട്ടിരിക്കുകയാണ്.
2: ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? കുറേം കൂടി കഴിയും. അപ്പൊ എന്തുണ്ട് ഇന്നത്തെ വിശേഷം? എന്തുണ്ട്? അതെ,
3: തീർച്ചയായിട്ടും.
2: ആണല്ലേ ആണല്ലേ. അപ്പൊ ചേട്ടൻ, ഇന്ന് ഏത് പാട്ടാണ് ഇപ്പൊ കേക്കേണ്ടത്?
3: എനിക്ക് കേക്കേണ്ടത് അർത്ഥം എന്ന മൂവിയിലെ ശ്യാമാംബരം ദൂരെ തുടങ്ങുന്നൊരു പാട്ടുണ്ടോ?
2: പാട്ട് പാടുന്നോ?
3: ഇല്ല
2: ഇല്ല, പാടുന്നില്ല. ഓക്കെ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
3: ഇന്ന് 10-ാം ക്ലാസ്സിന്റെ റിസൾട്ട് വരുന്ന ദിവസമല്ലേ?
2: അതെ.
3: ആ കുട്ടികൾക്കെല്ലാം, പിന്നെ 10-ലേക്ക് പോകുന്ന കുട്ടികൾക്കെല്ലാം ഒരു പ്രദേശം ടെൻഷൻ വേണ്ട.
2: അതെ, അതെ, തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
3: ആ പിന്നെ ഈ 10-ാം ക്ലാസ് ഫലം കാത്തിരിക്കുന്നത് എന്റെ ഒരു കുട്ടിമോളുണ്ട്, അനുപ്രിയല്ല, വേറൊരാള്,
2: വേറൊരാളുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോ നമ്മളിപ്പോ വിളിച്ചത് റാംജി ചേട്ടനാണ്. റാംജി ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് ശ്യാമാംബരം നീളെ എന്ന പാട്ടാണ് അർത്ഥം എന്ന സിനിമയിലെ ദാസേടൻ പാടിയ, കൈതപ്രം സാർ വരികൾ എഴുതിയ, ജോർജൻ മാഷ് മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് 10-ാം ക്ലാസിന്റെ

കാത്തിരിക്കുന്ന അതുപോലെ തന്നെ പത്താം ക്ലാസ്സിലേക്ക് ഇനി പോകുവാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ചേട്ടൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും ഈ പാട്ട് കേൾക്കാം. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഹലോ, ഞാൻ മനാഫാണ്. എനിക്ക് വേഷങ്ങൾ മൂവിയിലെ വേഷങ്ങൾ ജന്മങ്ങൾ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വേഷം എന്ന സിനിമയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് വേഷങ്ങൾ ജന്മങ്ങൾ എന്നത്. അതും കൈതപ്രം സർ വഴികളെഴുതി, എസ് എ രാജ്കുമാർ സർ മ്യൂസിക് കമ്പോസ് ചെയ്തത്, ദാസേട്ടനും ചിത്രാമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എവർഗ്രീൻ പാട്ടാണല്ലേ. അപ്പോൾ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദി നമ്പർ 0474291090074219990. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചുകൊണ്ടും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490952 6649090. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിൻ കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ് ആർജി സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 53 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ എനിക്ക് എന്തായാലും ഇന്നത്തെ കാസറ്റ് കഫേയിൽ ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഹായ്, ഞാൻ കാത്തുവാണ് എഴുകോണ് നിന്നാണ്. എനിക്ക് കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് കാത്തു ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും കാത്തുവിന് വേണ്ടിയിട്ട് ഈ പാട്ട് നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. മൃദുല വാര്യരും അതുപോലെ തന്നെ ജോബ് കൊരിയനും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട്. ഈ മനോഹരമായിട്ടുള്ള ഒരു പാട്ടോട് കൂടി നമ്മുടെ കാസറ്റ് കഫേ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കാസറ്റ് കഫേയിലേക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയക്കുകയും വിളിക്കുകയും ചെയ്യുന്നവരിൽ നിന്ന് നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്തിട്ട് സാറ്റർഡേ ആ വിന്നറിനെ അനൗൺസ് ചെയ്യും. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളുമാവും. സോ ലൈവിന്റെ സമയത്ത് കൃത്യമായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും മാറി മറക്കരുത്. ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളുമാവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കേണ്ട. അപ്പോൾ ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു പാട്ടോട് കൂടി തന്നെ എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജി സുൽത്താന signing off.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Hey, hello, good afternoon. Welcome to Loudspeaker with me, RJ Srishant. On Astraya FM 19, നാട്ടുകാർക്കൊപ്പം. അപ്പൊ എല്ലാ ലൗഡ് സ്പീക്കറിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻ ഒക്കെ കിട്ടാറുണ്ടല്ലേ. അപ്പൊ അതുപോലൊരു വലിയ വിവരവുമായിട്ടാണ് ഞാൻ ഇന്നും എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ ഈ ചൂടുകാലം ഒന്ന് മാറി മഴക്കാലം ഇനി എത്താറായല്ലേ. അപ്പൊ ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്ന ഒരു വിഭാഗമാണ് ആസ്മ അലർജി പേഷ്യൻസ് അല്ലേ. സോ അപ്പൊ ഏതായാലും ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആസ്മ ആൻഡ് അലർജിയെ പറ്റിയാണ് കേട്ടോ. അപ്പൊ ഏതായാലും ഈ ഒരു വലിയ വിഷയത്തിൽ അറിവുകൾ പങ്കുവെക്കാനായി നമ്മളോടൊപ്പം കൂടെ ഉള്ളത് ചെങ്ങമനാട് റാഫാരമ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആൻഡ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മഹേഷ് ദേവാണ്. സോ വെൽക്കം.
3: നമസ്കാരം.
2: ചിലപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് ചോദ്യങ്ങൾ കടന്നാലോ.
3: തീർച്ചയായിട്ടും.
2: ഓക്കെ, അപ്പോ എന്താണ് ആസ്മ ആൻഡ് എന്താണ് അലർജി? സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ?
3: തീർച്ചയായിട്ടും. ശ്രീശാന്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു രോഗത്തെ പറ്റിയുള്ള ശരിയായ അവബോധമാണ് നമുക്ക് പലപ്പോഴും അതിന്റെ രോഗത്തിന്റെ പ്രിവെൻഷനായിട്ടും പ്രതിരോധത്തിനായിട്ടും ഏറ്റവും സാധ്യമാകുന്ന ഘടകം.
2: തീർച്ചയായിട്ടും.
3: അപ്പോ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ശ്വാസകോശം, ശ്വാസകോശത്തിലേക്ക് ശ്വാസനാളികളായിട്ടാണ് നമുക്ക് ഓക്സിജൻ അകത്തോട്ട് കടക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിനിമയം ചെയ്യാൻ വിടുക. അപ്പൊ ആ ശ്വാസനാളികൾക്ക് ഉണ്ടാകുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ചുരുക്കത്തിനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ആസ്മ എന്ന് പറയാം. അലർജി എന്ന് പറയുമ്പോൾ നമുക്ക് ചില പദാർത്ഥങ്ങളോടും പ്രോട്ടീനുകളോടും നമ്മുടെ ശരീരത്തിന് ഒരു അമിത പ്രതിരോധ പ്രവർത്തനമാണ് അലർജി എന്ന് പറഞ്ഞത്. അലർജിയുടെ ഒരു തരമായിട്ട്, അതായത് അലർജി പല അവയവങ്ങളെ ബാധിക്കാം, ചെവി, മൂക്ക്, തൊണ്ട, ശ്വാസകോശങ്ങൾ, അതുപോലെ തന്നെ സ്കിന്ന്, തൊലിപ്പുറത്ത്, അങ്ങനെ പല രീതിയിലുള്ള പേഷ്യൻസ് നമ്മളൊന്ന് കാണാറുണ്ട്. അപ്പൊ അതിൽ ശ്വാസകോശത്തിൽ അലർജി ബാധിക്കുമ്പോൾ ശ്വാസനാളത്തിന് ചുരുക്കം ഉണ്ടാവും. അപ്പൊ അത് അലർജിക് വേരിയന്റ് ഓഫ് ആസ്മ എന്ന് പറയും. അത് ആസ്മയുടെ ഒരു വകവിഭാഗമാണ് അലർജിക് വേരിയന്റ് എന്ന് പറയും. അതുകൂടാതെ മറ്റു വിഭാഗങ്ങളും ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ ശ്വാസനാളത്തിലുണ്ടാകുന്ന നീർക്കെട്ടിനെയാണ് നമ്മൾ ലളിതമായി പറഞ്ഞാൽ ആസ്മ എന്ന് പറയാം. അതിന് കാരണങ്ങൾ പലവിധമുണ്ട്, നമുക്ക് തുടർന്നുള്ള ചർച്ചകൾ നമുക്ക് പറയാം.
2: ഓക്കെ,

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: ുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ മെയ് 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിവോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ ആസ്മയെ പറ്റിയും അലർജിയെ പറ്റിയും ഇങ്ങനെ വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചെങ്ങമനാട് റാഫാരമ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആൻഡ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മഹേഷ് ദേവാണ്. അപ്പം ഈ ആസ്മയും സാധാരണ നമുക്കുണ്ടാവുന്ന ഈ ചുമയും അല്ലെങ്കിൽ ഈ ശ്വാസം മുട്ടലുണ്ടല്ലോ, ഇത് തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്?
3: അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ആസ്മയുടെ ലക്ഷണങ്ങളെ പറ്റി ഒന്ന് പറയാൻ തോന്നുന്നു. നമുക്കറിയാം ഏതൊരു ശ്വാസകോശ പ്രശ്നങ്ങളിലും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന ചുമയാണ്, മോസ്റ്റ് ഡിസ്ട്രസിംഗ് സിംപ്റ്റം എന്ന് പറഞ്ഞ ചുമയാണ്. പലപ്പോഴും ആൾക്കാർ തന്നെ ചുമ സഹിക്കാൻ വയ്യാതായിരിക്കും പലപ്പോഴും ഒപ്പിൽ വന്ന് കാണിക്കുക. അപ്പൊ ഈ ആസ്മയുടെ ചുമയും സാധാരണ ഒരു ജലദോഷ ചുമയും നമ്മുടെ വ്യത്യാസം എന്ന് വെച്ചാൽ, നമുക്കറിയാം ജലദോഷ ചുമ മാക്സിമം ഒരു ഇപ്പോഴത്തെ സിനാരിയോ അനുസരിച്ച് 3 മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കാം. അതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് അത് മാറിപ്പോകാം. പിന്നെ അത് അടുത്തൊരു സീസണിൽ എപ്പോഴെങ്കിലും ആയിരിക്കും അത് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അത് പ്രധാനമായിട്ടും തൊണ്ടയ്ക്ക് അതോടൊപ്പം വേദനയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫെക്ഷന്റെ കമ്പോണന്റോ അതിന്റെ ഭാഗത്തായിട്ട് കാണാം. പക്ഷെ ആസ്മയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് എപ്പിസോഡിക് കോഫ് ആയിരിക്കും. ഇടയ്ക്ക് ഇടവിട്ട് വിട്ടുമാകാത്ത ചുമ വരിക. ചുമയോടൊപ്പം തന്നെ നമുക്ക് ശ്വാസനാളത്തിന് തടസ്സം, അതായത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുക. അതുപോലെ തന്നെ രാത്രിയിലൊക്കെ നമ്മൾ കിടക്കുന്ന സമയത്ത് കുറുങ്ങൽ എന്ന് പറയും, കുട്ടികൾക്ക് കുറുങ്ങൽ വീസിംഗ് എന്ന് പറയില്ല, അതേപോലെ തന്നെ വിസിലടിക്കുന്ന പോലത്തെ ശബ്ദം നെഞ്ചിനുള്ളിൽ നിന്ന് കേൾക്കുന്നതായിട്ട് തോന്നുന്നു. പലപ്പോഴും അത് നമുക്ക് മനസ്സിലാക്കിയാണ് പേഷ്യൻസ് പലപ്പോഴും അത് തന്നെ പറയാറുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ അലർജി മുഖാന്തരമുള്ള ആസ്മയൊക്കെ ആണെങ്കിൽ ഇതിനോടൊപ്പം തുമ്മൽ ഉണ്ടാവാറുണ്ട്, കണ്ണീർ ചോർച്ചൽ ഉണ്ടാകാറുണ്ട്, ദേഹം ചോർച്ചൽ വരാറുണ്ട്. പിന്നെ ഇതിനൊക്കെ ഒരു പ്രേരക ഘടകവും പലപ്പോഴും പേഷ്യൻസ് പറയാറുണ്ട്. അതായത് ഡോക്ടറെ, ഞാൻ ഇന്നൊരു ഒരു സ്ഥലത്തോട് പോയി ഒരു വണ്ടിക്കകത്ത് കയറിയപ്പോൾ അതിന്റെ ആ വണ്ടിയിലെ ആ റൂം ഫ്രഷ്നറിന്റെ സ്മെൽ ആയിരിക്കണം, അല്ലെങ്കിൽ ആ വണ്ടിയുടെ ആ ഒരു സ്പ്രേയുടെ പെർഫ്യൂമിന്റെ സ്മെൽ ആയിരിക്കണം, അത് കാരണം എനിക്ക് ഈ ബുദ്ധിമുട്ട് തുടങ്ങി. അതിനുശേഷമാണ് എനിക്ക് ബുദ്ധിമുട്ട് തുടങ്ങിയെന്ന് പറയും. ചിലപ്പോൾ പുതിയൊരു പെറ്റ്സിനെ ഒരു വളർത്തുമൃഗത്തെ വീട്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ അതിന്റെ തുടർന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഹിസ്റ്ററി വെച്ച്, അതായത് നമ്മൾ പേഷ്യന്റിനെ കണ്ടതിന് ശേഷം അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന ഘടകങ്ങളിൽ കൂടെ തന്നെ നമുക്ക് ആസ്മയുടെ രോഗനിർണയം പ്രധാനമായിട്ട് ക്ലിനിക്കിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും.
2: ഓക്കെ, അപ്പം പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ലക്ഷണങ്ങൾ പറഞ്ഞു, അപ്പം ഇവ എന്തൊക്കെ ലക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കാണുമ്പോഴാണ് ഒരു വ്യക്തി ആസ്മയാണെന്ന് സംശയിക്കേണ്ടതും ആൻഡ് ഒരു ഡോക്ടറെ പ്രത്യേകം സമീപിക്കേണ്ടതും?
3: തീർച്ചയായിട്ടും വളരെ നല്ല ക്വസ്റ്റ്യനാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ ഏർലി ഡിറ്റക്ഷൻ, ഏർലി ഡയഗ്നോസിസ് ആണ് ഏതൊരു അസുഖത്തിന്റെയും കൃത്യമായിട്ടുള്ള രോഗ നിർണയം നടത്താനും അതോടൊപ്പം തന്നെ കൃത്യമായ രോഗശാന്തിക്കും സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടവിട്ടിടവിട്ടുള്ള ചുമ, പ്രത്യേകിച്ച് സീസണൽ വേരിയേഷനുള്ള ചുമ, ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ക്ലൈമറ്റ് മാറിയിട്ട് വേറൊരു ക്ലൈമറ്റിലേക്ക് കടക്കുമ്പോൾ ആൾക്ക് സ്ഥിരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻസ് ശ്വാസകോശ അണുബാധകൾ വരിക, അതിന്റെ കൂടെ തുമ്മല്, മൂക്കുലിപ്പ്, കണ്ണി ചോർച്ചൽ, അതിന്റെ കൂടെ ഇടവിട്ടിടവിട്ട് വിമ്മിഷ്ടം വരിക, നിത്യ ജോലികൾ ചെയ്യുന്നതിന് തടസ്സം അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വെറുതെ നമ്മൾ മരുന്നുകളോ കഫ് സിറപ്പുകളോ കൊണ്ട് മാത്രം ലക്ഷണങ്ങളെ ഒതുക്കാൻ നിൽക്കാതെ അതിന് കാരണം കണ്ടുപിടിക്കണം. അതിനായിട്ട് തീർച്ചയായിട്ടും ഒരു സ്പെഷ്യലിസ്റ്റ്, ഒരു പൾമണോളജിസ്റ്റിനെ കാണിച്ച് അതിന് നമുക്കുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് കൃത്യമായി തിരിച്ചറിയണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ആസ്മ ഇല്ലാന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതാണ് ഏറ്റവും പ്രധാനം.
2: ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ തന്നെ ആൾക്കാർ മെഡിക്കൽ ഷോപ്പുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ച ഉണ്ടല്ലേ, ചെറിയൊരു അലർജിയുടെ ടാബ്ലറ്റോ അല്ലെങ്കിൽ ഒരു ഡെർഫിലിനോ കഴിച്ച് മാറ്റാൻ ശ്രമിക്കാറുണ്ടല്ലോ?
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അത് വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം വെച്ചാൽ ഇപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്, കാരണം കഴിഞ്ഞ ആഴ്ച എനിക്ക് ഏഷ്യൻ ന്യൂസിൽ ടോക്ക് ഉണ്ടായിരുന്നു, അപ്പൊ അതിനെ തുടർന്ന് അതിനൊരു അതിലെ ഡോക്ടറെ വിളിച്ച ഒരു പ്രേക്ഷക പറഞ്ഞൊരു കാര്യമാണ്, അതായത് അടുപ്പിച്ച് ഏകദേശം 2 വർഷമായിട്ട് പിന്നെ ഇദ്ദേഹത്തിന് ചുമ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ചുമ കാരണം ഒരു സോഷ്യൽ സദസ്സുകളിലൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടോണ്ട് ആൾ ചെയ്തുകൊണ്ടിരുന്നെന്ന് വെച്ചാൽ അടിക്കടിക്ക് ഈ പറഞ്ഞ രീതിയിൽ കൊസുറപ്പുകൾ എടുത്ത് ചുമയെ സപ്രസ് ചെയ്യും. അപ്പൊ ഞാൻ അവരോട് നല്ല അടുത്ത് കൺസൾട്ട് ചെയ്യാൻ ഏതെങ്കിലും ഡോക്ടറെ കാണാൻ പറഞ്ഞു. ഏകദേശം ചോദിച്ചാൽ അവര് നമ്മുടെ ആരോമയിൽ ഒന്ന് തന്നെ എന്നെ ഒന്ന് കണ്ടു. അപ്പൊ ഞാൻ എക്സ്റേ എടുത്തു നോക്കി, എക്സ്റേ അകത്ത് കാണുമ്പോൾ ന്യൂമോണിയാണ്, അതായത് ശ്വാസകോശത്തിലെ അണുബാധയാണ്. ഇത് ഞാൻ ആ ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസ് വെച്ച് തന്നെ നിങ്ങളോട് പറയാൻ കാരണം, അപ്പൊ കുറച്ചുകൂടെ നമുക്കത് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ അനുഭവങ്ങൾ വരുമ്പോഴേ നമ്മൾ പഠിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് തീർച്ചയായിട്ടും. അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഞാനപ്പോ അവരുടെ ഹിസ്റ്ററി നോക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു പ്രിസ്ക്രിപ്ഷൻ അവരുടെ കാണിക്കാനില്ല, കാരണം ഓവർ ദ കൗണ്ടർ മെഡിസിൻ, നേരെ മെഡിക്കൽ ഷോപ്പിൽ പോകുന്നു, കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവർ കുറച്ച് മരുന്നുകളുടെ പേര് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായ കാരണം വെച്ചാൽ, കഫ് സിറപ്പുകൾ പല തരത്തിലുണ്ട്. അതായത് ഒന്ന് ചുമ നിർത്താൻ ഉതകുന്ന കഫ് സിറപ്പുകൾ, വേറൊന്ന് കഫത്തിനെ പുറന്തള്ളാനുള്ള കഫ് സിറപ്പുകൾ. അദ്ദേഹത്തിന് വന്നിരുന്ന യാദൃച്ഛ വെച്ചാൽ, പണ്ട് 2 വർഷം മുമ്പത്തെ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു പനി വന്നിരുന്നു, കണ്ടമാനം കഫക്കെട്ടുണ്ടായിരുന്നു. അന്നേരം ഡോക്ടറെ ഒന്ന് കണ്ട് മരുന്ന് കഴിച്ചു, പൂർണ്ണമായിട്ട് കുറയാത്ത വന്നു. പിന്നെ അദ്ദേഹം ചെയ്തിരുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഈ കഫ് സിറപ്പുകൾ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അപ്പോ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ കഫത്തെ പുറന്തള്ളാനുള്ള കഫ് സിറപ്പുകളാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നെ ഒരു പക്ഷേ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കഫത്തിന് പുറത്ത് പോയാൽ. അദ്ദേഹം ചുമയെ പിടിച്ചു നിർത്താനുള്ള ആന്റിഡസ്റ്റി ഉപാധപ്പെടുന്ന കഫ് സിറപ്പുകൾ മാറി മാറി ഉപയോഗിക്കാൻ ലക്ഷണങ്ങൾ പെട്ടെന്ന് കുറയ്ക്കുക, അതായിരുന്നു. ഇങ്ങനെ ആയതിനു ശേഷം വളരെ നിസ്സാരമായിട്ടുള്ള ഇൻഫെക്ഷൻ വിട്ടുമാകാതെ വരികയും അത് നോൺ റിസോൾവിംഗ് ന്യൂമോണിയ, അതായത് വിട്ടുമാകാത്ത ന്യൂമോണിയുടെ കാറ്റഗറിയിലോട്ട് വരികയും ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത ഫർദർ ഇവാലുവേഷനിലോട്ടാണ് ആ പേഷ്യന്റ് പോകേണ്ടത്. അതായത് നമ്മൾ ടി ബി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റൂൾ ഔട്ട് ചെയ്യണം, ചിലപ്പോൾ ബ്രോങ്കോസ്കോപ്പി പോലത്തെ പരിശോധനകൾ വേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ വളരെ നിസ്സാരമായി മാറേണ്ട ഒരു അസുഖത്തെ അദ്ദേഹം കോംപ്ലിക്കേറ്റ് ആക്കി എന്ന് പറയാം. അത് കുറ്റമല്ല, പലപ്പോഴും അവബോധം, അത് കൃത്യമായ ശരിയായ അവബോധം ഇല്ലായ്മയാണ്. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള പരിപാടികളുടെ പ്രസക്തിയും. ഇങ്ങനെ കൃത്യമായിട്ട് നമുക്ക് രോഗികൾ പലപ്പോഴും എല്ലാവർക്കും ഓരോ വൺ ടു വൺ ആയിട്ട് നമുക്ക് ഒപിയിൽ തിരക്കുള്ള സമയത്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ഒരു സമയം എടുത്ത് നമുക്ക് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് പേരിലേക്ക് അത് എത്തുകയും ശരിയായ രീതിയിൽ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു റിലീഫ് കിട്ടുകയും ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു.
2: തീർച്ചയായും ഈ കഫ് സിറപ്പ് ഒക്കെ പല ടൈം ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഡോക്ടറോട് നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട, കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: ലൗഡ്സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 19 Adinoppum Natarkoppum. Appo nammal indha loudspeaker lode oru paadu manushare ingane alattikondirikkunna asthma and allergy petti aanu vishadamayittu paranjondirikkunna ṭo. Appo endalum ee oru vishayam oru paadu useful aanu oru paadu peerku valare prayojanapadunna oru vishayamaanu nammal ingane paranjondirikkunnathu. Ee oru vishayathil arvugal pangu vekkanayi nammalodoppum koode ullathu Chengamanadu Rafa Aramo Hospital le pulmonologist and asthma allergy specialist aya Dr. Mahesh Dev aanu. Appo nammal ee asthma allergy ennu parayumbo indha pradhana കാരണങ്ങൾ എന്തൊക്കെയാണ് ആക്ച്വലി, ആൻഡ് ഇതിനൊരു ജനറ്റിക്സ് ഇതിൽ എത്രത്തോളം ഫാക്ടറാണ്?
3: നമ്മൾ ആസ്മ അലർജി എന്നുള്ളത് പറയുമ്പോൾ അതൊരു ആ ഒരു ടേമിൽ തന്നെ പ്രധാനമായിട്ട് നമുക്ക് അലർജി ട്രിഗേഴ്സ് അല്ലെങ്കിൽ അലർജിനുകൾ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ശരീരത്തിന്റെ അമിത പ്രതിരോധ പ്രവർത്തനമാണ് പലപ്പോഴും ചില ഇനം പ്രോട്ടീനുകളോടും പദാർത്ഥങ്ങളോടും ആണ് അലർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലർജി ഉണ്ടാക്കുന്ന ഘടകങ്ങളെ അലർജിനുകൾ എന്ന് പറയും. ഈ അലർജന്റെ എക്സ്പോഷർ അതല്ലെങ്കിൽ അതിന്റെ പ്രേരക ഘടകങ്ങൾ അതിന്റെ എക്സ്പോഷർ കാരണം നമുക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അങ്ങനെ ഉണ്ടാകാൻ വ്യതിയാനങ്ങൾ പ്രാപ്തമാക്കാൻ സാധിക്കുന്ന ട്രിഗറിംഗ് ഫാക്ടറുകളുണ്ട് പലതും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള പൊടി, പുക, സ്ട്രോങ് സ്മെല്ലുകൾ, അന്തരീക്ഷ മലിനീകരണം, അല്ലെങ്കിൽ ക്ലൈമറ്റിലെ വ്യതിയാനങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ്സിന്റെ രോമകൂപങ്ങൾ, അല്ലെങ്കിൽ പോളൻസ് നമ്മുടെ പൂമ്പൊടികൾ. ചില സീസണിൽ ചിലപ്പോൾ ഈ മഞ്ഞ പൂമ്പൊടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയം റോഡ് സൈഡിലൊക്കെ വാഗമലം പോലെ ആ സമയത്തൊക്കെ ഒരുപാട് ആസ്മ അറ്റാക്സ് നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ട്രിഗറിംഗ് ഫാക്ടർ അഥവാ പ്രേരക ഘടകങ്ങൾ എന്ന് പറയും. ഇതൊക്കെ ഒരു വ്യക്തിയിൽ സിംറ്റംസ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഒന്ന് ഇതിന്റെ സാന്നിധ്യം, രണ്ടാമത് ശ്രീശാന്ത് പറഞ്ഞതുപോലെ തന്നെയുള്ള ജനറ്റിക്സ്. ജനറ്റിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം പാരമ്പര്യ ഘടകങ്ങൾ, സ്ഥിരമായിട്ടുള്ള ചില പാരമ്പര്യ ഘടകങ്ങൾ ആസ്മയ്ക്ക് പ്രധാനം മറ്റ് പല അസുഖങ്ങൾക്കും ഇപ്പോൾ അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ആസ്മയിൽ വളരെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പ്രധാനമായിട്ടും ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്, അതായത് അച്ഛനമ്മ സഹോദരങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് ശ്വാസം മുട്ടലിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആസ്മയാണെന്ന് സംശയമുണ്ട്. നമുക്ക് അടുത്ത തലമുറകളോട്ട് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് ഒരു പ്രധാന ഘടകമാണ്. പിന്നെ ഇതൊന്നുമില്ലാതെ തന്നെ ചിലപ്പോൾ അടിക്കടിക്ക് ഉണ്ടാകുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആസ്മയിലേക്ക് വഴിവെക്കാം. പിന്നെ നമുക്ക് തൂക്കം കുറഞ്ഞുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ചിലപ്പോൾ ഭാവിയിൽ ആസ്മ വരാം. ചിലപ്പോൾ ഗർഭാവസ്ഥയിൽ പിന്നെ പാസീവ് സ്മോക്കിംഗ് എക്സ്പോഷർ, അത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ ഒരുപാട് ഈ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർ, പുക വലിക്കുന്ന ആൾക്കാർ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, അവർക്ക് മാത്രമല്ല ചുറ്റുമുള്ള വീട്ടുകാരെ നിങ്ങൾ ആലോചിക്കണം. അവർക്ക് സ്വയമേ നിർത്താൻ പറ്റില്ല, സ്വന്തം കുഞ്ഞിനെ ആലോചിക്കാന്ന് ഞാൻ പറയും. കാര്യം ആ വീട്ടിൽ നമ്മൾ പുക വലിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നെ നെഗറ്റീവ് എഫക്ട്സ് മുഴുവൻ ഉണ്ടാകുന്നത് ആ വീട്ടിലെ ഏറ്റവും ചെറിയ പോപ്പുലേഷനിലായിരിക്കും, കുഞ്ഞു പിള്ളേർക്കായിരിക്കും. കാരണം വെച്ചാൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെയുള്ള ഏർലി സ്റ്റേജ് ആസ്മ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ പാസീവ് സ്മോക്കിംഗ് എക്സ്പോഷർ ഉള്ളവരിലും ഈ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്.
2: തീർച്ചയായും അതൊരു വലിയ പോയിന്റ്. കാരണം നമ്മുടെ നാട്ടിൽ നോക്കുവാണെങ്കിൽ പല സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിൽ സ്വാഭാവികമാണ് പുരുഷന്മാരാണ് കൂടുതലും സ്മോക്ക് ചെയ്യുന്നത്, അല്ലേ? അപ്പൊ വീട്ടിലെ സ്ത്രീകൾ ഇത് പറയത്തില്ല, പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു പേടി കാരണം അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് കാരണം പറയത്തില്ല. ഇത് പുരുഷന്മാർ ശ്രദ്ധിക്കാറുമില്ല.
3: തീർച്ചയായിട്ടും
2: ആ ഒരു സമയത്താണ് പാസീവ് സ്മോക്കിങ്ങിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നം എഫക്ട് ചെയ്യുന്നത്.
3: തീർച്ചയായിട്ടും അതുപോലെ ഒരു പടി കൂടെ കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ആസ്മയാണ് നമ്മുടെ ടോപ്പിക്സ്. അതോടൊപ്പം തന്നെ അവരെ തന്നെ കാർന്നു നിന്ന COPD എന്ന് പറയും. ആസ്മ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇനിഹലർ മുഖാന്തരം പൂർണ്ണമായിട്ട് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു രോഗമാണ്. പക്ഷെ ഒരു സമയത്ത് ജീവിതാവസാനം മുഴുവൻ രോഗിയായിട്ട് ജീവിക്കേണ്ടി വരികയും അതോടൊപ്പം തന്നെ നമുക്ക് മരുന്നുകൾ ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലോട്ടും പോകുന്ന COPD അഥവാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്ന് പറയും. അതായത് ഇത് മൂർച്ഛിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരുപക്ഷെ കണ്ടമാനം പുകവലിക്കുകയോ അല്ലെങ്കിൽ പുക ശ്വസിക്കുകയോ അന്തരീക്ഷ മലിനീകരണം കാരണമൊക്കെ ഉണ്ടാകുന്ന ശക്തമായ മറ്റൊരു ശ്വാസകോശ രോഗത്തിലേക്ക് നയിക്കാനോ ഈ പുകവലി വഴിവെക്കാം. അതാണ് COPD എന്ന് പറയുന്നത്. നമ്മൾ COPD ഡേയുടെ ടോക്കിന്റെ സമയത്ത് വെറുതെ ഡിസ്കസ് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു.
2: തീർച്ചയായിട്ടും എന്തായാലും എത്രയും പെട്ടെന്ന് നിർത്തുക, അല്ലേ?
3: അതെ അതെ.
2: ശരി, അപ്പൊ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഈ അലർജി ഉള്ള ആൾക്കാരെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മല്, മൂക്കൊലിപ്പ്, അങ്ങനെ കണ്ണു ചൊറിച്ചിൽ, അങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് കാണുന്നുണ്ട്.
3: അതെ,
2: ഇത് ഭാവിയിൽ ആസ്മയിലേക്ക് കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ടോ?
3: തീർച്ചയായും. ഞാൻ നേരത്തെ പറഞ്ഞു അലർജിയുടെ പല വിഭാഗങ്ങളിൽ ഒന്ന് ആസ്മയാണ്, അലർജിക്ക് ആസ്മയിൽ. അപ്പോൾ അതിൽ തന്നെ പ്രധാനമായിട്ടും തുമ്മല്, കണ്ണി ചൊറിച്ചില്, ചെവി ചൊറിച്ചില്, സ്കിന്നിൽ നമ്മുടെ തൊലിപ്പുറത്ത് തൊക്കിലുണ്ടാകുന്ന ചൊറിച്ചിലുകൾ, ഇതൊക്കെ ഭാവിയിൽ, അത് അറ്റോപിക് മാർച്ച് നമ്മൾ അലർജിക് മാർച്ച് എന്ന് പറയും. അതായത് നമ്മൾ റോഡിലെ ആൾക്കാർ റാലിയായിട്ട് മാർച്ച് ചെയ്ത് പോകുന്നത് പോലെ തന്നെ ഓരോ അലർജി വിഭാഗത്തിൽ നിന്ന് വേറെ നിലയ്ക്ക് കൺവേർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രധാനമായിട്ടും അടിക്കടി ഉണ്ടാകുന്ന തുമ്മൽ, അതിന് അലർജിക് കൈനൈറ്റിസ് എന്നാണ് പറയുക. അലർജി കൈനൈറ്റിസ് അടുത്ത സ്റ്റെപ്പിലേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അലർജിക്ക് ആസ്മയിലോട്ട് വഴിമാറാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായിട്ടും മൂക്കിലുണ്ടാകുന്ന ദശ വളർച്ച, മൂക്കിലെ പാലമുളവ്, അതിനോടൊപ്പം തന്നെ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരിൽ നമ്മളത് സംശയിക്കുകയും ഇപ്പോഴത്തെ പഠനങ്ങളനുസരിച്ച് നമ്മൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആൾക്കാരിൽ ആസ്മയില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഏത് വിസിറ്റിൽ അങ്ങനെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രശ്നത്തിലേക്ക് വഴിമാറാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെ ഏർലി ഡയഗ്നോസിസ് നമുക്ക് അത്യാവശ്യമാണ്.

നമുക്ക് ചുറ്റും ഓടി നടക്കുന്ന ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില മുഖങ്ങളുണ്ട്. എവിടെ പോയാലും എന്ത് കിട്ടിയാലും അവസാനം നമ്മൾ ഓടിയെത്തുന്ന ആ ഒരിടം. അതെ, നമ്മുടെ വീട്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 Nadinuppum Natarkuppum. Appo nammal angarde nammal loudspeaker lode asthmaye pettiyum allergy pettiyum valare vichadamayittu paranjottirikkana. Appo edhalum ee oru vishayathe petti samsarikkan innu nammude koode ullathu Chengavanad Rafarm Hospital le pulmonologist and asthma allergy specialist aya Dr. Mahesh Devan. ഡോക്ടർ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ എന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ എനിക്ക് ബാംഗ്ലൂരൊക്കെ പോവാണെങ്കിൽ അവിടെ എത്തുമ്പോൾ എനിക്ക് തുമ്പലോ അല്ലെങ്കിൽ ഇതുപോലെ എന്താണ് കണ്ണു ചൊറിച്ചിലോ മൂക്കലോ ഇപ്പൊ ഒന്നും വരാറില്ല. പക്ഷെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇതൊക്കെ എനിക്ക് വരാറുണ്ട്. അപ്പോ ഈ ഒരു ആസ്മ ആൻഡ് അലർജിയില് കാലാവസ്ഥാ വ്യതിയാനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്?
3: തീർച്ചയായും ഒരു ട്രിഗേർഡ് ആസ്മയിൽ, അതായത് പ്രേരഘടകങ്ങളിൽ ഈ പറഞ്ഞ രീതിയിൽ കാലാവസ്ഥാ വ്യതിയാനമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയം, ഇപ്പൊ നമുക്കറിയാം നല്ല ചൂട് സമയമായിരുന്നു, അതിനുശേഷം ഇപ്പൊ നല്ലൊരു മഴ വരുന്ന ഒരു കാലഘട്ടമായി. അപ്പൊ ഈ ഒരു ഇതിനിടയ്ക്കാണ് ഏറ്റവും കൂടുതൽ ആസ്മ അറ്റാക്സ് കൂടുതലും രോഗികൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക. പിന്നെയുള്ള ഡിസംബർ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ തണുപ്പ് സമയം വരുമ്പോൾ എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മഴക്കാലം എന്ന് പറയുമ്പോൾ അടിക്കടിക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത, പലതും വൈറൽ പനികളാണ്. ഈ ഓരോ വൈറൽ ഇൻഫെക്ഷൻസ് വരുമ്പോഴും ശ്വാസക്കോശം നീർക്കെട്ട് വരിക, അത് ആസ്മനെ ട്രിഗർ ചെയ്യും, ചെയ്യാനുള്ള സാധ്യതയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പല വ്യക്തികൾക്കും പലതായിരിക്കും ട്രിഗറിംഗ് ഫാക്ടർ. ശ്രീശാന്ത് പറഞ്ഞതുപോലെ ചിലപ്പോൾ തണുപ്പ് ട്രിഗറിംഗ് ഫാക്ടർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ആ സമയത്താണ് ശ്വാസക്കോശം നീർക്കെട്ട് കൂടുതലുണ്ടാവുക. ചില ആൾക്കാർ കണ്ടമാനം ഉണക്ക സമയത്തുണ്ടാകുന്ന പൊടിയായിരിക്കാം. എനിക്ക് ഒരു സബ്സെറ്റ് ഓഫ് പേഷ്യൻസ് ഉണ്ട്, കൂടുതലും അവർക്ക് ഈ വേനൽക്കാലത്താണ് കൂടുതലും പ്രശ്നം. കാര്യം പുറത്തോട്ട് ബൈക്കിൽ പോകുമ്പോൾ ശക്തമായിട്ട് പൊടിക്കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതേ സെയിം വ്യക്തികൾ തന്നെ സൗദിയിലും അല്ലെങ്കിൽ യുഎഇയിലും ഒക്കെ പോകുന്ന സമയത്ത് അവർക്ക് ഇതേ ട്രിഗേഴ്സ് അവർ പറയാറുണ്ട്. ഒരു പർട്ടിക്കുലർ സമയത്ത് അവിടെ പൊടിക്കാറ്റ് വരാറുണ്ട്, ആ സമയത്ത് മാത്രം അവർ സിക്കാവും. അപ്പൊ അതുകൊണ്ട് അതിനു വേണ്ടി ട്രീറ്റ്മെന്റ് എടുക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സത്യം പറഞ്ഞാൽ അത് അലർജിക്ക് ആസ്മയുടെ ഒരു വകഭേദമാണ്, അവർക്ക് അതിനോട് ട്രിഗർ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് കൂടുതൽ ആ സമയങ്ങളിൽ അനുഭവപ്പെടുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഴക്കാലത്ത് പക്ഷേ നമ്മൾ പൊതുവെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിലൊരു ക്ലൈമറ്റ് അനുസരിച്ചിട്ട് പൊതുവെ മഴക്കാലത്ത് ആ സമയത്ത് ഈ പറഞ്ഞ രീതിയിൽ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ റെസ്പിറേറ്ററി ഇൻഫെക്ഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഒബ്സ്ട്രക്റ്റീവ് ഡിസീസ് അഥവാ ആസ്മ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ആസ്മയുടെ കൺട്രോളും ഭയങ്കര സൂക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. രണ്ടാമത് അത് അണുബാധയായി ന്യൂമോണിയയിലോട്ട് പോകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്പോൾ കുറച്ചുകൂടെ എക്സ്ട്രാ കരുതൽ വേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കുക, പ്രത്യേകിച്ച് റെസ്പിറേറ്ററി രോഗികളെ സംബന്ധിച്ചിടത്തോളം.
2: തീർച്ചയായിട്ടും

0: ലൗഡ്സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 19 Adinoppum Natarkoppum. Appo nammal the loudspeaker lode oru paadu manushare ingane alattikondirikkunna asthma and allergy petti aanu vishadamayittu paranjondirikkunna ṭo. Appo endalum ee oru vishayam oru paadu useful aanu oru paadu perku valare prayojanapadunna oru vishayamaanu nammal ingane paranjondirikkunnathu. Ee oru vishayathil arvugal pangu vekkanayi nammalodoppum koode ullathu Chengamanad Rafa Aramo Hospital le pulmonologist and asthma allergy specialist aya Dr. Mahesh Dev aanu. And ee asthma allergy ennu parayumbo ettavum koodutha charcha cheyyunna കാര്യമാണ് അവർ കഴിക്കുന്ന ഭക്ഷണ ക്രമത്തിന്റെ കാര്യം അല്ലെ. ഇപ്പം പല ആൾക്കാർക്ക് ഇപ്പം എന്താണ് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇത് ട്രിഗർ ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം സീ ഫുഡ് ആയ മറ്റേ എന്താണ് ഷെൽ ഫുഡ്, അതൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കാറുണ്ട്. ക്രാബ്, പ്രോൺസ്, ആ കൈൻഡ് ഓഫ് ഷ്രിംപ് ഐറ്റംസ് ഒക്കെ. അപ്പം ഇവർ കഴിക്കേണ്ട ഭക്ഷണ ക്രമം എങ്ങനെയായിരിക്കണം ഇഫ് ഒരു ആസ്മ രോഗിയാണെങ്കിൽ?
3: നമ്മൾ മോഡേൺ മെഡിസിൻ അനുസരിച്ചിട്ട് നമുക്ക് ഇന്ന ഒരു ഭക്ഷണക്രമം ഇന്ന വ്യക്തിക്ക് ഇതേ രീതിയിൽ ക്രമീകരിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള രീതിയല്ല. ഒരു ബാലൻസ്ഡ് ഡയറ്റ് അഥവാ സമീകൃത ആഹാരമാണ് എപ്പോഴും അഭികാമ്യം എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള പ്രോട്ടീനുകളും അന്നജവും അതുപോലെ ഫാറ്റ് പെർസെൻറ്റേജും ഒക്കെ അടങ്ങുന്ന ഒരു സമീകൃത ആഹാരം. പക്ഷെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിഗറിംഗ് ഫാക്ടർ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. അതായത് പ്രേരഘടകങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റണം. അപ്പൊ പലപ്പോഴും പല വ്യക്തികൾക്ക് ഒരുപാട് തണുത്ത ആഹാരം പലപ്പോഴും ട്രിഗർ ചെയ്യാറുണ്ട്. ചിലർ തണുത്ത ഐസ്ക്രീം കഴിച്ചതിന് ശേഷം ബുദ്ധിമുട്ട് വരുന്നു എന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തണുത്ത ഭക്ഷണത്തോടുള്ള ആ ഭൂമിക്ക് മാക്സിമം കുറയ്ക്കാനാണ് അങ്ങനത്തെ രോഗികളോട് പറയാറുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലോ അതുപോലെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടാണ് സീ ഫുഡ് കഴിച്ചിട്ട് ആള് ഗുരുതരാവസ്ഥയിലായി, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായി, ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള രീതിയിൽ. അത് ഇടയ്ക്കിടയ്ക്ക് റിക്കറന്റ് എപ്പിസോഡ് ആയിരുന്നു. അത് അനാഫിലറ്റിക് ഷോക്ക് ആണ്. അതായത് ഒരു പലപ്പോഴും പല ഒരാൾക്ക് കഴിക്കുന്ന ഭക്ഷണം മറ്റൊരാൾക്ക് വിഷമാവാൻ സാധ്യതയുണ്ട്. അതാണ് ഞാനത് പറയാനുള്ളത്. ഫുഡ് അലർജി കോൺസെപ്റ്റ് എന്ന് പറയും. അതിനകത്ത് പലപ്പോഴും ഈ ഷെൽഫിഷ് വിഭാഗത്തിൽപ്പെട്ട ഇപ്പോൾ കൊഞ്ച്, ഞണ്ട്, കക്ക, കണവ ഇതൊക്കെ നമുക്ക് പലപ്പോഴും അലർജി ഉണ്ടാക്കാറുണ്ട്. അലർജി ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് എപ്പിസോഡ് നമ്മളൊരു ചാൻസ് എടുക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുഡ് അലർജികൾ, പ്രത്യേകിച്ച് സീ ഫുഡ് അലർജികൾ, പലപ്പോഴും അനാഫിലറ്റിക് ഷോക്ക് അഥവാ ജീവന് ഒരു അപകടമാർന്ന രീതിയിൽ ബി പി കുറയാനും പെട്ടെന്ന് ശ്വാസം മുട്ടൽ മൂർച്ഛിക്കാനും ഒക്കെ ഉള്ള സാഹചര്യത്തിലേക്കും പെട്ടെന്ന് കാർഡിയക് അറസ്റ്റിലേക്ക് എത്താനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ നമുക്ക് പെട്ടെന്ന് സി പി ആറോ അതോടൊപ്പം അഡ്രിനൽ ഇൻഫെക്ഷനും ഒക്കെ എടുത്താണ് പേഷ്യന്റിനെ റിവൈവ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു പേഷ്യന്റ് വന്നത് അത് എന്റെ റിലേറ്റീവിന് സീ ഫുഡ് അലർജി ഉണ്ട്, അവർ ആലപ്പുഴ ഹൗസ് ബോട്ടിങ്ങിന് പോയതിന് സമയത്ത് ഈ പറഞ്ഞ കൊഞ്ച് കഴിച്ച സമയത്താണ് സംഭവിച്ചത്, കായലിന്റെ നടുക്കാണ് ഈ സംഭവം. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു എമർജൻസി വൈദ്യ സഹായത്തിന് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. പിന്നെ വളരെ പെട്ടെന്ന് അവർക്ക് ഭാഗ്യവശാൽ പേഷ്യന്റ് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. പക്ഷേ അത് വളരെ കഷ്ടപ്പെട്ടു, അവർ ഒരുപാട് ടെൻഷൻ അനുഭവിച്ചു. പക്ഷേ അത് നേരത്തെ വളരെ ചെറിയൊരു കുഞ്ഞു പ്രായത്തിലെ ഈ കൊഞ്ചിന് അലർജി ഉണ്ടായിരുന്നു. ഉണക്ക കൊഞ്ച് കഴിച്ച സമയത്ത് അലർജി ഉണ്ടായിരുന്ന സമയത്ത് അവരത് ഒരു വാണിഞ്ഞു കൊടുത്തിരുന്നതാണ്. പക്ഷേ അതിനുശേഷം പിന്നെ ആൾ ആ ഒരു സിറ്റുവേഷനിൽ അവർ ഉപയോഗിക്കുന്ന സമയത്താണ് ഇത് ഉണ്ടായത്. അപ്പോൾ അതിന് അതേ തുടർന്ന് ഫസ്റ്റ് ഡിഗ്രി റിലേഷനാണ്. അതുകൊണ്ടാണ് പുള്ളിക്കാരി എന്നെ അലർജി ടെസ്റ്റിനായിട്ടാണ് വന്നത്. അപ്പം പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡ് അലർജി പലപ്പോഴും അങ്ങനെ ഡയഗ്നോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ബി കെയർഫുൾ, അങ്ങനത്തെ ഫുഡുകൾ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ഫുഡ് അലർജിയുടെ കാര്യത്തിൽ പറയാനുള്ളത്. അത് നമ്മൾ മനസ്സിലാക്കാനുള്ള സ്കിൻ പ്രിക് ടെസ്റ്റ് വഴിയായിട്ടാണ് സാധാരണ നമ്മുടെ ഫുഡ് അലർജി നിർണ്ണയിക്കുക. പിന്നെ പേഷ്യന്റിന്റെ ഹിസ്റ്ററി വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും, അതായത് പേഷ്യന്റിന് ഏതൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ സബ്സെറ്റ് ഓഫ് ഗ്രൂപ്പ് തൽക്കാലം ഒഴിവാക്കാനാണ് ഞാൻ പറയാറ്. അപ്പോൾ എല്ലാം കൂടെ ഒഴിവാക്കി പേഷ്യന്റിന് ആ ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം ജെനുവിൻലി നമുക്ക് ആ പേഷ്യന്റെ ക്ലിനിക്കലി ഹിസ്റ്ററിയായിട്ട് റിലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒഴിവാക്കി മുമ്പോട്ട് പോകാൻ പറയാറുണ്ട്.
2: ഫുഡിന്റെ കാര്യം പറയുമ്പോഴേ ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡായിരിക്കും. എന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഷ്രിമ്പും പ്രോൺസ് ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇത് കഴിക്കാൻ പറ്റില്ല.
3: വളരെ തീർച്ചയാണ് കാര്യം. ഒരുപാട് പേര് ഞാൻ എയിംസിൽ ആസ്മ അലർജി ഇമ്യൂണോളജിയുടെ ഒരു ഫെലോഷിപ്പ് ചെയ്തിരുന്നു, ഒരു വർഷത്തെ ഫെലോഷിപ്പ് ആയിരുന്നു. അപ്പം അവിടെ നമുക്ക് ഇതിന്റെ ഒരു ട്രെയിനിങ് വരുമ്പം അലർജിയിലും ഇമ്യൂണോളജിയിലും ഇമ്യൂണോതെറാപ്പിയിലും ഒക്കെ നമുക്ക് ട്രെയിനിങ് വരുന്നുണ്ട്. അപ്പൊ ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പേഷ്യൻസിന് അലർജി ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ ചെയ്ത് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ നമുക്കറിയാലോ നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ കൂടുതലും സീ ഫുഡ് ഇത്രയും കേരളത്തിന് ഇത്ര അവൈലബിൾ അല്ല. അപ്പൊ പലർക്കും പോസിറ്റീവായിട്ട് വരുമ്പോഴും ക്ലിനിക്കലി അങ്ങോട്ട് കോറിലേറ്റ് ആവത്തുണ്ട്. പല എന്നാലും നമ്മളൊരു സേഫ്റ്റി സൈഡിൽ അവരോട് ഒഴിവാക്കാൻ പറയുമ്പോൾ അവർക്ക് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് പോലും ഫീൽ ചെയ്യാറില്ല. അവർക്ക് നേരെ മറിച്ച് എന്തെങ്കിലും വെജീസ് എന്തെങ്കിലും ഒഴിവാക്കിയിട്ട് പോവുകയാണെങ്കിലോ പനി ഒഴിവാക്കുകയാണെങ്കിലോ അവർക്ക് ഭയങ്കര പ്രശ്നം പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇൻ ദ സെയിം വേ നമ്മുടെ ഇവിടെ എത്തുമ്പോഴത്തേനും പലപ്പോഴും നമുക്ക് അലർജി ടെസ്റ്റിൽ കോറിലേഷൻ വരുന്നത് പലപ്പോഴും ഇങ്ങനെ പറയുന്ന സീ ഫുഡ് കാറ്റിറിക്കാതെ പിന്നെ മിൽക്ക് കാറ്റിറിക്കും. നല്ല പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ പറയട്ടെ, മിൽക്കിന്റെ കൗ മിൽക്ക് അലർജിയൊക്കെ നമുക്ക് ഒരു സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കറക്റ്റഡ് ആവുകയും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് സെൻസിറ്റീവ് ഫേസിൽ, അതായത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് നമുക്ക് കഴിച്ച് തുടങ്ങാൻ പറ്റുകയും ചെയ്യും. പക്ഷേ ദൗർഭാഗ്യവശാൽ സീ ഫുഡ് അലർജികൾ ഒരു 80% നമുക്ക് പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് പതിവ്. അതാണ്. പിന്നെ 20% ഹോപ്പ് ഉണ്ട്, ശ്രീശാന്ത് ആ കാറ്റഗറി വരട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഡോക്ടറോട് നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ആരും എങ്ങും പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 19 നാടിനൊപ്പം.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ ആസ്മയെ പറ്റിയും അലർജിയെ പറ്റിയും ഇങ്ങനെ വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ചെങ്ങമനാട് റാഫാരംഭ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആൻഡ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മഹേഷ് ദേവാണ്. അപ്പൊ മറ്റൊരു കാര്യം സാർ പറഞ്ഞാൽ അലർജി ടെസ്റ്റിന്റെ കാര്യമാണ്. ഒരാൾക്ക് കൃത്യമായിട്ട് എന്തിനോടാണ് അലർജി എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളിൽ നിന്ന് നമ്മുടെ ആക്ച്വലി ഇത് പ്രയോജനപ്രദമാണോ?
3: അത് രണ്ട് ഘട്ടമുണ്ട്. അതായത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്ക് ബ്ലഡിലുള്ള അലർജിയും അതുപോലെ സ്കിൻ പ്രിട്ടസ് എന്നുള്ള അലർജി എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് തരത്തിലുണ്ട്. അപ്പോൾ ബ്ലഡിൽ നമ്മൾ സാധാരണ ഈസ്നോഫീലിയ എന്ന് പറഞ്ഞ കോശങ്ങളാണ് പ്രധാനമായിട്ടും ഈ അലർജി ഉണ്ടാക്കുന്നതിന് പ്രധാന കാരണം. അപ്പോൾ അതിൻ്റെ തോത് അറിയാനായിട്ടുള്ള അബ്സൊല്യൂട്ട് ഈസ്നോഫിൽ കൗണ്ട്, ചിലപ്പോൾ ഒരു പടിവിടെ കടന്ന IgE, സ്പെസിഫിക് IgE ഇതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. പക്ഷേ എന്നാൽ അതോടൊപ്പം തന്നെ ബ്ലഡ് അലർജി ചെയ്തു വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അത് തെറ്റായ ഒരു ധാരണയാണ്. അതിനെപ്പറ്റി കൂടെ ഞാൻ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് നമ്മൾ ഇടയ്ക്കൊരു സമയത്ത് മുൻനിര വാർത്താമാധ്യമങ്ങളുടെയൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ നമ്മൾ പരസ്യം കണ്ടിട്ടുണ്ട്. അലർജി നിങ്ങളെ പൂർണ്ണമായിട്ട് നിർണ്ണയിക്കാൻ പറ്റും ലളിതമായ രക്തപരിശോധനയോട് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 15,000 രൂപ ടെസ്റ്റ് നമ്മൾ 7,000 രൂപയ്ക്ക് ചെയ്തു തരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരുപാട് പേര് ഞാൻ വർക്ക് ചെയ്യുന്ന മറ്റു ഹോസ്പിറ്റലുകളും പെരിഫറീസിലും ആരോഗ്യമിലും ഒക്കെ വന്നിട്ട് കാണിച്ചിട്ടുണ്ട് ഇപ്പൊ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ തെറ്റായ ഒരു ധാരണയാണ്. ഒരിക്കലും നമുക്ക് രക്തത്തിൽ കൂടെ അലർജി എന്തിനാണെന്ന് കണ്ടുപിടിക്കാൻ
2: പറ്റില്ല.
3: പറ്റും വളരെ സബ്സെറ്റ് ഓഫ് ആൾക്കാരിൽ ഒരു പീഡിയാട്രിക് പോപ്പുലേഷനിലെ സ്പെസിഫിക് IgE എന്ന് പറഞ്ഞാൽ വളരെ കോസ്റ്റ്ലി ടെസ്റ്റുകൾ. അത് നമ്മുടെ ഇവിടെ നമ്മൾ പുറത്തോട്ട് അയച്ചു കൊടുക്കുന്ന ടെസ്റ്റുകളാണ്. അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 4-5 അലർജി കണ്ടുപിടിക്കാൻ തന്നെ ഏകദേശം 17,000-20,000 രൂപ ചെലവ് വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ മെത്തേഡ് വഴി ഒരിക്കലും നമുക്ക് കൃത്യമായിട്ട് അലർജി നിർണ്ണയിക്കാൻ പറ്റില്ല. അത് പറ്റുന്ന ഒരേ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ തൊലിപ്പുറത്ത് കുത്തി നോക്കിയിട്ടുള്ള സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയും. അതായത് അലർജിന്റെ എക്സ്ട്രാക്ട്, നമ്മൾ സ്റ്റാൻഡേർഡ് അലർജൻ എക്സ്ട്രാക്ട് ആണ്, അത് തൊലിപ്പുറത്ത് ഇങ്ങനെ ചെറിയ തുള്ളികളായിട്ട് തട്ടിച്ചതിന് ശേഷം ഒരു ചെറിയ ഒരു ലാൻസെറ്റ് വെച്ചിട്ട് പ്രിക്ക് ചെയ്ത് ചെറുതായിട്ട് പോകച്ച് പോകച്ച് നോക്കുമ്പോഴാണ് നമുക്ക് പുഴുവാട്ടിയ പോലെ ചെറിയ തടിപ്പുള്ള നമുക്ക് പേഷ്യൻസ് തന്നെ മനസ്സിലാക്കാൻ പറ്റും എനിക്കിത് റിയാക്ഷൻ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കാം. അതെ അതെ അതെ തീർച്ചയായിട്ടും. പക്ഷെ എന്നിട്ട് ആ ഒരു 10 കേസുകൾ നമുക്ക് അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ 10 പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അതൊരു പേഷ്യന്റുമായിട്ട് ക്ലിനിക്കലി റിലവന്റ് ഉള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് അതിനകത്ത് ഫിൽട്ടർ ചെയ്തിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു 60 ചെയ്ത് നോക്കി അതിനകത്ത് 10 അലർജി എന്ന് പറഞ്ഞാൽ 10 ഒഴിവാക്കുക, അങ്ങനെയല്ല. അത് ആ പേഷ്യന്റ് ക്ലിനിക്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആ പേഷ്യന് മിൽക്ക് കഴിക്കുമ്പോൾ യാതൊരു ബുദ്ധിമുട്ടും കാണില്ല. ചിലപ്പോൾ അത് കാരണം ഈസ്നോഫിലി ഇൻഡ്യൂസ് ചെയ്യില്ല. അപ്പം വെറുതെ ഒരു സെൻസിറ്റേഷൻ മാത്രമായിരിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ അതിന്റെ പേരിൽ അതിനെ ഒഴിവാക്കേണ്ട കാര്യമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വളരെ കൃത്യമായിട്ട് രോഗനിർണ്ണയം നടത്താൻ സഹായിക്കുന്ന ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയും. അതായത് SPT എന്ന് പറയും. അത് നമ്മൾ ഇവിടെ പാരോമ ഹോസ്പിറ്റലിൽ ഞാനത് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനുള്ള മറുമരുന്ന്, അതായത് നമുക്ക് ചില ടെസ്റ്റുകൾ പോസിറ്റീവായിട്ട് ചില ഘടകങ്ങൾ പോസിറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിന് ഇമ്യൂണോ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ചില ഈ അലർജന്റെ തന്നെ ഘടകങ്ങൾ ഒരു സലൈനകത്ത് നേർപ്പിച്ചിട്ട് പക്ഷികൾ ഡയല്യൂഷനിൽ തുള്ളിമരുന്നായിട്ട് കൊടുക്കാൻ പറ്റുന്ന ചികിത്സാ രീതിയുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത സൈഡ് എഫക്ട് ഇല്ല. പക്ഷെ അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ എന്താണോ നമുക്ക് പിന്നെ അലർജി ഉള്ളത് അതിന്റെ ഘടകങ്ങൾ തന്നെ വളരെ നേർപ്പിച്ച് നമ്മുടെ ബോഡിനെ സെൻസിറ്റൈസ് ചെയ്യുകയാണ്. ഇത്രത്തോളം ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആവേണ്ട കാര്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് അത് ചെറിയ ചെറിയ ഡോസിൽ എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ പേഷ്യന്റെ അലർജി നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഒരുപാട് പേർക്ക് നമ്മൾ തിയറട്ടിക്കലി 60% ക്യൂർ ആയിട്ടാണ് പറയുന്നെങ്കിലും എന്റെ ഒരു എക്സ്പീരിയൻസിൽ 80% ആൾക്കാർക്ക് നല്ലൊരു റിലീഫ് ആ കാര്യങ്ങൾ കിട്ടാനുണ്ടെന്നുള്ളത് വളരെ ഒരു അഭിമാനകരമായ ഒരു വസ്തുതയാണ്.
2: ഓക്കെ ഓക്കെ ശരി ശരി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ മെയ് 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോഴ്സ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
2: ഡിവോഴ്സ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ആശ്രയ FM 90
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
5: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം.
6: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 nadinoppum natarkoppum. Appo nammal indha loudspeaker lode oru paadu manushare ingane alattikondirikkuna asthma and allergy pettiyaanu vishadamayittu paranjondirikkuna ṭo. Appo endalum ee oru vishayam oru paadu useful aanu, oru paadu peerku valare prayojanapadunna oru vishayamaanu nammal ingane paranjondirikkunnu. Ee oru vishayathil arivukal pangu vekkanayi nammalodoppum koode ullathu Chengamanadu Rafa Aramo Hospital le pulmonologist and asthma allergy specialist aaya Dr. Mahesh Devan. ഈ ആസ്മ അലർജി പറ്റി പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും എഫക്റ്റീവ് ആയ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻഹേലേഴ്സ് ആണല്ലേ?
7: തീർച്ചയായും.
6: അപ്പം പക്ഷെ പലർക്കും ഇൻഹേലേഴ്സ് യൂസ് ചെയ്യാൻ പേടിയാണ്, ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇൻഹേലേഴ്സ് ആയിട്ടുണ്ട്. സോ ആക്ച്വലി ഇതിന്റെ ഒരു പ്രയോജനം എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
7: ഞാൻ ഇവിടെ പ്രാക്ടീസ് തുടങ്ങിയത് 2019 നമ്മുടെ കോവിഡ് കാലഘട്ടത്തിലാണ്. 2019 ഞാൻ ഡോക്ടർ ആ സമയത്ത് ആദ്യം പൾമിനോളജി വിഭാഗം, നമുക്ക് ഞാൻ എന്തിന്റെ വിഭാഗത്തിലെ ഡോക്ടറാന്ന് പറയേണ്ട പോലും വന്നിട്ടില്ല. കാര്യം ആ സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ശ്വാസത്തെ പറ്റി അവയർനെസ് വന്നത് സത്യം പറഞ്ഞാൽ ആ കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. ആ സമയത്ത് കോവിഡിന് ശേഷം പല ആൾക്കാർക്കും ദീർഘനാള് നീണ്ടു നിന്നിട്ടുള്ള ചുമയും ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പോസ്റ്റ് കോവിഡ് ഒബ്സ്ട്രക്റ്റീവ് ആയ ഡിസീസ് എന്ന് പറയും. അതിനെ തുടർന്ന് നമുക്ക് പലപ്പോഴും ഇൻഹേലർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ പോലും അത്രയും ചുമച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ പോലും ഇൻഹേലറുകളെ പറ്റി കൊടുക്കുമ്പോൾ തന്നെ ഒരു സംശയാസ്പദമായിട്ട് എന്തിനാണ് ഇത് തരുന്നത്, ഇത് അഡിക്ഷൻ ഉണ്ടാവില്ല, ജീവിതകാലം മുഴുവൻ

0: ഉപയോഗിക്കേണ്ടി വരും, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പലതും ചോദിച്ചു തുടങ്ങി. അപ്പോൾ ഓരോരുത്തർക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഞാൻ കൗൺസിലിംഗ് തുടങ്ങി. പക്ഷെ അതിനുശേഷം പിന്നെ എനിക്ക് മനസ്സിലായത് അവയർനെസ് കുറവുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു കാഴ്ചപ്പാട് കൊടുക്കുന്നത് തിരിച്ചറിയുന്ന ഒരു ജനകമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നമ്മൾ പത്രമാധ്യമങ്ങളിൽ എഴുതി തുടങ്ങി. അതിനുശേഷം ചാനലുകൾ ഇതുപോലെ പ്രോഗ്രാമുകൾ ചെയ്തു തുടങ്ങി. അതിനുശേഷം സത്യം പറയാം, ഞാനിപ്പോൾ ഒരു 6.5 വർഷത്തോളമുള്ള പ്രാക്ടീസിൽ എൻ്റെ എക്സ്പീരിയൻസിൽ നമ്മുടെ കൊട്ടാരക്കര പുനലൂർ പത്മനാഭപുരം, ഞാൻ കുന്നുകൂടി സ്വദേശിയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ബെൽറ്റിൽ അഭിമാനമായിട്ട് എനിക്ക് പറയാൻ പറ്റും, പേഷ്യൻസ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പേഷ്യൻസ് ഒരു 95% അബോ ആൾക്കാരും വളരെ കൃത്യമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ആ തെറ്റിദ്ധാരണയില്ല. അവർ തന്നെ പറയുന്നുണ്ട്, പലരും ഇങ്ങനെ പറയാറുണ്ട് ഇൻഹേലർ എടുത്താൽ ഇങ്ങനെ. അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞത് ഞാനത് കാണിച്ചു കൊടുത്തു, അല്ലെങ്കിൽ അത് ആ രീതിയിലാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പറയുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. അത് അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. അതായത് ഇൻഹേലറുകൾ എന്ന് പറഞ്ഞാൽ ലോക്കലൈസ് തെറാപ്പിയാണ്. അതായത് നമുക്ക് എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ മാത്രം പ്രവർത്തിക്കുന്ന മരുന്നുകളാണ് ഇൻഹേലറുകൾ എന്ന് പറയുന്നത്. അതായത് ശ്വാസക്കുഴലിലാണ് നമുക്ക് നീർക്കെട്ടുള്ളത്, അപ്പോൾ അവിടേക്കാണ് മരുന്നിനെ എത്തിക്കേണ്ടത്. സ്വാഭാവികമായിട്ട് ഇൻഹേലറിന്റെ ഉപാധി എന്ന് പറയുന്നത് ആ മരുന്നിനെ നേരെ ശ്വാസനാളത്തിലകത്ത് എത്തിക്കുകയും അവിടെ ശ്വാസക്കുഴലിനെ നീർക്കെട്ട് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പർപ്പസ് അത് കൃത്യമായിട്ട് മീറ്റ് ചെയ്യുന്നു. നേരെ മറിച്ച് നമ്മൾ ഗുളിക കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നേരെ അത് വയറ്റിലേക്ക് പോകും, വയറ്റിൽ നിന്ന് ഒരംശം മാത്രം ശ്വാസവസ്ഥയിൽ പോകും, അതോടൊപ്പം തന്നെ കിഡ്നിക്കും ലിവറിലും ഒക്കെ കുറച്ച് കുറച്ച് അംശങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അവിടെ ചെല്ലേണ്ട കാര്യമില്ല ആസ്മയ്ക്ക് അല്ലേ, കിഡ്നിയുടെ രോഗമല്ലല്ലോ ആസ്മ, ശ്വാസവസ്ഥയിലല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രവർത്തിക്കുന്ന മരുന്ന് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറും. ഇത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പേഷ്യന്റ് മനസ്സിലാക്കിയാൽ ഒരാൾ പോലും പിന്നെ ഇൻഹേലറിനെ പറ്റി തെറ്റിദ്ധാരണ അവർക്ക് വരില്ല. അപ്പോൾ അവർ കൃത്യമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യും. കൃത്യമായിട്ട് ഇൻഹേലർ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അനാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആന്റിബയോട്ടിക് കവക്കെട്ടുകൾ ഇങ്ങനെയൊന്നും വരുന്ന സാഹചര്യം പോലും വരില്ല. പക്ഷേ നേരെ മറിച്ച് നമ്മൾ എന്താ ചെയ്യുക, നേരെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അറിയാത്തൊരു വ്യക്തിയാണ് നേരെ പോയി കസവ് വാങ്ങിച്ച് കുടിക്കും, നേരത്തെ പറ്റിയ പോലത്തെ അവസ്ഥ വരാം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അടിക്കടിക്ക് ആന്റിബയോട്ടിക് കഴിക്കാം, അത് അതിലും വലിയ മാരകാവസ്ഥയിലേക്ക് പോകാം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഇൻഹേലർ ഉപയോഗമാണ് ആസ്മയ്ക്ക് ആസ്മ നിയന്ത്രണത്തിലുള്ള ആണിക്കല്ലെന്ന് പറയുന്നത് സംശയം പറയാം.
1: തീർച്ചയായിട്ടും അപ്പം ഈ ഇൻഹേലേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പേരൻസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പൊ മക്കൾക്ക് ഇതുപോലെ ആസ്മ അലർജറ്റിക് അറ്റാക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ് അവർക്ക് ഇൻഹേലേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പലർക്കും പേടിയാണ് അല്ലെ, അവർ വലിയ പേടിയുണ്ട്. പക്ഷേ ഈ ഒരു ആസ്മ അലർജിയിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയ ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇൻഹേലേഴ്സ് ആണ് അല്ലേ.
0: തീർച്ചയായിട്ടും ശ്രീശാന്ത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു ചെറിയ ലാക്ക് ഓഫ് അവയർനെസ് വരുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് പീഡിയാട്രിക് ഏജിലാണ്. ഇപ്പോഴും പീഡിയാട്രിക് ഏജിലെ അമ്മമാര് കൂടുതലും അവര് കുഞ്ഞിന് ഇൻഹേലർ തുടങ്ങിയ ദൈവമേ ഇനിയിപ്പോൾ അത് ജീവിതത്തിൽ നിർത്താൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടൊക്കെ ഒരുപാട് പേര് പറയുന്നത്, അഡിക്ഷൻ ഉണ്ടാവും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇൻഹേലറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ മാത്രം പ്രവർത്തിക്കുന്നതായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് രോഗനിയന്ത്രണം സാധ്യമാകും. പിന്നെ നമ്മളത് ശ്വാസകോശ ക്ഷമതാ പരിശോധന അഥവാ PFT എന്ന് പറയും, പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസ്മയിൽ ചെയ്യുക. അപ്പോൾ ശ്വാസക്കുഴലിന് ചുരുക്കം ഉണ്ടെങ്കിൽ ആ ചുരുക്കം മാറുന്നത് വരെയാണ് ഇൻഹേലർ കൊടുക്കാൻ പറയുക. പലപ്പോഴും ആ രോഗിയുടെ ഹൈറ്റും വെയിറ്റും ഏജും അനുസരിച്ചിട്ട് ഒരു പെർസെൻറ്റേജ് ഉണ്ടാവും, ആ പെർസെൻറ്റേജ് വരെ ശ്വാസകോശക്ഷമത എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഹേലർ നിർത്താൻ പറ്റും. പിന്നെ അതുപോലെ എന്തെങ്കിലും ട്രിഗേഴ്സ് വരുമ്പോഴോ ബുദ്ധിമുട്ട് വരുമ്പോഴോ മാത്രം ഉപയോഗിച്ചാൽ മതി, അത് ജീവിതാവസാനം വരെ ഉപയോഗിക്കേണ്ടെന്നുള്ള കാര്യം പറയുമ്പോൾ തന്നെ അവർക്ക് ക്ലിയർ ആവും. പിന്നെ അഡിക്ഷൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു മരുന്നുകളും അതിനകത്തില്ല. സാധാരണ ശ്വാസക്കുഴലിനെ ചുരുക്കമാകുമ്പോൾ അതിനെ വികസിപ്പിക്കാനും നീർക്കെട്ട് കുറയ്ക്കാനും സാധിക്കുന്ന മരുന്നുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഗർഭാവസ്ഥയിൽ അതായത് ഗർഭിണികളായിട്ടുള്ള ലേഡീസിനും അതുപോലെ മുലയോട്ടുന്ന അമ്മമാർക്കും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും എല്ലാം വളരെ സുരക്ഷിതമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഉപാധി അതെന്ന് ചോദിച്ചാൽ ഇൻഹേലറിനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഗുളികകൾക്ക് പലതിനും സൈഡ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ആ സമയങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പോലും നമ്മൾ ഇൻഹേലറുകളും നെബുലൈസേഷനും ഒക്കെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അത് ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റി കൊടുത്താൽ മാത്രം മതി എന്ന് എനിക്ക് തോന്നുന്നു.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ ലൗഡ് സ്പീക്കറിലൂടെ ആസ്മയെ പറ്റിയും അലർജിയെ പറ്റിയും ഇങ്ങനെ വളരെ വിശദമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏതായാലും ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാൻ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ചെങ്ങമനാട് റാഫാരമ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആൻഡ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മഹേഷ് ദേവാണ്. അപ്പൊ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അപ്പം പലപ്പോഴും ഈ ഒരു പ്രശ്നം, ഈ ആസ്മയുടെ അറ്റാക്ക് കാരണം പല ആൾക്കാർക്കും എന്താണ് ഒരു നല്ല ദീർഘദൂര യാത്രയൊന്നും ചെയ്യാൻ ഒരു പക്ഷെ പറ്റിയെന്ന് വരില്ല. അപ്പോൾ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള വ്യക്തികൾ ഇഫ് അവർ ആസ്മ പേഷ്യൻസ് ആണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അവരെടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്?
3: തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഹേലർ മരുന്നുകൾ എപ്പോഴും കയ്യിൽ കരുതുക എന്ന് തന്നെയാണ് പ്രധാനമായിട്ട് പറയുക. കാരണം നമുക്ക് സാധാരണ ഇപ്പോൾ രണ്ടു നേരം ഇൻഹേലർ എടുക്കേണ്ട ആൾക്കാർക്ക് പലപ്പോഴും അവർക്കൊരു ട്രിഗറിങ് ഫാക്ടർ അഥവാ പ്രേരകഘടകങ്ങൾ കൂടുതലായിട്ട് പൊടി അടിക്കുന്ന സാഹചര്യത്തിലോട്ട് പോവുക. പുതിയൊരു അന്തരീക്ഷത്തിലൂടെ നമ്മൾ ചെല്ലുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലൈമറ്റിക് കണ്ടീഷൻ മൊത്തം ആകുകയാണ്, പെട്ടെന്ന് നല്ല തണുപ്പുള്ള ഏരിയയിലോട്ട് പോകണം. അപ്പോൾ അതൊക്കെ ട്രിഗർ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആസ്മ അറ്റാക്സ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സമയത്ത് എക്സ്ട്രാ പഫ് എടുക്കാൻ പര്യാപ്തമാകുന്നോണം കയ്യിൽ കരുതാൻ മറക്കരുത്. പലപ്പോഴും സ്പേസർ ഒരു പൊള്ളി പോലത്തെ സാധനത്തിൽ കയറ്റി വെച്ചിട്ടായിരിക്കും പലപ്പോഴും ഇൻഹേലർ അടിക്കാൻ പറയുന്നുണ്ടാവുക. അപ്പോൾ അതും കൂടെ കയ്യിൽ അതിനോടൊപ്പം ഉണ്ടാവണം. അതോടൊപ്പം തന്നെ പ്രിഫറബിളി ഒരു വേറൊരു ക്ലൈമറ്റിക് കണ്ടീഷനിലോട്ട് പോകുന്ന ഒരു യാത്രയിലേക്കാണ് പലപ്പോഴും നമ്മൾ ഈ ഹിമാചൽ പോലത്തെ സ്ഥലങ്ങളിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയാസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ യാത്രയ്ക്ക് തൊട്ട് മുമ്പായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ ഒന്ന് കണ്ട് ചെസ്റ്റ് കണ്ടീഷൻ എങ്ങനെയാണ്, എന്തെങ്കിലും എക്സ്ട്രാ മരുന്നുകൾ വല്ലതും എടുക്കേണ്ടതായിട്ടുണ്ടോ, വല്ല റിലീവ് റെസ്ക്യൂ മെഡിക്കേഷൻസ് എക്സ്ട്രാ ആയിട്ടുള്ള വല്ലതും വേണ്ടതായിട്ടുണ്ടോന്നുള്ളത് ഡെഫിനറ്റ്ലി ആ പ്രിസ്ക്രിപ്ഷനും കൂടെ കൈ കരുതുക. പിന്നെ പ്രധാനമായിട്ടും ജീവൻ രക്ഷാ മരുന്നുകളായിട്ടുള്ള ചില ചില മരുന്നുകളുണ്ട്, ആ സമയത്ത് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഡോക്ടേഴ്സ് കൊടുക്കാറുണ്ട്. ആ ടൈപ്പ് മരുന്നുകൾ കൂടെ കയ്യിൽ കരുതാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ കൂടെയുള്ള ക്രൂ മെമ്പേഴ്സിലെ ആൾക്കാരോട് ഇങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യം മറച്ചു വെക്കാതിരിക്കും, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം വെച്ചാൽ പലപ്പോഴും പലരും ഇപ്പോഴൊരു സ്റ്റിഗ്മയായിട്ട് കണ്ടുവരുന്നവരുണ്ട്. ആസ്മ എന്ന് പറയുമ്പോൾ തന്നെ എനിക്കെന്തോ ഒരു വലിയ മഹാരോഗമാണ്, എനിക്കത് പറഞ്ഞാൽ നാണക്കേടാണെന്നുള്ള രീതിയിൽ പലപ്പോഴും അതൊരിക്കലും ചെയ്യാതിരിക്കുക. പിന്നെ എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വൈദ്യസഹായം തേടാൻ മടക്കരുത്. പിന്നെ ചില കേസുകളിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരിൽ ഈ ഹിമാചൽ ഏരിയയിലൊക്കെ പോകുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും വളരെ സ്ലോ അസെൻറ്റ് സ്ലോ ഡിസെൻറ്റ് അതായത് വളരെ പതുക്കെ കയറുക പതുക്കെ ഇറങ്ങുക എന്ന് പറയാറുണ്ട്. കാര്യം സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ക്ലൈമറ്റിക് കണ്ടീഷൻസിൽ നമുക്ക് ബോഡിക്ക് ഒരു അക്ലിമറ്റൈസേഷൻ എന്ന് പറയും, അത് ആ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കണം നമ്മൾ. അപ്പോൾ അതുപോലെ സ്ലോലി സ്ലോലി നമ്മൾ പ്രോഗ്രസ് ചെയ്യുക, സ്ലോലി സ്ലോലി താഴോട്ട് ഇറങ്ങി, ഇങ്ങനെയാണ് നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരോട് പറയാറ്. ചിലപ്പോൾ നെബുലേസറും അവരോട് കൊണ്ടുപോകാൻ പറയാറുണ്ട് ചില കേസുകളിൽ.
2: ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ക്യാമ്പിങ്ങിനൊക്കെ പോകുമ്പോൾ ഈ ഒരു അവസ്ഥ ഉള്ള കാര്യം മറച്ചു വെക്കാറുണ്ട് പല ആൾക്കാരും അല്ലേ? ഒരു ചെറിയൊരു സ്റ്റിഗ്മ, ഒരു പേടി കാരണം, നാണക്കേട് കാരണം. പക്ഷേ ഒരാൾക്ക് പെട്ടെന്ന് ഒരു ആസ്മ അറ്റാക്ക് വരികയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷ എന്തൊക്കെയാണ്? ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ്?
3: ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് ആളെ ഒരുപാട് പാനിക് ആക്കാതെ നമ്മളൊരു ചെയറിൽ ഇരുത്തോ കട്ടിയുള്ള ടൈറ്റ് ആയിട്ടുള്ള വസ്ത്രങ്ങളൊക്കെയാണെങ്കിൽ ഒന്ന് ലൂസനാക്കുക, എന്നിട്ട് അവർ ഉപയോഗിക്കുന്ന ഇൻഹേലറുകൾ അത് തപ്പി പിടിച്ചിട്ട് അത് കൃത്യമായിട്ട് അത് എടുപ്പിക്കുക. പെട്ടെന്ന് തന്നെ സ്പേസുകൾ രണ്ട് പഫ് മൂന്ന് പഫ് അടുപ്പിച്ച് ഇടിപ്പിക്കുക. എന്നിട്ടൊരു വായുസഞ്ചാരമുള്ള ഏരിയയിൽ അത് ആ ചിലപ്പോൾ ഒരു പക്ഷേ ഒരുപാട് പൊടി അടിക്കുന്ന എൻവയോൺമെന്റ് ആണെങ്കിൽ ആ എൻവയോൺമെന്റ് ആളെ പെട്ടെന്ന് മാറ്റണം, ആ ട്രിഗറിംഗ് ഏരിയയിൽ നിന്ന് മാറ്റിയിട്ട് ഇച്ചിരി വായുസഞ്ചാരമുള്ള ഒരു തോസായ സ്ഥലത്ത് ആളെ ഇരുത്തിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതിനുശേഷം ആള് കംഫർട്ടബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കുക. പ്രധാനമായിട്ടും നല്ല സിവിയർ ആസ്മ അറ്റാക്സ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് വൈദ്യസഹായം വേണം. ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും പലപ്പോഴും, നെറുമ്പിൽ ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നെബുലൈസറിൽ നെബുലൈസേഷൻ എടുക്കേണ്ടിയും വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാമ്പിംഗ് സൈറ്റുകളിലൊക്കെ ചിലതിലൊക്കെ അങ്ങനത്തെ സൗകര്യങ്ങൾ വരാറുണ്ട്. ഞാൻ അടുത്ത സമയത്ത് ശബരിമല തീർത്ഥാടനത്തിന് പോയ സമയത്ത് ഇതുപോലെ ഒരു ഇവന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എമർജൻസി ആയിട്ട് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റി, പെട്ടെന്ന് നടത്തുള്ള ഓക്സിജൻ ബാറിലോട്ട് മാറ്റാനും പെട്ടെന്ന് ഈ നെബുലൈസർ കൊടുക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അത് അവിടെ സംവിധാനം ഒന്നും ഉണ്ടായിരുന്നു. പക്ഷേ പല ഏരിയസും ചിലപ്പോൾ അത് ഇല്ലാതിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ എപ്പോഴും ഇൻഹേലറുകൾ നമ്മൾ കയ്യിൽ കരുതാം. അതുപോലെ തന്നെ എമർജൻസി ആയിട്ടുള്ള മെഡിസിൻസ് നേരത്തെ പറഞ്ഞ പോലെ റെസ്ക്യൂ മെഡിക്കേഷൻസ് നമ്മൾ കൊടുത്തു വിടാറുണ്ട്. ആ മരുന്നുകൾ പെട്ടെന്ന് കഴിക്കാൻ പറയും. പെട്ടെന്ന് നടത്തുള്ള സ്റ്റേഷനിലോട്ട് എന്തായാലും വൈദ്യസഹായം തേടണം. ആസ്മ അറ്റാക്സ് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ ഡിസീസ് ഒട്ടും തന്നെ കൺട്രോൾ അല്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ പ്രോപ്പർ ആയിരിക്കില്ല, അല്ലെങ്കിൽ എടുക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് എടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഡോസ് കുറയാതെ കുറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പോൾ അതിന്റെ ഡോസൊക്കെ പര്യാപ്തമാണ് ഡോസിലാണെന്നുള്ളത് ഉറപ്പായിട്ടൊരു പൾമണോളജിസ്റ്റിനെ കണ്ട് ഉറപ്പ് വരുത്തിയതിനു ശേഷം വേണം തുടർന്നുള്ള കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാനായിട്ട്.
2: ഓക്കെ, അപ്പോൾ എന്തായാലും ഡോക്ടറോട് നമുക്ക് ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ആരും എങ്ങും പോകേണ്ട. കീപ് ഓൺ ലിസണിംഗ് ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
1: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ ആസ്മ അലർജി എന്ന വിഷയത്തെ പറ്റി വളരെ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറ്റിയുള്ള അറിവുകൾ പങ്കുവെക്കാനായി നമ്മളോടൊപ്പം കൂടെയുള്ളത് ചെങ്ങമനാട് റാഫ ആരംഭോ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആൻഡ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മഹേഷ് ദേവാണ്. സർ, അപ്പൊ നമ്മൾ ഇനി കടക്കാൻ പോകുന്നത് മിത്ത് ഫാക്ട് എന്ന വലിയൊരു സെഷനിലേക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് മിത്തുകളെ പറ്റിയും ഫാക്ടുകളെ പറ്റി പറയാം. സർ, അത് മിത്താണോ ഫാക്ട് ആണോ എന്ന് വിശദമായിട്ട് പറയാം. ഓക്കെ, ആസ്മ ഒരു പകർച്ചവ്യാധിയാണ്. രോഗമുള്ള ഒരാളുടെ അടുത്ത് ഇരുന്നാൽ മറ്റൊരാൾക്ക് അത് വരാൻ സാധ്യതയുണ്ട്. സത്യമാണ്,
3: സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരിക്കലും അതൊരു പകർച്ചവ്യാധിയാണ്. നമ്മൾ ഇത്ര നേരം എക്സ്പ്ലെയിൻ ചെയ്തത് അത് തന്നെയായിരുന്നു. അത് ശ്വാസക്കളിൽ ഉണ്ടാകുന്ന ഒരു ചുരുക്ക രോഗം മാത്രമാണ്. അത് ഒരിക്കലും വേറൊരാളിലേക്ക് ശ്വാസോശ്വാസങ്ങളിലൂടെ പകരില്ല.
2: ഓക്കെ, ശരി. അപ്പൊ ഇൻഹേലറുകൾ ഉപയോഗിക്കുന്നത് ശീലമാക്കിയാൽ പിന്നീട് അതൊരു അഡിക്ഷൻ ആയിട്ട് മാറും, മിത്താണോ ഫാക്റ്റാണോ?
3: തീർച്ചയായിട്ടും ഒരു മിത്താണ്. അത് നമുക്ക് നേരത്തെ തന്നെ പറഞ്ഞു, അഡിക്ഷൻ ഉണ്ടാകുന്ന ഒരു ഘടകം പോലും അതിനകത്തില്ല. ശ്വാസക്കുഴലിനെ വികസിപ്പിക്കുന്ന മരുന്നുകൾ മാത്രമാണ്. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് ശ്വാസക്കുഴലിനെ ചുരുക്കം നോർമലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇൻഹേലർ നിർത്തുകയോ അല്ലെങ്കിൽ ഡോസ് കുറച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയോ ചെയ്യാറുണ്ട്. ആസ്മയുടെ കേസിൽ പലപ്പോഴും അത് വളരെ എയർലി സ്റ്റേജിലുള്ള രോഗനിർണ്ണയമാണ് പ്രധാനം. ഒരുപാട് മൂർച്ചിച്ചു പോകുന്ന ആസ്മയാണെങ്കിൽ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നേക്കാം. അതുകൊണ്ട് നേരത്തെ തന്നെ വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാകുന്ന ഘടകമല്ല ഇൻഹേലേഴ്സ്.
2: ഓക്കെ, ശരി. ആസ്മയുള്ള കുട്ടികൾ ഗ്രൗണ്ടിൽ ഓടിച്ചാടി കളിക്കാനോ സ്പോർട്സിലും വ്യായാമത്തിലും പങ്കെടുക്കാനും ഒരു കാരണവശാലും പാടില്ല.
3: തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഞാൻ എപ്പോഴും പേഷ്യന്റിനോട് പറയുന്നത് എന്താണോ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വ്യായാമങ്ങൾ അതെല്ലാം ചെയ്യാം. അപ്പം നമുക്ക് അറിയാൻ പറ്റും എന്താണ് ആളുടെ ട്രിഗർ ചെയ്യുന്നത്. ചില കണ്ടീഷനിൽ ചില ആൾക്കാർ പറയും ഞാൻ സ്വിമ്മ് ചെയ്യാൻ പോകുന്ന സമയത്ത് ചിലപ്പോൾ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പൊ ആദ്യത്തെ ഇനീഷ്യൽ കേസുകളിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യം എന്ന് പറയുന്നത് ആ ഇൻഹേലർ അതിന് തൊട്ട് മുമ്പായിട്ട് ആക്ടിവിറ്റിക്ക് മുമ്പായിട്ട് എടുക്കുക, അതിനുശേഷം ആക്ടിവിറ്റി ചെയ്തോളൂ എന്ന് പറയാം. പലപ്പോഴും നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർ പലപ്പോഴും നമ്മൾ കൺസൾട്ട് ചെയ്യാറുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ ഇനീഷ്യലി ഒരു ഗ്രൗണ്ട് വർക്കൗട്ടുകൾ ചെയ്ത് ശ്വാസകോശ ബ്രീതിങ് എക്സസൈസുകളൊക്കെ ചെയ്തതിന് ശേഷം മെയിൻ വർക്കൗട്ടിലോട്ട് സ്ലോലി പ്രോഗ്രസ് ചെയ്ത് മുമ്പോട്ട് പോകാമെന്ന് പ്രത്യേകമായിട്ട് പറയാറുണ്ട്. അതുപോലെ വാം ഡൗൺ എക്സസൈസുകളും വ്യായാമത്തിന് ശേഷം ചെയ്യണം എന്ന് നിർബന്ധമായിട്ടും പറയാറുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ഡോസ് ഇൻഹേലർ എടുക്കുക എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസും വ്യായാമങ്ങളും ഒന്നും ഒരു തടസ്സമല്ല ആസ്മയ്ക്ക്. ആകെയുള്ള കാര്യം കണ്ടിന്യൂസ്ലി ചില ആക്ടിവിറ്റീസ് പൊടിയുള്ള ഏരിയയിൽ വർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഡാൻസ്, പാട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ സ്മോക്ക് നമ്മൾ ചിലപ്പോൾ ചില പ്രോഗ്രാംസിൽ യൂസ് ചെയ്യാറുണ്ട്, സ്മോക്കുകൾ സ്റ്റേജുകളിലൊക്കെ. അപ്പോൾ അത് രണ്ടു മൂന്ന് കേസുകൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കത് ഒരിക്കലും ട്രിഗർ ഭയങ്കര വലിയ ട്രിഗറാണ്. സ്വാഭാവികമായിട്ട് ആ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് ഇൻഹേൽ ചെയ്യും, സ്വാഭാവികമായിട്ട് ശ്വാസക്കുഴലും നീർക്കിട്ടുണ്ടാകും. അത് നോർമലി ഒരു വ്യക്തിക്ക് പോലും അപകടകരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആസ്മ രോഗിക്ക് അത് വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ മാത്രമാണെങ്കിൽ നമ്മളത് ഒഴിവാക്കാൻ തന്നെ പറയും. അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റീസൊക്കെ തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റും.
2: കുട്ടിക്കാലത്ത് വരുന്ന ആസ്മ പ്രായപൂർത്തിയാകുമ്പോൾ എപ്പോഴും തനിയെ പൂർണ്ണമായി മാറിക്കോളും.
3: അത് ആ ഒരു സ്റ്റേറ്റ്മെന്റ് പാർഷ്യലി കറക്റ്റ് ആണ്. അതെന്താ കാര്യം എന്ന് പറയാൻ കാരണം ഇപ്പോഴത്തെ റിസർച്ച് സ്റ്റഡീസിലൊക്കെ പണ്ട് നമ്മൾ 13 വയസ്സാകുമ്പോൾ നേരത്തെ ആസ്മ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളുടെ ചൈൽഡ്ഹുഡ് ആസ്മയൊക്കെ വാനിഷാവും, അതായത് മാറുക, അവരതിൽ നിന്ന് റണ്ണോർ ചെയ്ത് വരിക എന്നുള്ളൊരു പ്രവണത കണ്ടിട്ടുണ്ട് സ്റ്റഡീസിലൊക്കെ. ഇപ്പോൾ അത് പറയുന്ന പുതിയ ലേറ്റസ്റ്റ് ജീന 2026 നമ്മുടെ ശ്വാസകോശത്തിന്റെ ആസ്മയെ പറ്റിയുള്ള ഒരു ഗൈഡ് ലൈൻ കമ്മിറ്റിയാണ് അവർ അവർ പറയുന്നത് വെച്ചാൽ 9 വയസ്സിൽ ഇപ്പോൾ അത് ആസ്മ റണ്ണോർ ചെയ്തിട്ട് അത് മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ചില ആൾക്കാരിൽ ഒരു പർട്ടിക്കുലർ സബ്സെറ്റ് ഓഫ് ആൾക്കാരിൽ ലേറ്റർ ഫേസിൽ ഒരു അവരുടെ ലേറ്റ് 30s ഫോർട്ടീസിലോ ഒക്കെ ചിലപ്പോൾ അത് പിന്നെയും പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സാധാരണ ഗതിയിൽ താൽക്കാലികമായിട്ട് അത് കുറഞ്ഞു വരാനുള്ള സാധ്യതയാണ് ഒരു 80-90% പോപ്പുലേഷനുള്ള സ്റ്റഡീസിലും ഒരു കണ്ടുപിടിച്ചിട്ടുള്ളത്. നല്ലൊരു 10% ആൾക്കാരിൽ പിന്നെയും ചിലപ്പോൾ ഒരു പക്ഷേ കണ്ടിന്യൂ ആണുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ചികിത്സ വേണ്ടെന്നുള്ളതല്ല, ചികിത്സ എടുത്തു കഴിഞ്ഞാലാണ് ഈ ഒരു സംഭവം നടക്കുക. ചികിത്സ എടുത്തില്ലെങ്കിൽ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട്.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ ലൗഡ് സ്പീക്കറിലൂടെ ആസ്മ അലർജി എന്ന വിഷയത്തെ പറ്റി വളരെ വിശദമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ പറ്റിയുള്ള അറിവുകൾ പങ്കുവെക്കാനായി നമ്മളോടൊപ്പം കൂടെയുള്ളത് ചെങ്ങമനാട് റാഫ ആരംഭ ഹോസ്പിറ്റലിലെ പൾമണോളജിസ്റ്റ് ആൻഡ് ആസ്മ അലർജി സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ മഹേഷ് ദേവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ലൗഡ് സ്പീക്കറിൽ ആസ്മ അലർജിയെ പറ്റിയുള്ള മിത്ത് ആൻഡ് ഫാക്ട് എന്ന സെഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു പോയിന്റ്, ഈ ഇൻഹേലറിലെ സ്റ്റിറോയിഡുകൾ കുട്ടികളുടെ ശാരീരിക വളർച്ചയെ മുരടിപ്പിക്കും.
3: ഇതാണ് ഏറ്റവും ദുരിതാരണമായിട്ടുള്ള കാര്യം. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇൻഹേലറിന്റെ രണ്ട് ഘടകങ്ങൾ പ്രധാനമായിട്ട് ശ്വാസകോശ നീർക്കെട്ട് കുറയ്ക്കാനുള്ള ബ്രോങ്കോയുടെ ഇലക്ട്രോ മരുന്നുകളും പിന്നെ ഇൻഹലേഷണൽ കോർട്ടികോസ്റ്റിറോയിഡുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ശ്വാസകോശ നീർക്കെട്ട് കുറയ്ക്കുന്ന ഘടകങ്ങളാണ്. അതാ സ്റ്റിറോയിഡ് എന്നുള്ള വാക്കാണ് പലപ്പോഴും ഈ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കുന്നത്. പലപ്പോഴും നമ്മൾ അനബോളിക് സ്റ്റിറോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അത്ലറ്റ്സുകളും അല്ലെങ്കിൽ ജിമ്മിലും ഒക്കെ ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് വിചാരിക്കപ്പെടുന്ന സാധനങ്ങളാണ് ആൾക്കാർ തിരിച്ചറിയുന്നത്. സ്റ്റിറോയിഡ് ഉണ്ടല്ലോ, നമ്മുടെ ബോഡി തന്നെ നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ട് ഉപാപചയ പ്രവർത്തനങ്ങൾക്കായിട്ട് സ്റ്റിറോയിഡുകൾ മില്ലിഗ്രാം ഡോസിൽ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 60 കിലോ വെയിറ്റുള്ള ഒരാൾക്ക് 60 മില്ലിഗ്രാം സ്റ്റിറോയിഡ് അയാളുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇൻഹേലറിൽ ഉപയോഗിക്കുന്ന ഇൻഹലേഷൻ കോർട്ടികോസ്റ്റിറോയിഡ് എന്ന് വെച്ചാൽ മൈക്രോഗ്രാമിലാണ്. നമുക്ക് സ്വർണ്ണത്തിന്റെ ഒക്കെ മില്ലിഗ്രാം തൂക്കമൊക്കെ അറിയാവുന്നതുകൊണ്ട് മൈക്രോഗ്രാം എന്ന് വെച്ചാൽ അതിന്റെ 1000-ൽ 1 അപ്പൊ അത്രയും ചെറിയ ഡോസിലാണ് സ്റ്റിറോയിഡുകൾ ഈ പറഞ്ഞ ഇൻഹേലറുകളിൽ. അത് ഒരിക്കലും ഒരു യാതൊരുവിധ റിയാക്ഷൻ ഉണ്ടാക്കാനും പര്യാപ്തമല്ലത്. 1 മില്ലിഗ്രാം പോലും ഇല്ല എന്നുള്ള ഒട്ടും എഫക്ട് ചെയ്യില്ല. കാരണം വെച്ചാൽ അത് മില്ലിഗ്രാം ഡോസിലാണല്ലോ നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കുന്നത്. അതിലും ചെറിയ ഡോസായ മൈക്രോഗ്രാമിൽ മാത്രമാണ് ആ ഇൻഹേലറുകളിലുള്ള സ്റ്റിറോയിഡ് ഉള്ളത്. അപ്പൊ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് അത് കാരണമാണ്. പക്ഷെ അതല്ല, അത് നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടി മാത്രം ആ ലോക്കലൈസ്ഡ് ഏരിയയിൽ മാത്രമേ എഫക്ട് ചെയ്യുള്ളൂ. ഒരിക്കലും രക്തത്തിലോട്ട് കലരുന്നില്ല. അപ്പൊ അതിന് സൈഡ് എഫക്ട് ഉണ്ടാക്കാനുള്ള യാതൊരു സാധ്യതയില്ല. ആകെയുള്ള സൈഡ് എഫക്ട് ഇൻഹേലറുകളുടെ എന്ന് വെച്ചാൽ സൈഡ് എഫക്ട് കൂടെ പറയണല്ലോ, അത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വായ കഴുകിയില്ലെങ്കിൽ വായിക്കത്ത് പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ വാ പൊട്ടൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടുമാണ് ഇൻഹേലറിന്റെ സാധാരണ സൈഡ് എഫക്റ്റുകൾ. പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ചിലപ്പോൾ മൾട്ടിപ്പിൾ പഫ്സ് ഒക്കെ ആൾക്കാർ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നെഞ്ചെടുപ്പ് കൂടാനുള്ള ചെറിയൊരു സാധ്യത. പഴയ ഇൻഹേലേഴ്സിലാണ് പലതും കണ്ടുവരുന്നുള്ളത്, പുതിയ അങ്ങനെ കാണാറില്ല. ഇതാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്ന കാര്യം. പിന്നെ ഇൻഹേലർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉപയോഗിച്ചതിന് ശേഷം കൃത്യമായിട്ട് വായ വൃത്തിയായിട്ട് കഴുകിക്കുള്ളൂ. അതുപോലെ തന്നെ സ്പേസർ ഉപയോഗിച്ചിട്ട് ചിലപ്പോൾ ഇൻഹേലർ എടുക്കേണ്ട സാഹചര്യം വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ച് ഉള്ളിലോട്ട് പിന്നെ ബ്രത്ത് ഹോൾഡ് ചെയ്ത് മിനിമം ഒരു 10 seconds ഒക്കെ ഹോൾഡ് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ മരുന്ന് കൃത്യമായിട്ട് പോവുള്ളൂ. എടുക്കുന്ന രീതി വളരെ പ്രധാനമാണ് ഇൻഹേലർ. അപ്പോൾ ഇൻഹേലർ ടെക്നിക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ പലപ്പോഴും ഇൻഹേലർ ഉപയോഗിക്കാൻ പറയാറ്. ചുമ്മാ ജസ്റ്റ് അടിച്ച് കഴിയുമ്പോൾ തൊണ്ടയിലോട്ട് മാത്രമേ മരുന്ന് എത്തുള്ളൂ, അപ്പോൾ ശ്വാസകോശത്തിലോട്ട് എത്തുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു
2: ഡീപ് ബ്രീത്ത് എടുക്കണം.
3: അപ്പോൾ അതിൻ്റെയൊക്കെ രീതികൾ ഓരോ ഇൻഹേലറിനും ഓരോ തരത്തിലാണ്. ചിലപ്പോൾ ഇൻഹേലർ തന്നെ പലതരത്തിലുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു പ്രഷറൈസ് ഇൻഹേലറുണ്ട്, ഗുളികയായിട്ട് വലിക്കുന്ന റോട്ട ക്യാപ്സ് ഇട്ട് വലിക്കുന്ന ഇൻഹേലർ, റോട്ട ഹേലകളുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ ബ്രത്തിൻ്റെ രീതിക്കനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന സിംഗ്രോ ബ്രത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഹേലറുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുണ്ട്. അപ്പോൾ ആ രോഗിയുടെ തരം അനുസരിച്ചിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള ഇൻഹേലറുകൾ കൊടുക്കണം തീരുമാനിക്കുന്നത്. അപ്പോൾ അത് ഓരോന്നും കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടായിരിക്കും അവരോട് വിടുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അതേ രീതി ഫോളോ ചെയ്യാന്നുള്ളത് അവർ ശ്രദ്ധിക്കണം.
2: ഗർഭിണി അറിയുന്ന സമയത്ത് ആസ്മയ്ക്കുള്ള മരുന്നുകളും ഇൻഹേലേഴ്സും ഉപയോഗിക്കുന്നത് കുഞ്ഞിന് ദോഷകരമാണ്.
3: തീർച്ചയായും തെറ്റാണ്. നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തെനിക്ക് തോന്നുന്നു, പറഞ്ഞല്ലോ, അത് രക്തത്തേക്ക് അലർന്നെങ്കിൽ മാത്രമേ ഒരു മരുന്നിനോട് സൈഡ് എഫക്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് പ്ലാസിന്റെ വഴി കുഞ്ഞിലേക്ക് എത്തുള്ളൂ. അങ്ങനെ വരാനുള്ള ഒരു സാധ്യത ഇൻഹേലറുകൾക്കില്ല. കാര്യം അത് ശ്വാസകോശത്തിനകത്തേക്ക് മാത്രമാണ് ആക്ട് ചെയ്യുന്നത്. അത് വളരെ മൈക്രോഗ്രാം ഡോസാണ്, വളരെ ചെറിയ ഡോസാണ്. അപ്പോൾ ഒരിക്കലും ഇപ്പോൾ ഗർഭാവസ്ഥയിലും പാലുകുട്ടുന്ന അമ്മമാരിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലും ഒക്കെ വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളിലൊന്നാണ് ഇൻഹേലറുകളും നെബുലൈസേഷനും. അതുകൊണ്ട് അതിനകത്ത് തിരിച്ചറിയാൻ

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഇവനിംഗ് ടീ ടൈം കളറാക്കാ ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദേ ആഘോഷം.
2: Yes, once again we are back on loudspeaker with me RJ Srishant on Ashraya FM 19 Adinoppum Nattarkoppum. Appo nammal indha loudspeaker lode oru paadu manushare ingane alattikondirikkunna asthma and allergy pettiyaanu vishadamayittu paranjondirikkunna ṭo. Appo endalum ee oru vishayam oru paadu useful aanu oru paadu peerku valare prayojanapadunna oru vishayamaanu nammal ingane paranjondirikkunnathu. Ee oru vishayathil arvugal pangu vekkanayi nammalodoppum koode ullathu Chengamanad Rafa Aramo Hospital le pulmonologist and asthma allergy specialist aaya Dr. Mahesh Devan. Chila ottu moole kondo mattu chikitsa kondo asthma ലൈഫിൽ പിന്നീട് ഒരിക്കലും വരാത്ത രീതിയിൽ വേരോടെ പിഴുതെറിയാൻ സാധിക്കും.
3: മെഡിക്കൽ സയൻസ് ഇത്രയും നാൾ ഇത്രയും രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഒരു എവിഡൻസ് ബേസ്ഡ് മെഡിസൺ ആണ്. ഇപ്പൊ നമുക്ക് AI വന്നിട്ടുണ്ട്, AI സാങ്കേതികവിദ്യ വന്നിട്ടുണ്ട്, പേഴ്സണലൈസ്ഡ് മെഡിസൺ ആണ്. ഇത്രയും നമുക്ക് വിരൽത്തുമ്പിൽ ലഭ്യമാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ നമുക്ക് അതിന് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള ഫോൾസ് വാഗ്ദാനങ്ങൾ വിശ്വസിക്കരുത്, കാരണം ഇതിനകത്ത് ഒരു സയൻസ് ഉണ്ട്. ആ സയൻസ് അനുസരിച്ച് ശ്വാസക്കുഴലിനകത്തുള്ള എന്താണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. നീർക്കെട്ടാണ്, ആ നീർക്കെട്ട് പൂർണ്ണമായിട്ട് മാറിയെങ്കിലേ അസുഖമാകുള്ളൂ. അതിന് യാതൊരുവിധ ഒറ്റമൂലികളും ഇല്ല. ഒറ്റമൂലികൾക്ക് പുറകെ പോയി നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തി അവസാനം രോഗം പൈസ തീർച്ചയായിട്ടും പൈസ നഷ്ടപ്പെടുത്തിയിട്ട് അവസാനം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പിന്നെ മഹാരോഗമായിട്ട് ക്രോണിക് ഇല്ലസ് ആയിട്ട് മാറുന്നതിനേക്കാൾ നല്ലത് വളരെ ഏർലി ട്രീറ്റ്മെന്റ് ആണ്. ഏർലി ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ് കാര്യം. പിന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ് പ്രതിരോധമാണ് രോഗം വന്ന് ചികിത്സിക്കുന്നത്. അപ്പൊ അതിനും വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെയുള്ള അതിനൊക്കെയാണ് ഏറ്റവും പ്രധാനം. ഇങ്ങനെയുള്ള അവയർനെസ് സ്റ്റോക്കുകളെ പറ്റി ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് ഒരു അപ്രീസിയേഷൻ പറയാനുള്ളതാണ്. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളാണ് ഒരുപാട് പേര് കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു പാർട്ട്നറോടൊപ്പം തന്നെ കുറച്ച് ഫുൾ ടൈം ഒരാൾ പത്രം വായിച്ചിരിക്കുക, അല്ലെങ്കിൽ ആ പഴയ രീതി ഇപ്പോഴത്തെ ഏജൻസികൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അവരെല്ലാം വളരെ പെട്ടെന്ന് നോളജ് ആക്യൂർ ചെയ്യുന്നത് നല്ല പോസിറ്റീവാണ് ഞാൻ പറയുന്നത്. കാരണം ചില ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്ന് വെച്ചാൽ ഒരു പോസ്റ്റ് കാണുന്നു, അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു ചാനലിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ കേൾക്കുകയും കൂടെ ചെയ്യുമ്പോൾ അവർക്ക് മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ വളരെ ക്രിസ്പായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുകയും ചെയ്യും. അപ്പോൾ അവർക്ക് അത് സമൂഹത്തിൽ പ്രാവർത്തികമാക്കാനും പറ്റുന്നുണ്ട്. എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഒരുപാട് പേര് അവർക്ക് ആക്കിയ ഒരു ചോദ്യം പോലും ഇല്ല. അവർ പലരും അവർക്ക് അറിയാം ദേനോസ് ആക്ച്വലി ഇൻഹേലർ നല്ലതാണ്, അത് കുഴപ്പമില്ല, എടുക്കുന്നതിന് യാതൊരു തടസ്സമില്ല. പക്ഷേ അസുഖം കൃത്യമായിട്ട് മാറാൻ ഞാൻ എടുത്തേ പറ്റുന്നുള്ള അവർക്ക് നല്ല ധാരണയുണ്ട്. പക്ഷെ ഒരു കുറച്ച് മുമ്പത്തെ ഒരു പോപ്പുലേഷനിലായിരുന്നു അത് വളരെ പാട്. ഒരുപാട് കാര്യങ്ങൾ അഡിക്ഷൻ ഈ പറഞ്ഞ ക്വസ്റ്റൻസ് ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പൊ അതൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം കൊണ്ടുവന്നതിന് വളരെ ഒരു താങ്ക്സ് എന്നാണ് ഞാൻ പറയാനുള്ളത്.
2: നമ്മൾ ഈ പറഞ്ഞ വിത്തും ഫാക്സിനെ പറ്റിയൊക്കെ നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ.
3: തീർച്ചയായിട്ടും അല്ല, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് വരണം. എന്നാലേ അത് മാറ്റം വരും, സ്ലോലി മാറ്റം വരും.
2: തീർച്ചയായിട്ടും അവസാനമായിട്ട് ഡോക്ടർക്ക് എന്താ പറയാനുള്ളത്? ആസ്മാ രോഗികൾ കൊടുക്കുന്ന അഡ്വൈസ് എന്താണ്?
3: തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഇത്തവണത്തെ ആസ്മ ദിന സന്ദേശം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ആസ്മ രോഗം എത്രയും പെട്ടെന്ന് നിർണ്ണയിക്കുക. ഞാൻ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എത്രയും വേഗം തന്നെ അത് ആസ്മ രോഗമാണെന്ന് നിർണ്ണയിക്കുക. എത്രയും പെട്ടെന്ന് രോഗം ആരംഭദശയിൽ തന്നെ ചികിത്സ എടുക്കാൻ ശ്രമിക്കുക, കാരണം അത്രയും പെട്ടെന്ന് നമുക്ക് റിലീഫ് കിട്ടാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഇൻഹേലറിനോട് വിമുഖത കാണിക്കരുത്. ശ്വാസക്കുഴൽ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് ഏറ്റവും ഉതകുന്ന ഉപാധി എന്ന് പറഞ്ഞാൽ ഇൻഹേലറാണ്. ഇപ്പോഴത്തെ ആസ്മ ദിന സന്ദേശത്ത് തന്നെ അവർ പറഞ്ഞിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. എല്ലാ ആസ്മ രോഗികൾക്കും ആന്റി ഇൻഫ്ലമേറ്ററി ഇൻഹേലേഴ്സ്, അതായത് ശ്വാസക്കുഴൽ നീർക്കെട്ട് കുറയ്ക്കാനുള്ള ഇൻഹേലേഴ്സ് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഇത്തവണത്തെ ആസ്മ ദിന സന്ദേശം. അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. എല്ലാവർക്കും അഭിവാദ്യം.
2: തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച് ഡോക്ടർ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ ഒരു സമയത്ത് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിൽ ഒരു സന്തോഷം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
3: താങ്ക് യു സോ മച്ച്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
3: You are listening to Ashraya FM 90. Naadinoppam naattarkoppam.
4: Time check. Studio clockil ippol samayam 4 mani. The time is 4 o'clock. Neeran

Good evening and welcome to Astraya Premier League with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണല്ലേ, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്ക്. എല്ലാവരും കാത്തിരുന്ന SSLC റിസൾട്ട് വന്നിരിക്കുകയാണ്. സോ പരീക്ഷയിൽ മികച്ച വിജയം കൈവരിച്ചിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. നിങ്ങളുടെ തുടർ പഠനത്തിനും ഭാവിയിലേക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഇനി പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടാത്തവരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾ ഒട്ടും സങ്കടപ്പെടേണ്ട കേട്ടോ, ഇതൊരു തുടക്കം മാത്രമാണ്. മുന്നോട്ട് ഇതിലും വലിയ അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കുട്ടികൾക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. നമുക്ക് എന്തായാലും നമ്മുടെ പതിവ് കലാപരിപാടിയിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഇനി അടുത്ത 2 മണിക്കൂർ നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ കുറച്ച് സിമ്പിൾ GK ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ നോളജ് ഒന്ന് പൊടിത്തട്ടി എടുക്കാനായിട്ടുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ആൻഡ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാമല്ലോ, ഇന്ന് ഫ്രൈഡേ ആണ്. ത്രൂ ഔട്ട് ദിസ് വീക്ക് നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് പറഞ്ഞവരിൽ നിന്നും ഒരു ലക്കി വിന്നറിനെ നമ്മൾ ഇന്ന് സെലക്ട് ചെയ്യും. ആ ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക ജ്വല്ലറി നൽകുന്ന ഒരു കിടലൻ സമ്മാനമാണ് കാത്തിരിക്കുന്നത്. സോ ആ ഒരു ഭാഗ്യശാലി ആരാണെന്ന് അറിയാനായിട്ട് ഗെയിമിന്റെ ലാസ്റ്റ് വരെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം 2 കലക്കൻ സോപ്പ് ഹൈറ്റ് പാട്ടുകൾ കേൾക്കാം. ആസ്ട്രിയ പ്രീമിയർ ലീഗിലൂടെ വിത്ത് മീ RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര, കോൺടാക്ട് 999-5873-115. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. ക്യാമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം. കിടലം ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th + 2 ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.

യെസ് അങ്ങനെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഗെയിമിൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ലാൻഡ് ഓഫ് കേക്സ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? വിച്ച് കൺട്രി ഈസ് നോൺ ആസ് എ ലാൻഡ് ഓഫ് കേക്സ് എന്നുള്ളതാണ് എൻ്റെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സോ സിമ്പിൾ ആയിട്ടുള്ള ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. രാക്ഷസ രാജാവ് എന്ന സിനിമയിൽ ഒരു കിടലൻ ട്രാക്ക് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: ഇനിയും ഇനി മിതമായ നിരക്കിൽ ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746564440.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ് ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
1: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: Once again, welcome back to APL with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 29 മിനിറ്റ് ആയിരിക്കാണ്. ലാൻഡ് ഓഫ് കേക്സ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ്? വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് കേക്സ് എന്നുള്ളതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ. ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സ്കോട്ട്ലൻഡ്. മേരിക്കുട്ടി ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സ്കോട്ട്ലൻഡ്. അർച്ചന ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സ്കോട്ട്ലൻഡ് എന്ന് തന്നെയാണ്. സലോ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഫിൻലൻഡ്. വൈഷ്ണവ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു പോളണ്ട്. അനുപമ, വിഷ്ണു എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സ്കോട്ട്ലൻഡ്. സഞ്ജന, കെവിൻ, മാലവിക, കൃഷ്ണ, മനു, അതുപോലെ ജീവൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സ്കോട്ട്ലൻഡ് എന്ന് തന്നെയാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ലാൻഡ് ഓഫ് കേക്സ് എന്നറിയപ്പെടുന്നത് ഏത് രാജ്യമാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു രാജ്യം എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് ആണ്. സ്കോട്ട്ലൻഡിനെ കേക്കുകളുടെ രാജ്യം അഥവാ ലാൻഡ് ഓഫ് കേക്സ് എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് ഈ ബേക്കറികളിൽ കാണുന്ന സ്വീറ്റ് ആയിട്ടുള്ള, ക്രീം ആയിട്ടുള്ള, അല്ലെങ്കിൽ ക്രീമൊക്കെ വെച്ചിട്ടുള്ള കേക്സ് ആയിരിക്കും അല്ലേ. എന്നാൽ സത്യത്തിൽ ആ ഒരു പേര് കിട്ടാനായിട്ട് കാരണം അങ്ങനെയുള്ള കേക്സ് അല്ല കേട്ടോ. പണ്ട് കാലത്ത് ഈ സ്കോട്ട്ലൻഡിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്ന ഗ്രെയിൻ എന്ന് പറയുന്നത് ഓട്സ് ആയിരുന്നു. അവിടുത്തെ തണുപ്പുള്ള ക്ലൈമറ്റിലെ ഗോതമ്പ് വളരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളോളം അവിടുത്തെ ജനങ്ങളുടെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു ഓട്സ് ആയിരുന്നു. ഈ ഒരു ഓട്സ് യൂസ് ചെയ്ത് അവരുണ്ടാക്കിയിരുന്ന ഒരു സ്പെഷ്യൽ ഫുഡാണ് ഓട്ട് കേക്കുകൾ എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ പോലെയുള്ള സോഫ്റ്റ് കേക്കുകളൊന്നുമല്ല. ഓട്സും വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും ഒക്കെ മിക്സ് ചെയ്ത് പരത്തി ഒരു വലിയ കല്ലിലോ അല്ലെങ്കിൽ തുറന്ന രീതിയിൽ ബേക്ക് ചെയ്യുന്ന ഒരു തരം ഫ്ലാറ്റ് കേക്സ് ആയിരുന്നു അത്. കഴിക്കാനായിട്ട് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഒരു ഭക്ഷണമായിരുന്നു അത്. അക്കാലത്ത് അവിടുത്തെ കർഷകരുടെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെയും പട്ടാളക്കാരുടെയും ഒക്കെ ഡെയിലി ഡയറ്റിലെ പ്രധാന ഐറ്റം ആയിരുന്നു ഈ ഒരു ഓട്ട് കേക്സ് എന്ന് പറയുന്നത് കേട്ടോ. പെട്ടെന്ന് കേടാവാതെ കുറേ കാലം ഇരിക്കുമെന്നത് കൊണ്ട് തന്നെ ഈ ദൂരയാത്ര ചെയ്യുന്ന സമയത്തും അവർ ഈ ഒരു ഓട്ട് കേക്സ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. വർഷങ്ങളോളം സ്കോട്ട്ലൻഡിലെ ജനങ്ങളുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് ഈ ഒരു ഓട്ട് കേക്സ് ആയിരുന്നത് കൊണ്ടാണ് ഈ കൺട്രിക്ക് ലാൻഡ് ഓഫ് കേക്സ് എന്നൊരു ഫേമസ് ടൈറ്റിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ വിച്ച് കൺട്രി ഈസ് നോൺ ആസ് എ ലാൻഡ് ഓഫ് കേക്സ് എന്നറിയപ്പെടുന്നത് സ്കോട്ട്ലൻഡ് ആണ് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, സിംഹനഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ദ ലയൺ സിറ്റി? സിംഹ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് എൻ്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ട് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി റൺവേ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9985873115.
2: 40 വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: നമുക്ക് ചുറ്റും ഓടി നടക്കുന്ന ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില മുഖങ്ങളുണ്ട്. എവിടെ പോയാലും എന്ത് കിട്ടിയാലും അവസാനം നമ്മൾ ഓടിയെത്തുന്ന ആ ഒരിടം. അതെ, നമ്മുടെ വീട്.

ഒരു കലക്കൻ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിഹ. സിംഹ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് എ ലയൺ സിറ്റി എന്നുള്ളതാണ് ബ്രേക്കിനെ മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. നമുക്ക് വാട്സപ്പിൽ കുറേയധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സിംഗപ്പൂർ. സലോഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സിംഗപ്പൂർ എന്ന് തന്നെയാണ്. സാശൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സിംഗപ്പൂർ. അനശ്വര, മീനാക്ഷി, ഷിമി ചേച്ചി, മേരിക്കുട്ടി ചേച്ചി, ദക്ഷ, കൃഷ്ണ, സിന്ധു ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സിംഗപ്പൂർ എന്ന് തന്നെയാണ്. മനു, മാലവിക, കാർത്തിക്, അരവിന്ദ് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സിംഗപ്പൂർ എന്ന് തന്നെയാണ്. എല്ലാവരും അറിയിച്ചിരിക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണ്. സിംഹ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം സിംഗപ്പൂർ ആണ് കേട്ടോ. സിംഗപ്പൂരിനാണ് സിംഹ നഗരം അഥവാ ലയൺ സിറ്റി എന്ന് വിളിക്കുന്നത്. സിംഗപ്പൂർ എന്ന പേര് ഫോം ചെയ്ത് തന്നെ സംസ്കൃതത്തിൽ നിന്നാണ് കേട്ടോ. സിംഹം എന്നർത്ഥം വരുന്ന സിംഹ, അതുപോലെ നഗരം എന്നർത്ഥം വരുന്ന പുര എന്നീ രണ്ട് വേർഡ്സ് കൂടി ചേർന്നാണ് സിംഗപ്പൂർ എന്ന പേരുണ്ടായിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇതിന് പിന്നിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് സംഘ നീല ഉത്തമ എന്നൊരു സുമാത്രൻ രാജകുമാരൻ ആദ്യമായിട്ട് ഈ ഒരു ദ്വീപിലെത്തിയ സമയത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ആനിമലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു മൃഗം ഒരു സിംഹമാണെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഈ സ്ഥലത്തിന് സിംഹങ്ങളുടെ നഗരം എന്നർത്ഥം വരുന്ന സിംഗപ്പൂർ എന്ന പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. സത്യത്തിൽ അവിടെ സിംഹങ്ങളെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ സിംഹങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് റിയാലിറ്റി കേട്ടോ. ഒരു പക്ഷേ ഒരു കടുവയോ മറ്റെന്തെങ്കിലും ജീവിയോ ആയിരുന്നിരിക്കാം എന്നാണ് ഈ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത്. എങ്കിലും ആ പേര് പിന്നീട് വളരെ പോപ്പുലർ ആയിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് സിംഗപ്പൂരിന്റെ ഒഫീഷ്യൽ മസ്കോട്ട് എന്ന് പറയുന്നത് തന്നെ മെർ ലയൺ എന്നാണ് കേട്ടോ. തല സിംഹത്തിന്റെയും ഉടൽ മത്സ്യത്തിന്റേതുമായുള്ള ഒരു ഇമാജിനറി ജീവിയാണ്. അതുകൊണ്ട് തന്നെയാണ് സിംഗപ്പൂരിനെ എപ്പോഴും ഒരു സിംഹ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വസന്ത ദ്വീപ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ദ ഐലൻഡ് ഓഫ് സ്പ്രിംഗ്സ്? വസന്ത ദ്വീപ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസേഴ്സ് പറയാനായിട്ട് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919 0 0 4 7 4 2 9 1 9 0. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649 0 9 0. വാഴ 2 മൂവിയിലെ ഒരു കലക്കൻ ട്രാക്ക് ഓൺ ദ വേ ആണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓഫറുകളുമായി ഡിവോസ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയർ മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ളാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിമോസ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
1: ഡിമോസ് ഫർണിച്ചർ പുലമൺ കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

യെസ് അങ്ങനെ എ പി എൽ ആണ് ആശ്രയ എഫ് എം 90 വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ്. വസന്ത ദ്വീപ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? വിച്ച് പ്ലേസ് ഈസ് നോൺ ആസ് ദ ഐലൻഡ് ഓഫ് സ്പ്രിംഗ്സ് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ വളരെ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. നോക്കാം. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജമൈക്ക. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജെജു ദ്വീപ്. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജമൈക്ക. അനീഷേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജമൈക്ക. ഷമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ക്വിറ്റോ. സലോഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജാവ ഐലൻഡ്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ലക്ഷദ്വീപ്. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഗാലല ഗോസ് എന്നുള്ളതാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞിരിക്കുന്നത് ദക്ഷ, ദേവിക ആൻഡ് അനീഷേട്ടനാണ്. വസന്ത ദ്വീപ് എന്നറിയപ്പെടുന്ന സ്ഥലം ജമൈക്കയാണ് കേട്ടോ. കരീബിയൻ കടലിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു രാജ്യമായിട്ടുള്ള ജമൈക്കയാണ് നമ്മൾ വസന്ത ദ്വീപ് അല്ലെങ്കിൽ ഐലൻഡ് ഓഫ് സ്പ്രിംഗ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ജമൈക്ക എന്ന പേര് വന്ന് തന്നെ അവിടുത്തെ പഴയകാല നിവാസികളായിട്ടുള്ള ടൈനോ വിഭാഗക്കാർ യൂസ് ചെയ്തിട്ടുള്ള സൈമാക്ക എന്ന വാക്കിൽ നിന്നാണ്. ഈ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് മരങ്ങളുടെയും വെള്ളത്തിന്റെയും നാട് അല്ലെങ്കിൽ അരുവികളുടെ നാട് എന്നാണ് കേട്ടോ. ഈ രാജ്യത്ത് എവിടെ നോക്കിയാലും വളരെ ഭംഗിയുള്ള ധാരാളം അരുവികളും ചെറിയ പുഴകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ എപ്പോഴും പച്ചപ്പ് നിറഞ്ഞ പ്രകൃതിയും മലനിരകളും ഉള്ളത് കാരണം അവിടെ എപ്പോഴും ഒരു വസന്തകാലം പോലെയാണ് അനുഭവപ്പെടുക. ഈ ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചർ കൊണ്ടാണ് ആ നാടിന് വസന്ത ദ്വീപ് എന്ന മനോഹരമായിട്ടുള്ള പേര് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, ലോക പ്രശസ്ത സംഗീതജ്ഞനായിട്ടുള്ള ബോബ് മാർലിയും അതുപോലെ ഫേമസ് അത്ലറ്റ് ആയിട്ടുള്ള ഉസൈൻ ബോൾട്ടും ഒക്കെ ജനിച്ചത് ഈ ഒരു വസന്ത ദ്വീപിലാണ്. സോ വസന്ത ദ്വീപ് എന്നറിയപ്പെടുന്ന സ്ഥലം ജമൈക്കയാണ് കേട്ടോ. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് പറയുകയാണ്. തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട, ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കവികളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് പോയറ്റ്സ്? കവികളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസേഴ്സ് പോന്നോട്ടെ ടു ദ നമ്പർ 0474 2919090. 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര.
2: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
3: നമുക്ക് ചുറ്റും ഓടി നടക്കുന്ന ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില മുഖങ്ങളുണ്ട്. എവിടെ പോയാലും എന്ത് കിട്ടിയാലും അവസാനം നമ്മൾ ഓടിയെത്തുന്ന ആ ഒരിടം. അതെ, നമ്മുടെ വീട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
1: നല്ലൊരു ജോലി സ്വപ്നമാണോ? എങ്കിൽ നേടാം മികച്ച കരിയർ. 10th പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ ഷോർട്ട് ടേം കോഴ്സുകൾ. റവോക്സ് പ്രൊഫഷണൽ അക്കാദമി, റാഫ അരോമ ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 to 17 വരെ. രാവിലെ 10 മുതൽ രാത്രി 11 വരെ കൊട്ടാരക്കര ഡിവോഴ്സ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
4: ഡിവോഴ്സ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ലാൻഡ് ഓഫ് പോയറ്റ്സ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? വിച്ച് കൺട്രി ഈസ് നോൺ ആസ് എ ലാൻഡ് ഓഫ് പോയറ്റ്സ്? ഇതായിരുന്നു ബ്രേക്കിനെ മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
5: ഹലോ
1: ഹലോ മോഹൻ ചേട്ടാ, എന്തൊക്കെയുണ്ട്
5: വിശേഷം?
1: പ്രത്യേകിച്ച് വിശേഷം ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ചായയൊക്കെ കുടിച്ചോ? എന്തായിരുന്നു ചായക്ക് സ്പെഷ്യൽ ആയിട്ട് കഴിക്കാനായിട്ട്? സ്നാക്സ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ് ആൻസർ പറയാനായിട്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം കേട്ടായിരുന്നല്ലോ, ലാൻഡ് ഓഫ് പോയറ്റ്സ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ചിലി. ചിലി ആണോ? ഉറപ്പാണോ? അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിലിയെ ലാൻഡ് ഓഫ് പോയറ്റ്സ് എന്ന് വിളിക്കുന്നത്? എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ലോക കാര്യങ്ങളുണ്ട്, അതിൽ നിന്നും ചീന്തി എടുത്ത അറിവുകളാണോ? ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്. ഓക്കെ, ചിലി എന്ന് വിളിക്കാനായിട്ടൊരു കാരണമുണ്ട് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് മികച്ച കവികളെ സംഭാവന ചെയ്തിട്ടുള്ള ഒരു രാജ്യമായതുകൊണ്ടാണ്. അതെ അതെ. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് മോഹൻ ചേട്ടനാണ്. മോഹൻ ചേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, കുറേ അധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ചിലി. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ചിലി. സലോഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ചിലി. മീനാക്ഷി, ഷമി ചേച്ചി, വൈഷ്ണ, ദക്ഷ, ദേവിക, മെൽവിൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ചിലി. അതുപോലെ അനൂപ്, കാർത്തിക്, മാലവിക, സിന്ധു ചേച്ചി, ബിനോയ് ചേട്ടൻ, വിഷ്ണു, കൃഷ്ണ, വിനോദ് ചേട്ടൻ, സാജൻ ചേട്ടൻ ആൻഡ് ഫൈനലി അനീഷ് ചേട്ടൻ എന്നിവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ചിലി എന്നുള്ളതാണ്. തെക്കേ അമേരിക്കയിലെ ഒരു രാജ്യമായിട്ടുള്ള ചിലിയാണ് നമ്മളെ ലോകമെമ്പാടും കവികളുടെ നാട് അഥവാ ലാൻഡ് ഓഫ് പോയറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ കൺട്രിക്ക് ഇങ്ങനൊരു പേര് ലഭിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ സാഹിത്യ പാരമ്പര്യം കൂടിയാണ്, സാഹിത്യ പാരമ്പര്യം കൂടിയാണ്. മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കവികളെ സംഭാവന ചെയ്ത ഒരു രാജ്യം കൂടിയാണ് ചിലി എന്ന് പറയുന്നത്. സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയിട്ടുള്ള രണ്ട് പോപ്പുലർ ആയിട്ടുള്ള പോയറ്റ്സ് ഈ രാജ്യത്ത് നിന്നുള്ളവരാണ്, ഗബ്രിയേല മിസ്ട്രൽ അതുപോലെ പാബ്ലോ നിരൂദ. ഇവരുടെയൊക്കെ കവിതകൾ ലോകം മുഴുവൻ വായിക്കപ്പെടുകയും ഡിസ്കസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒന്നാണ്. ആൻഡ് ചിലിയിലെ ജനങ്ങളുടെ ജീവിതത്തിൽ കവിതകൾക്ക് വളരെ വലിയൊരു സ്ഥാനമുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പല നഗരങ്ങളിലെയും മതിലുകളിലും അതുപോലെ തന്നെ പബ്ലിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലും ഒക്കെ പോപ്പുലർ ആയിട്ടുള്ള കവിതകളുടെ വരികൾ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള ആളുകൾ പങ്കെടുക്കുന്ന വലിയ രീതിയിലുള്ള ഇന്റർനാഷണൽ പോയട്രി ഫെസ്റ്റിവൽസ് ഇവിടെ സ്ഥിരമായിട്ട് നടക്കാറുണ്ട്. ഇത്രയും അധികം കവിതകളെയും സാഹിത്യത്തെയും സ്നേഹിക്കുന്ന ഒരു കൾച്ചർ ഉള്ളതുകൊണ്ടാണ് ചിലിക്ക് കവികളുടെ നാട് എന്ന പേര് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. സോ ചിലി എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പർവ്വതങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? വിച്ച് കൺട്രി ഈസ് നോൺ ആസ് എ ലാൻഡ് ഓഫ് മൗണ്ടൻസ്? പർവ്വതങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2914 0974 2719 0909 ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649909.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: ഓഫറുകളുമായി ഡിവോഴ്സ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ പ്രീമിയം മോഡേൺ ഫർണിച്ചറുകൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് 30 മുതൽ 50% വരെ വമ്പിച്ച വിലക്കുറവ്. ഈ ഓഫർ May 14 മുതൽ 17 വരെ രാവിലെ 10 മണി മുതൽ രാത്രി 11 മണി വരെ കൊട്ടാരക്കര ഡിവോഴ്സ് ഫർണിച്ചറിന്റെ ഷോറൂമിൽ.
3: ഡിവോഴ്സ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
4: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
5: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ്, നെല്ലിക്കുന്നം. അൽജോ സൂപ്പർ മാർക്കറ്റ്, പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ്ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
0: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
1: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
3: Once again, welcome back to APL with me, RJ Anamika. Studio clock ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 35 മിനിറ്റ് ആയിരിക്കുകയാണ്. പർവ്വതങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ലാൻഡ് ഓഫ് മൗണ്ടൻസ്? ഇതായിരുന്നു എന്റെ ചോദ്യം. നമുക്ക് വാട്സപ്പിൽ കുറച്ച് ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഭൂട്ടാൻ. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നേപ്പാൾ. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നേപ്പാൾ. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സിക്കിം. ഷെമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നേപ്പാൾ. സലോഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നേപ്പാൾ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഭൂട്ടാൻ. വൈഷ്ണ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നേപ്പാൾ. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സിക്കിം. ആൻഡ് ഫൈനലി അർച്ചന ചേച്ചിയും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നേപ്പാൾ എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് നേപ്പാളാണ്. നേപ്പാളിനെയാണ് ലോകമെമ്പാടും പർവ്വതങ്ങളുടെ നാട് അഥവാ ലാൻഡ് ഓഫ് മൗണ്ടെയ്ൻസ് എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഈ രാജ്യത്തിന്റെ ജിയോഗ്രഫി നോക്കുകയാണെങ്കിൽ കൂടുതൽ ഭാഗവും വലിയ മലനിരകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഹിമാലയൻ പർവ്വത നിരകളുടെ ഒരു വലിയ ഭാഗം തന്നെ ഈ ഒരു രാജ്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് കേട്ടോ. മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പർവ്വതമായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത് നേപ്പാൾ ചൈന ബോർഡറിലാണ്. അത് മാത്രമല്ല ലോകത്തിൽ വെച്ച് ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള 10 പർവ്വതങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ 8 എണ്ണവും ഈ രാജ്യത്താണ് ഉള്ളത് കേട്ടോ. കാഞ്ചൻജംഗ, അന്നപൂർണ തുടങ്ങിയവ അതിൽ ചിലത് മാത്രമായിട്ട് വരുന്ന പ്രദേശമാണ്. രാജ്യത്തിന്റെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ ഏകദേശം 75% ഇത്തരം പർവ്വതങ്ങളും കുന്നുകളും കൊണ്ട് നിറഞ്ഞതാണ്. അവിടുത്തെ ജനങ്ങളുടെ കൾച്ചറും അതുപോലെ തന്നെ ഡെയിലി ലൈഫ് സ്റ്റൈലും എല്ലാം ഈ പർവ്വതങ്ങളുമായിട്ട് ക്ലോസ്ലി കണക്ട് ആയിട്ട് നിൽക്കുന്ന ഒന്നുകൂടിയാണ്. മാത്രമല്ല ട്രക്കിങ്ങിനും അതുപോലെ പർവ്വതാരോഹണത്തിനും താല്പര്യമുള്ള ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷൻ കൂടിയാണ് നേപ്പാൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയും അധികം ഉയർന്ന പർവ്വതങ്ങൾ ഈ ഒരു രാജ്യത്തുള്ളത് കൊണ്ട് തന്നെയാണ് ജിയോഗ്രഫിക്കലി നേപ്പാളിനെയും നമ്മൾ പർവ്വതങ്ങളുടെ നാട് എന്ന് എല്ലാവരും വളരെ സ്നേഹത്തോടുകൂടി വിശേഷിപ്പിക്കുന്നത്. സോ നേപ്പാൾ എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ്. അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്തത് വളരെ വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ലാൻഡ് ഓഫ് മിഡ് നൈറ്റ് സൺ? പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ട് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
2: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ് ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
1: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
2: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല. നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ FM 90 ഒന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
5: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
6: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ FM 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺ.

റെഡ് ചില്ലീസ് എന്ന മൂവിയിൽ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 50 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് മിഡ് നൈറ്റ്സ്? നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സലോഷ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നോർവേ. വേണുഗോപാൽ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ജപ്പാൻ. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നോർവേ. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നോർവേ. മേരിക്കുട്ടി ചേച്ചി, അനീഷ് ചേട്ടൻ, ദേവിക, വൈഷ്ണ, അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു നോർവേ. ഷിമി ചേച്ചി, സാജൻ ചേട്ടൻ, മെൽവിൻ, അനുപമ, വിനോദ് ചേട്ടൻ ആൻഡ് ഫൈനലി ലക്ഷ്മി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് നോർവേ എന്ന് തന്നെയാണ്. നമ്മുടെ വേണുഗോപാൽ ചേട്ടന്റെ ആൻസർ മാത്രം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിരിക്കുകയാണ്. ജപ്പാൻ അല്ല കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ജപ്പാൻ എന്ന് പറയുന്നത് ഉദയ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് കേട്ടോ. പാതിരാ സൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം എന്ന് പറയുന്നത് നോർവേ ആണ്. നോർവേ ആണ് പാതിരാ സൂര്യന്റെ നാട് അഥവാ ലാൻഡ് ഓഫ് മിഡ് നൈറ്റ്സ് ആൺ എന്ന് നമ്മൾ വിളിക്കുന്നത് കേട്ടോ. ഭൂമിയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ആർട്ടിക് സർക്കിളിന് ഉള്ളിലായിട്ടാണ് ഈ ഒരു കൺട്രിയുടെ വലിയൊരു ഭാഗം തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ കാരണമാണ് ഇവിടെ ഇങ്ങനെ ഒരു അത്ഭുതം പൊതുവെ നടക്കാറുള്ളത് കേട്ടോ. സാധാരണയായിട്ട് എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. എന്നാൽ നോർവേയിലെ വേനൽക്കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു മെയ് മാസം മുതൽ ജൂലൈ മാസം വരെ അവിടെ സൂര്യൻ അസ്തമിക്കാറില്ല എന്നുള്ളതാണ് സത്യം. പകൽ സമയത്തെ പോലെ തന്നെ രാത്രിയിലും കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അർദ്ധരാത്രിയിൽ പോലും അവിടെ ആകാശത്ത് നമുക്ക് സൂര്യനെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് ആ മാസങ്ങളിൽ 24 hours അവിടെ വെളിച്ചം ഉണ്ടായിരിക്കും എന്നർത്ഥം. നേരെ തിരിച്ച് അവിടുത്തെ തണുപ്പ് കാലത്താണെങ്കിലും മാസങ്ങളോളം സൂര്യനെ കാണാൻ തന്നെ സാധിക്കില്ല എന്ന് തന്നെ പറയാം. കണി കാണാൻ പോലും കിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ മുഴുവൻ സമയവും ഇരുട്ട് നിറഞ്ഞ ദിവസങ്ങളായിരിക്കും അവിടെ വരാറുള്ളത്. പ്രകൃതിയുടെ ഒരു സ്പെഷ്യൽ പ്രതിഭാസം ആ രാജ്യത്ത് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ നോർവേ ലോകമെമ്പാടും പാതിരാ സൂര്യന്റെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നത്. സോ നോർവേ എന്ന ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ്. ഇനി നമ്മുടെ ആ ഒരു പതിവ് ചടങ്ങിലേക്ക് കടക്കാനായിട്ടുള്ള സമയം കൂടി ആയിട്ടുണ്ട്. ഈ ഒരു വീക്കിലെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ വിന്നറിനെ നമ്മൾ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗ്യശാലിയെ അനൗൺസ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഭാഗ്യവാനാണോ ഭാഗ്യവതിയാണോ എന്നറിയാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പം ഞാൻ ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഈ വീക്കിലെ എ പി എൽ വിന്നർ ഈസ് അഞ്ജു. അഞ്ജു ആണ് ഈ വീക്കിലെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ വിന്നറായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അഞ്ജുവിനെ കാത്തിരിക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക ജ്വല്ലറി നൽകുന്ന ഒരു കിടലൻ സമ്മാനമാണ് കേട്ടോ. അപ്പം ഇത്തവണ വിന്നർ ആയില്ലല്ലോ എന്നോർത്ത് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. അടുത്ത ആഴ്ച നല്ല അടിപൊളി ഗെയിംസും സമ്മാനങ്ങളുമായിട്ട് ഞങ്ങൾ വീണ്ടും റീജോയിൻ ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്നത്തെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇത്രയും നേരം നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് വിഷ് ചെയ്തുകൊണ്ട് It's me, Arjanamika, signing off.

0: വെൽക്കം ടു ക്ലബ് ബോഡോണാസ്ട്രിയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ക്ലബ് ബോർഡുമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് RJ അനുഷയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ ഇതാ കേട്ടറിയാനായിട്ട് പോകുന്നത് ഒരു അടിപൊളി എവർഗ്രീൻ മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ. നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച ഒരു മൂവി ഇന്നും TVയിൽ വന്നു കഴിഞ്ഞാലും നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നു. ഒരു സിനിമ തന്നെ ആയിരിക്കും 1990 ചിരിയുടെ മാലപ്പടക്കം തീർത്ത ഇൻ ഹരിഹർ നഗർ എന്ന മൂവി. മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടി ഇന്നും ടെലിവിഷൻ സ്ക്രീനുകളിൽ കാണുമ്പോൾ നമ്മൾ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോകുന്ന ഒരു ഇതിഹാസ ചിത്രം തന്നെയാണ് ഇൻ ഹരിഹർ നഗർ. സങ്കടങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ മറന്ന് മനസ്സ് തുറന്ന് ചിരിക്കാനായിട്ട് ഒരു മരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളികൾ ഒറ്റ സ്വരത്തിൽ പറയുന്ന പേര് സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ പിറന്ന ഇൻ ഹരിഹർ നഗർ എന്ന മൂവി ആയിരിക്കും അല്ലെ. ഈ അരശ്വര ചിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പോ ഹരിഹർ നഗറിലെ 4 വിരുദ്ധൻ പാത് ഇതാ നമ്മുടെ ക്ലബ് ബോർഡിലൂടെ വീണ്ടും എത്തിച്ചേരുകയാണ്. ആയിരത്തി 1990 തിയേറ്ററുകളിൽ എത്തിയ ഇൻ ഹരിഹർ നഗർ വെറുമൊരു മലയാള ചിത്രമായിരുന്നില്ല കേട്ടോ. മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ വലിയൊരു കോമഡി വിപ്ലവത്തിന്റെ തുടക്കം കൂടിയായിരുന്നു ഈ ഒരു സിനിമ. സിദ്ദിഖ് ലാൽ എന്ന ഇതിഹാസ സംവിധായക കൂട്ടുകെട്ടിന്റെ 2 ചിത്രം കൂടിയാണിത്. ആദ്യ ചിത്രമായ റാംജി റാവു സ്പീക്കിംഗിന്റെ 1 ശേഷം അവർ കഥ എഴുതി സംവിധാനം ചെയ്ത ഈ ഒരു സിനിമ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തി ബോക്സ് ഓഫീസിൽ തന്നെ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. മൊഹസീൻ പ്രിയ കമ്പൈൻസിന്റെ ബാനറിൽ ഖൈസ് കുര്യച്ചൻ എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. പ്രശസ്ത വിതരണ കമ്പനിയായ സ്വർഗചിത്രയാണ് കേട്ടോ ഈ മൂവി ജനങ്ങളിലേക്ക് എത്തിച്ചത്. സിനിമയിലെ അഭിനേതാക്കളുടെ നിര വളരെ വലുതാണ്. മുകേഷ്, സിദ്ദീഖ്, ജഗദീഷ്, അശോകൻ എന്നീ 4 നായകന്മാരോടൊപ്പം തന്നെ ഈ ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച ഗീതാ വിജയനും പ്രധാന വേഷത്തിലെത്തുകയുണ്ടായി.
1: അതെ, മുഖം ഒന്ന് കണ്ടാ മതിയായിരുന്നു.
2: ഏയ്, എനിക്കിന് മുഖം കാണണമെന്നില്ല. ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ
1: എനിക്കും.
2: അപ്പൊ കൊട്ടാ, ഞാനൊരു എഴുത്ത് തരാം, നീ ഒന്ന് കൊണ്ടു കൊടുക്ക്.
3: അവിടെ
2: അവൾ ഇങ്ങോട്ട് തിരിഞ്ഞോണ്ട് നിങ്ങൾ 3 കുനിഞ്ഞോണം കേട്ടാ. അവൾ എന്നെ മാത്രം കണ്ടാ മതി.
0: ഇവരെ കൂടാതെ വില്ലൻ വേഷത്തിൽ ഞെട്ടിച്ച ഋഷഭാവ, കവിയൂർ പൊന്നമ്മ, ഫിലോമിന, ഫരവൂർ ഭരതൻ, സുരേഷ് ഗോപി, സായ്കുമാർ, രേഖ തുടങ്ങി വലിയൊരു താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ക്യാമറ ചലിപ്പിച്ചത് പ്രഗതനായ വേണുവും ചിത്ര സംയോജനം നിർവഹിച്ചത് ഗൗരി ശങ്കർ, KR എന്നിവരും ചേർന്നിട്ടാണ്. സംഗീതമൊരുക്കിയിരിക്കുന്നത് S. ബാലകൃഷ്ണനാണ്.

0: You are listening to Ashray FM 90, Nadinuppam, Natargopam, Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: വെൽക്കം ബാക്ക് ടു ക്ലബ് ബോർഡ് വിത്ത് മീ ആർജെ അനുഷ. അപ്പൊ നമ്മളെയൊക്കെ കൂട്ടുകൂടെ ചിരിപ്പിച്ച ഹരിഹർ നഗർ എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെയാണ് ഇങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഹരിഹർ നഗർ എന്ന ഒരു ഭവന സമുച്ചയത്തിലാണ് കഥ നടക്കുന്നത്. അതായത് ഒരു കോളനിയില് അവിടെ താമസിക്കുന്ന തൊഴിൽ രഹിതരായിട്ടുള്ള നാല് ചെറുപ്പക്കാരാണ് മഹാദേവൻ, ഗോവിന്ദൻകുട്ടി, അപ്പുകുട്ടൻ, തോമസ് കുട്ടി എന്നിവർ. ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ നാട്ടുകാരുടെ പരിഹാസങ്ങളൊക്കെ ഏറ്റുവാങ്ങി. എന്നാൽ ഇപ്പോഴും ഒരുമിച്ച് നടക്കുന്ന ഈ നാല് പേരുടെ ജീവിതത്തിലേക്ക് മായ എന്നൊരു സുന്ദരിയായ പെൺകുട്ടി പുതിയ അയൽക്കാരിയായിട്ട് കടന്നു വരുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്.

മായയുടെ ശ്രദ്ധ പിടിച്ചുപറ്റാനും അവളുടെ പ്രീതി സമ്പാദിക്കാനും ഈ നാലു പേരും നടത്തുന്ന രസകരമായ ശ്രമങ്ങളും അതിനിടയിൽ അവർക്ക് പറ്റുന്ന അബദ്ധങ്ങളുമാണ് ആദ്യ പകുതിയെ സമ്പന്നമാക്കുന്നത്. എന്നാൽ വെറുമൊരു കോമഡി ചിത്രമായിട്ട് മുന്നോട്ട് പോകുന്ന കഥ പെട്ടെന്നൊരു നിമിഷത്തിൽ

0: വലിയൊരു സസ്പെൻസിലേക്കും ത്രില്ലറിലേക്കും വഴിമാറുന്നു. മായയുടെ ഭൂതകാലവും ജോസഫയിലെന്ന മുത്തശ്ശിയും ഒരു നിഗൂഢമായ ബ്രീഫ് കേസും അതിനെല്ലാം പുറമെ ജോൺ ഹോലായി എന്ന ക്രൂരനായ വില്ലനും കഥയിലേക്ക് കടന്നു വരുന്നതോട് കൂടിയിട്ട് ഈ നാല് ചെറുപ്പക്കാർ അറിയാതെ ഒരു വലിയ കൊലപാതക പരമ്പരയുടെയും ക്രൈമിന്റെയും നടുവിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്.
1: വളർന്നപ്പോ പകരം ചോദിക്കാനും എല്ലാം തിരിച്ചു മേടിക്കാനും ആൻഡ്രൂസ് ബോംബെക്ക് വണ്ടി കയറി. പിന്നെ നാലു വർഷം, നീണ്ട നാലു വർഷം കൊണ്ടാ ആൻഡ്രൂസ് പീറ്റർ ഹോനായിക്ക് വേണ്ടിയുള്ള കരുക്കൾ നീക്കിയത്.

0: ബോംബെയിൽ ഹോനായിമാരുടെ ശക്തി എന്താണെന്ന് ആൻഡ്രൂസിന് നല്ലോണം അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ബോംബെയിലെ മറ്റു വ്യാപാരികളെയും പീറ്റർ ഹോനായും തമ്മിൽ തെറ്റിക്കുകയാണ് ആൻഡ്രൂസ് ആദ്യം ചെയ്തത്. നെൽക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ പീറ്റർ ഹോനായി തന്റെ സമ്പാദ്യങ്ങളും വാരിക്കെട്ടി മകനോടൊപ്പം നാടുവിടാൻ തീരുമാനിച്ചു.
1: നർമ്മത്തിൽ തുടങ്ങി ഉദ്വേഗജനകമായൊരു ത്രില്ലറായി മാറുന്ന ആ കഥ പറച്ച രീതി തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത്. ഇൻഹരിയർ നഗർ എന്ന സിനിമയുടെ ജീവൻ അതിലെ അഭിനേതാക്കളുടെ പ്രകടനം തന്നെയാണ്. ഈ നാല് കൂട്ടുകാർക്കും സംവിധായകർ നൽകിയിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. കൂട്ടത്തിലെ ബുദ്ധിമാനും എന്നാൽ തന്ത്രശാലിയുമായ മഹാദേവനായി മുകേഷ് ജീവിക്കുകയായിരുന്നു. കൂട്ടത്തിൽ കുറച്ചുകൂടി പക്വതയുള്ള എന്നാൽ കൂട്ടുകാർക്കൊപ്പം എന്തിനും തയ്യാറാകുന്ന ഗോവിന്ദൻ കുട്ടിയെ സിദ്ദിഖ് അതിമനോഹരമാക്കി. ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ ആകർഷണം ജഗദീഷ് അവതരിപ്പിച്ച അപ്പുകുട്ടൻ എന്ന കഥാപാത്രമാണ്.
2: വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. ആ പറഞ്ഞു.
3: ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിട്ട് അറിയാതെ പറ്റുപോലെ സോറി എന്ന് പറയുന്നു.
2: ഓക്കെ.
3: എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി, സേതുമാധവന്റെ പുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു.
2: ഇവൻ പോയാ വീഴൂ.
3: ഞാൻ വീഴ്ത്തും.
4: എന്റെ അമ്മയെ നാട്ടിച്ചു
3: എന്നതാണത്. ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല. അതുകൊണ്ട്
4: ഇത്ര വലിയ കണ്ടോട്ടല്ലോ മത്തയ്ക്ക പോലെ.
1: അബദ്ധങ്ങൾ എഴുന്നള്ളിക്കുന്ന പൊങ്ങച്ചം പറയുന്ന അപ്പുകുട്ടന്റെ ഓരോ ഡയലോഗും തിയേറ്ററുകളിൽ ചിരിയുടെ ബാലപ്പടക്കമാണ് തീർത്തത്. അതുപോലെ തന്നെ സ്വന്തം സുരക്ഷ നോക്കി എപ്പോഴും എളുപ്പ വഴി തേടുന്ന അശോകന്റെ തോമസ് കുട്ടിയും ഗംഭീരമായിരുന്നു. ഈ നാലു പേർക്കും പുറമെ നാം എടുത്തു പറയേണ്ടത് ഋഷഭാവ അവതരിപ്പിച്ച ജോൺ ഹോനായി എന്ന വില്ലൻ കഥാപാത്രത്തെയാണ്. മലയാള സിനിമ അതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സ്റ്റൈലിഷായ ശാന്തനായി വന്ന് ഭയം വിതയ്ക്കുന്ന വില്ലനായിരുന്നു ഹോനായി.
5: ജോൺ ഹോനായി.
6: ഹലോ.
5: ഞാൻ ബോംബെയില് നിങ്ങൾ മായയുടെ അയൽവാസിയ. മഹാദേവന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കാറുണ്ട്, താമസിക്കില്ല. ഞാൻ ഇവിടെയോ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ തിരിച്ചുകൊണ്ടൊന്ന് വിടാം.
6: അതിപ്പോ ഞാൻ ഒരു
5: പ്ലീസ് നോ എന്ന് പറയരുത്. ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്ലീസ് കം.
1: പുതുമുഖമായ ഗീതാ വിജയൻ മായ എന്ന കഥാപാത്രതയും വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. കൂടാതെ അമ്മച്ചിയായി വന്ന ഫിലോമിനയുടെ കോമഡി രംഗങ്ങളും പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ചു. 1990 റിലീസ് ചെയ്ത ഈ ചിത്രം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഓളവും സ്വാധീനവും ഒക്കെ അവിശ്വസനീയമായിരുന്നു കേട്ടോ. റിലീസ് ചെയ്ത എല്ലാ തിയേറ്ററുകളിലും മാസങ്ങളോളം ഹൗസ്ഫുള്ളായി ഓടിയ ഈ മൂവി അന്നത്തെ യുവതലമുറ ഇര കൈ നീട്ടിയാണ് സ്വീകരിച്ചത്.
6: സേതു ആത്മഹത്യ ചെയ്ത് എന്തിനാണെന്ന് മായയ്ക്ക് അറിയണം അല്ലേ? എന്നാൽ അറിഞ്ഞോളൂ, സേതുവിന് ഈ നാട്ടിൽ ഒരു പെൺകുട്ടിയോട് പ്രേമമുണ്ടായിരുന്നു. അവളെ കാണാനും അവളുമായിട്ട് അടുക്കാനും വേണ്ടിയാണ് സേതു ഇവിടെ കഴിഞ്ഞത്. അവളെ നഷ്ടപ്പെട്ടപ്പോൾ സേതു ആത്മഹത്യ ചെയ്തു.
0: സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്?
6: മരിച്ചുപോയ ഞങ്ങളുടെ സേതുവിനെ കുറിച്ച് ഞങ്ങൾ എന്തിനു നുണ പറയണം?
0: ആരായിരുന്നു പെൺകുട്ടി?
6: ആരാ, ഏതാ, എങ്ങനെ പരിചയപ്പെട്ടു, എവിടെ വെച്ച് പരിചയപ്പെട്ടു എന്നൊന്നും ഞങ്ങൾക്കറിഞ്ഞൂടാ. ഞങ്ങളാരും അവളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ഒന്നു മാത്രം അറിയാം, അവൾക്കും സേതു എന്ന് വെച്ച ജീവനായി.
1: സിനിമയിലെ സംഭാഷണങ്ങൾ ജനങ്ങൾ തങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങിയ തോമസ് കുട്ടി വിട്ടോട എന്ന ഡയലോഗുകൾ വരെ ഇന്ന് ഓരോ മലയാളിയുടെയും നാവിലുണ്ട്. കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ഈ സിനിമയുടെ ജനപ്രീതിക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം. പുതിയ തലമുറയും ഈ ഒരു ചിത്രം കണ്ട് അങ്ങേയറ്റം ആസ്വദിക്കുന്നുണ്ട്. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കോമഡി ചിത്രങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അതിലെ ആദ്യ സ്ഥാനങ്ങളിൽ തന്നെ ഈ ചിത്രം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സിനിമയുടെ വൻ സ്വീകാര്യത കാരണം ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ തുടങ്ങിയ നിരവധി ഭാഷകളിലേക്ക് ഈ മൂവി റീമേക്ക് ചെയ്യപ്പെട്ടു. 14 വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ തുടർച്ചയായിട്ട് ടു ഹരിഹർ നഗർ, പിന്നീട് ഇൻ ഗോസ്റ്റ് ഹൗസ് ഇൻ എന്നീ ചിത്രങ്ങൾ വന്നതും മലയാളികൾ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. യുഎഇക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26-ഓടെ കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ വിദേശ പര്യടനത്തിന്റെ ഭാഗമായി അബുദാബിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് നടന്ന കൂടിക്കാഴ്ചയിൽ ഊർജ്ജ സഹകരണം, ഉഭയകക്ഷി വ്യാപാരം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ ഭാഗമായി യുഎഇക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെ പ്രധാനമന്ത്രി ശക്തമായി അപലപിച്ചു. ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയ അദ്ദേഹം ചർച്ചകളും നയതന്ത്രവുമാണ് സമാധാനത്തിനുള്ള ഏക മാർഗമെന്ന് വ്യക്തമാക്കി. പ്രതിരോധ പങ്കാളിത്ത രൂപരേഖ സംബന്ധിച്ച കരാറിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. പെട്രോളിയം കരുതൽ ശേഖരം, എൽപിജി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രവും നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒപ്പുവച്ചു. യുഎഇക്ക് പുറമെ നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് ശ്രീ മോദി വരും ദിവസങ്ങളിൽ സന്ദർശിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് മന്ത്രിസഭ തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർക്ക് ഔദ്യോഗിക ക്ഷണമുണ്ട്. യുഡിഎഫ് നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം നേതൃയോഗത്തിൽ ഉണ്ടായില്ല. നാളെ വീണ്ടും യോഗം ചേരുമെന്ന് കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫ് അറിയിച്ചു. കോൺഗ്രസിലെയും ഘടകകക്ഷികളിലെയും മന്ത്രിസ്ഥാനം, വകുപ്പുകൾ എന്നിവ സംബന്ധിച്ച ചർച്ചകളാണ് നേതൃയോഗത്തിൽ നടന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്നലെ ഗവർണറെ സന്ദർശിച്ച് എംഎൽഎമാരുടെ പിന്തുണക്കത്ത് കൈമാറിയിരുന്നു. പിണറായി വിജയൻ, രമേശ് ചെന്നിത്തല, അടൂർ പ്രകാശ്, പി ജെ ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളെയും അദ്ദേഹം ഇന്ന് സന്ദർശിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പിണറായി വിജയൻ പങ്കെടുക്കുമെന്നും മുൻ സർക്കാരിന്റെ നല്ല തീരുമാനങ്ങൾ തുടരുമെന്നും സന്ദർശനത്തിനുശേഷം വി ഡി സതീശൻ പറഞ്ഞു. വി ഡി സതീശന് പൂർണ്ണ പിന്തുണ അറിയിച്ച രമേശ് ചെന്നിത്തല താൻ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. എസ്എസ്എൽസി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% ആണ് വിജയശതമാനം. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫാണ് ഫലപ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്.
1: 414,290 കുട്ടികൾ ഇക്കുറി എസ്എസ്എൽസി പരീക്ഷ എഴുതിയതിൽ 410,456 കുട്ടികൾ ഉന്നത പഠനത്തിന് യോഗ്യത നേടി. വിജയശതമാനത്തിൽ മുൻവർഷത്തേക്കാൾ നേരിയ കുറവുണ്ടായിട്ടുണ്ട്. വിജയശതമാനത്തിൽ ഏറ്റവും മുന്നിൽ പത്തനംതിട്ട ജില്ലയും ഏറ്റവും പിന്നിൽ തിരുവനന്തപുരം ജില്ലയുമാണ്. THSLC, AHSLC പരീക്ഷാഫലങ്ങളും ഇതോടൊപ്പം പ്രഖ്യാപിച്ചു. പരീക്ഷാഫലം ഡിജി ലോക്കറിലും വാട്സ്ആപ്പ് സന്ദേശമായും ലഭ്യമാകും. കൂടാതെ നമ്മുടെ കേരളം സഫലം കൈറ്റ് മൊബൈൽ ആപ്പുകൾ റിസൾട്ട് .kerala.gov.in, PRD.kerala.gov.in തുടങ്ങിയ ഔദ്യോഗിക വെബ്സൈറ്റുകൾ എന്നിവയിലൂടെയും പരീക്ഷാഫലം അറിയാൻ സാധിക്കും. പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ നാളെ മുതൽ ഈ മാസം 21 വരെ നൽകാവുന്നതാണ്. സേഫ് പരീക്ഷ ജൂൺ ആദ്യവാരം നടത്തി ജൂൺ അവസാനത്തോടെ ഫലം പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എസ്എസ്എൽസി പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയ എല്ലാ കുട്ടികൾക്കും നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഉപരിപഠനത്തിന് അർഹത നേടാൻ സാധിക്കാത്ത കുട്ടികൾ വിഷമിക്കരുതെന്നും ജീവിത വിജയമെന്നത് പരീക്ഷയിലെ മാത്രം വിജയമാണെന്ന് കരുതരുതെന്നും അദ്ദേഹം പറഞ്ഞു. എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ എല്ലാ കുട്ടികൾക്കും മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അഭിനന്ദനം നേർന്നു. ഫലം എന്തുതന്നെയായാലും ഈ നിമിഷം കുട്ടികൾക്ക് വേണ്ടത് രക്ഷിതാക്കളുടെ ചേർത്തുപിടിക്കലും ആത്മവിശ്വാസം നൽകുന്ന വാക്കുകളുമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21 നടക്കും. മെയ് 3 നടന്ന പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയ സാഹചര്യത്തിലാണ് പുനഃപരീക്ഷ നടത്തുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ അടുത്ത മാസം 14 മുതൽ നൽകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിലെ OMR പരീക്ഷാ രീതിക്ക് പകരം അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലായിരിക്കും നീറ്റ് യുജി പരീക്ഷ നടത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കുന്നതിനായി അടിയന്തര നടപടികൾ പ്രഖ്യാപിച്ച് സുപ്രീംകോടതി. വെർച്വൽ ഹിയറിംഗ്, ജഡ്ജിമാർക്കായി കാർ പൂളിംഗ് സംവിധാനം, രജിസ്ട്രി ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം തുടങ്ങിയ നടപടികളാണ് സുപ്രീംകോടതി സ്വീകരിക്കുന്നത്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ച് എണ്ണ കമ്പനികൾ. ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. CNGയുടെ വില കിലോയ്ക്ക് 2 രൂപ വർദ്ധിപ്പിച്ചതായി ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ലിമിറ്റഡ് അറിയിച്ചു. ഗർഭാശയകള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് നൽകുന്ന HPV വാക്സിൻ കണ്ണൂർ ജില്ലയിലെ 8400 പെൺകുട്ടികൾ സ്വീകരിച്ചു. ഈ മാസം 31 വരെയാണ് വാക്സിൻ നൽകുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികൾക്ക് സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെയാണ് HPV വാക്സിൻ നൽകുന്നത്. ജില്ലയിലെ 23512 കുട്ടികളിൽ 8400 പേർ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് വാക്സിൻ സ്വീകരിച്ചത്. 14 വയസ്സ് മുതൽ 15 വയസ്സും 3 മാസവുമായ പെൺകുട്ടികൾക്ക് വരെ വാക്സിൻ എടുക്കാവുന്നതാണ്. വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് പോലെയുള്ള ആധികാരിക രേഖകൾ ഉപയോഗിക്കാം. വാക്സിൻ ലഭ്യമാകുന്ന തീയതിയും സമയവും അടുത്തുള്ള ആരോഗ്യ പ്രവർത്തകരിൽ നിന്നും മുൻകൂർ മനസ്സിലാക്കി 31 മെയ്ക്കകം തന്നെ വാക്സിൻ സ്വീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
0: ആകാശവാണി 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം സംഘടിപ്പിക്കുന്ന സൈക്ലത്തോൺ മറ്റന്നാൾ നടക്കും. രാവിലെ 7:30 കവടിയാറിൽ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വിധി നിയമസഭാ മന്ദിരം സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. കേരളത്തിൽ കാലവർഷം May 26 എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ കടലിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷമെത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി മലപ്പുറം ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകി. ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും നിലനിൽക്കുന്നതിനാൽ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. ലക്നൌവിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 161 പോയിന്റ് താഴ്ന്ന് 75238, നിഫ്റ്റി 46 പോയിന്റ് താഴ്ന്ന് 23644 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില വീണ്ടും കുറഞ്ഞു. രാവിലെ പവന് 1640 രൂപ താഴ്ന്ന് 117400 രൂപ ആയിരുന്നത് വീണ്ടും 1600 രൂപ കുറഞ്ഞ് 115800 രൂപയായി. ഗ്രാമിന് 14475 രൂപയാണ് വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തി. UAEക്ക് നേരെയുള്ള ആക്രമണങ്ങളെ അപലപിച്ച് പ്രധാനമന്ത്രി. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിർണായക ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. UDF നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിൽ പത്തനംതിട്ട ജില്ല. നീറ്റ് യുജി പുനഃപരീക്ഷ ജൂൺ 21. അടുത്ത വർഷം മുതൽ പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലാക്കാൻ തീരുമാനം. കേരളത്തിൽ ഈ മാസം 26 കാലവർഷമെത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇടുക്കിയിലും മലപ്പുറത്തും ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: You are listening to Ashraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ஆர் லிசனிங் டு ஆஸ்ட்ரேலியா எஃப்எம் 90 நாடினுப்பம் நாட்டார்கோப்பம்.
1: നമുക്ക് ചുറ്റും ഓടി നടക്കുന്ന ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില മുഖങ്ങളുണ്ട്. എവിടെ പോയാലും എന്ത് കിട്ടിയാലും അവസാനം നമ്മൾ ഓടിയെത്തുന്ന ആ ഒരിടം. അതെ, നമ്മുടെ വീട്.

0: Flat Mode.
1: ഇന്ന് ഹരിയാൻ നഗരം എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷവുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ആർജെ അനൂഷയാണ്. വളരെ ചുരുങ്ങിയ ചിലവിൽ നിർമ്മിച്ച ഈ ഒരു മൂവി ബോക്സ് ഓഫീസിൽ വാരിക്കൂട്ടിയത് അന്നത്തെ കാലത്ത് ചിന്തിക്കാൻ കഴിയുന്നതിലും അത്ഭുതമുള്ള തുകയായിരുന്നു കേട്ടോ. മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച സാമ്പത്തിക വിജയങ്ങളിൽ ഒന്നായിരുന്നു ഇത്.
2: മായയുടെ ചേട്ടൻ സേതുമാധവനെ, ഇപ്പൊ നിങ്ങളിൽ നിന്ന് എനിക്കറിയേണ്ടതും ആ സേതുവിനെ കുറിച്ചാണ്. ഇത് ആരാന്ന് പറയാമോ?
3: സേതു,
2: ഇതോ.
4: സേതുവും പിന്നെ
2: പിന്നെ
4: ആൻഡ്രൂസ്.
2: ഓക്കെ,
4: ആൻഡ്രൂസ്.
2: ഈ ആൻഡ്രൂസ് ഇപ്പോൾ എവിടെയുണ്ടെന്ന് അറിയാമോ?
4: നിങ്ങളെന്താ ഒരുമാതിരി കള്ളന്മാരെ ചോദ്യം ചെയ്യുന്ന പോലെ?
2: ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേണ്ടി നിങ്ങൾ ഒരു 10 മിനിറ്റ് ബുദ്ധിമുട്ടണമെന്ന്. പ്ലീസ്.
1: ഈ സിനിമയുടെ വിജയത്തില് സാങ്കേതിക പ്രവർത്തകർക്കുള്ള പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ച് എസ് ബാലകൃഷ്ണൻ ഒരുക്കിയ സംഗീതം, ഉന്നം മറന്ന് തെന്നി പറന്ന് പൊന്നും കിനാക്കളെല്ലാം, അതുപോലെ തന്നെ ഏകാന്ത ചന്ദ്രികേ, ഈ ഗാനങ്ങളൊക്കെ ഇന്നും സംഗീത പ്രേമികളുടെ ഇഷ്ട ഗാനങ്ങളാണ്. ഇതിനെല്ലാം ഉപരിയായിട്ട് എടുത്തു പറയേണ്ടത് ജോൺ ഹോനായി എന്ന വില്ലന് നൽകിയ പശ്ചാത്തല സംഗീതം. ആ സംഗീതം കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഉള്ളിൽ ഇന്നും ഒരു ഭയം വരും. പിന്നെ ക്യാമറമാൻ വേണുവിന്റെ ഛായാഗ്രഹണം, ഹരിഹർ നഗർ കോളനിയുടെ യഥാർത്ഥ അന്തരീക്ഷം വളരെ സ്വാഭാവികമായിട്ട് തന്നെ ഒപ്പിയെടുത്തു. ആദ്യ പകുതിയിലെ സന്തോഷകരമായ മൂഡിൽ നിന്നും രണ്ടാം പകുതിയിലേക്ക് ഡാർക്ക് ത്രില്ലർ മൂഡിലേക്കുള്ള ആ ഒരു മാറ്റം ക്യാമറയിലൂടെയും ലൈറ്റിംഗിലൂടെയും വളരെ കൃത്യമായിട്ട് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു.
5: എന്റെ അപ്പത്തിനെ കൊന്നവനെ ഈ കൈകൊണ്ട് ഞാൻ കൊന്നു. ഇതെന്തോ, ഇത് മുഴുവൻ എന്റെ അപ്പത്തിന്റെയാ. ഇതിനു വേണ്ടിയിട്ടാ അവൻ എന്റെ അപ്പത്തിനെ കൊന്ന് കടലിൽ തള്ളിയത്. 20 വർഷത്തെ കണക്ക് ഞാനെന്ത് തീർത്തടാ. ഇനി എനിക്ക് എന്റെ അമ്മച്ചി എടുത്തു പോണം. അമ്മച്ചിയെ പൊന്നുകൊണ്ട് പൊതിയണം, നോട്ട് കെട്ടുകൊണ്ട് തുലാഭാരം നടത്തണം. അപ്പച്ചൻ ആഗ്രഹിച്ച പോലെ എന്റെ അമ്മച്ചി തമ്പുരാട്ടിയെ പോലെ എനിക്ക് വാഴിക്കണോടാ. നാട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്കൊരു അല്പം ജോലി കൂടെ ബാക്കിയുണ്ട്. ആ ജോൺ ഹോനയെ കൂടി ഇല്ലെങ്കിൽ എന്നെ അമ്മച്ചി അവൻ സമാധാനത്തോട് ജീവിക്കാൻ വിടൂല. അത് തീർത്തിയ മടങ്ങി വരുന്നവരെ
1: ഗൗരി ശങ്കർ, കെ ആർ എന്നിവരുടെ എഡിറ്റിംഗ് സിനിമയെ ഒട്ടും ഉഷിപ്പിക്കാതെ തന്നെ ഒരു അതിവേഗ ട്രാക്കിലൂടെ കൊണ്ടുപോകാൻ സഹായിച്ചു. ചിരിയും സസ്പെൻസും സൗഹൃദവും എല്ലാം ഒരുപോലെ കോർത്തിണക്കിയ ഒരു സമ്പൂർണ്ണ എന്റർടൈനർ അതായിരുന്നു ഈ ഹരിഹർ നഗർ. ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ യുവത്വത്തെയും പ്രതിനിധീകരിച്ച 4 കൂട്ടുകാർ ഇന്നും നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലെ ഹരിഹർ നഗറിൽ ജീവിക്കുന്നുണ്ടല്ലേ. വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും മാറ്റങ്ങൾ എത്ര വന്നാലും മായാത്തൊരു വികാരമായിട്ട് ഈ ഒരു ചിത്രം എന്നും നിലനിൽക്കുന്നതായിരിക്കും.
2: പേടിക്കണ്ട അമ്മച്ചി, ഞാൻ ഒന്നും ചെയ്യില്ല. ഞാനിപ്പോഴും അമ്മച്ചിയുടെ ജോണാ, പഴയ ജോൺ. അമ്മച്ചിക്ക് ഓർമ്മയുണ്ടോ, ഒരു വിരൽ തുമ്പിൽ എന്നെയും മറുവിരൽ തുമ്പിൽ ആൻഡ്രൂസിനെയും കൊണ്ട് നടക്കാൻ ഇറങ്ങുമ്പോ പണ്ട് അമ്മച്ചി ഞങ്ങൾക്കൊരു കഥ പറഞ്ഞിരുമായിരുന്നില്ലേ, ഭൂതത്താന്റെ കയ്യിൽ നിന്ന് ഭൂമി നിധി തട്ടിപ്പറിച്ച കഥ? ആ കഥയിലെ നിധിയാണിപ്പോ അമ്മച്ചിയുടെ കയ്യിലിരിക്കുന്നത്. പ്ലീസ്.
1: സിദ്ദിഖ് ലാൽ എന്ന മാന്ത്രിക സംവിധായകൻ നമുക്ക് സമ്മാനിച്ച ഈ ചിരിവിരുന്ന് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിൽ ഒരു പൊൻതൂവലായിട്ട് തന്നെ എന്നും തിളങ്ങി നിൽക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ ഫ്രം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ.

0: Take a break.
1: Hi, hello, very good evening. Welcome to Take a Break with me, RJ Sultana, on Astraya FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പോ ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. അപ്പൊ നമ്മുടെ ആസ്ട്രിയ FM 90-യിലൂടെ ഓരോരുത്തരും ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമായിരിക്കും അല്ലെ. അപ്പൊ എന്തായാലും ഇന്ന് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇനിയും വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ അപ്ഡേറ്റ്സിലോട്ട് പോകാം. വിനോദസഞ്ചാരികൾക്കായി മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി ഫീസ് നിരക്കുണ്ട് കേട്ടോ. നിരക്ക് എന്താണെന്നൊക്കെ പിന്നീട് നിശ്ചയിക്കുന്നതാണ്. അതെ, സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രമായിട്ടുള്ള മൂന്നാറിലേക്ക് പ്രവേശിക്കാൻ ഇനി ഫീസ് നൽകണം. മൂന്നാർ സന്ദർശനത്തിനായി എത്തുന്ന വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് ഈടാക്കാനുള്ള തീരുമാനം ബുധനാഴ്ച ചേർന്ന മൂന്നാർ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. ഓഗസ്റ്റോടെ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റും പറയുകയുണ്ടായി. രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, സമുദായിക സംഘടന നേതാക്കന്മാർ, കളക്ടർ എന്നിവരുമായി ചർച്ച നടത്തിയ ശേഷം വാഹനങ്ങൾക്ക് ചുമത്തേണ്ട നിരക്ക് തീരുമാനിക്കുന്നതാണ് കേട്ടോ. മൂന്നാറിലേക്കുള്ള പ്രധാന പ്രവേശന കവാടങ്ങളിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചു വാഹനങ്ങളിൽ നിന്ന് പ്രവേശന ഫീസ് പിരിക്കാനാണ് നീക്കം. മൂന്നാറിലെത്തുന്നവർ പല സ്ഥലങ്ങളിലും വൻതോതിൽ മാലിന്യങ്ങൾ തള്ളുന്നുണ്ടെന്നും ഇവ ശേഖരിക്കുന്നവരുടെ വേതനം, മാലിന്യം ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള ചെലവ് എന്നിവ കണ്ടെത്തുന്നതിനായാണ് ഫീസ് ഈടാക്കുന്നതെന്നുമാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. പഴയ മൂന്നാർ, അതായത് അടിമാലി റോഡ്, പോലീസ് സ്റ്റേഷന് സമീപം ദേവികുളം റോഡ്, പെരിയവര കവൽ എന്നിവിടങ്ങളിലുമായിരിക്കും ചെക്ക് പോസ്റ്റുകൾ. ഫീസ് വാങ്ങുന്നതിനൊപ്പം മാലിന്യം വലിച്ചെറിയാതെ ശേഖരിച്ചു വെക്കുന്നതിന് സഞ്ചികളും നൽകുന്നതാണ്. തരംതിരിച്ച മാലിന്യം മടക്കയാത്രയിൽ ചെക്ക് പോസ്റ്റിൽ കൈമാറാം. വാഹനങ്ങളുടെ വലുപ്പം അനുസരിച്ചായിരിക്കും ഫീസ് നിശ്ചയിക്കുക. ഇനി കാന്തല്ലൂരിലേക്കുള്ള പ്രവേശന ഫീസിന്റെ കാര്യമായി ബന്ധപ്പെട്ടാണെങ്കിൽ ദിവസവും ശരാശരി 1500 മുതൽ 2500 വരെ വാഹനങ്ങൾ മൂന്നാറിലെത്തുന്നുണ്ടെന്നാണ് കണക്ക്. സീസണിൽ ഇത് 5000 വരെയാകും. കോവിൽക്കടവിന് സമീപം ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ച് കാന്തല്ലൂർ പഞ്ചായത്ത് ഇപ്പോൾ തന്നെ പ്രവേശന ഫീസ് ഈടാക്കുന്നുണ്ട്. ചെറിയ വാഹനങ്ങൾക്ക് 30 രൂപ, വലിയ വാഹനങ്ങൾക്ക് 100 രൂപ എന്നതാണ് നിരക്ക്. അപ്പൊ ഇനിയും ഒരുപാട് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട്. ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുളിക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: Take a break.
1: Yes, once again we are back on Take a Break with me, RJ Sultana, on Astria FM 90, Nadinoppam, Nattarkoppam. Range Roverinu kuranjathu 75 lakh രൂപ വരെയാണ് കേട്ടോ. ഇന്ത്യ യു കെ വ്യാപാര കരാറിൽ വില കുറച്ച് JLR. ഇന്ത്യ യു കെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് കഴിഞ്ഞ വർഷമാണ് ഒപ്പിട്ടത്. ഇത് നിലവിൽ വരുമെന്ന പ്രഖ്യാപനം ഔദ്യോഗികമായി വന്നിട്ടില്ലെങ്കിലും ട്രേഡ് അഗ്രിമെന്റിന്റെ ഭാഗമായി വാഹനങ്ങൾക്ക് വൻ വില കുറവാണ് JLR പ്രഖ്യാപിച്ചിരിക്കുന്നത്. യുകെയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന റേഞ്ച് റോവർ SV, റേഞ്ച് റോവർ സ്പോർട്സ് SV മോഡലുകൾക്കാണ് വില കുറച്ചിരിക്കുന്നത്. റേഞ്ച് റോവർ SV 75 lakh രൂപ വരെയും റേഞ്ച് റോവർ സ്പോർട്സ് SV എഡിഷൻ 2 40 lakh രൂപയും വരെയാണ് കുറച്ചത്. നേരത്തെ 4.25 crore രൂപ എക്സ്ഷോറും വിലയുണ്ടായിരുന്ന SVയുടെ ഇപ്പോഴത്തെ വില 17.7% കുറഞ്ഞത് 3.5 crore രൂപയും 2.75 crore രൂപ വിലയുണ്ടായിരുന്ന റേഞ്ച് റോവർ സ്പോർട്സ് SV എഡിഷൻ 2 വില 15% കുറഞ്ഞത് 2.35 crore രൂപയായി മാറിയിരിക്കുകയാണ് കേട്ടോ. ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന മോഡലുകളുടെ വിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. സ്ലോവാക്കിയയിൽ നിർമ്മിച്ച ഇറക്കുമതി ചെയ്യുന്ന ഡിഫൻഡർ, ഡിസ്കവറി മോഡലുകളുടെ വിലയിൽ മാറ്റമില്ല. GST 2.0 ശേഷമുള്ള രണ്ടാമത്തെ വലിയ വില മാറ്റമാണ് കേട്ടോ ഇത്. ഒരു വർഷത്തിനിടയിൽ JLR ഇന്ത്യയുടെ ടോപ്പ് എൻഡ് റേഞ്ച് റോവർ വേരിയന്റുകളുടെ വിലയിൽ വരുന്ന രണ്ടാമത്തെ വലിയ മാറ്റമാണിത്. 2025 സെപ്റ്റംബറിൽ GST 2.0 പരിഷ്കരണങ്ങൾക്ക് ശേഷം റേഞ്ച് റോവർ സ്പോർട് വേരിയന്റുകളുടെ വില 30.4 lakh രൂപ വരെ കമ്പനി കുറച്ചിരുന്നു. 2 SV വേരിയന്റുകളിലും 4.4 liter ട്വിൻ ടർബോ V8 പെട്രോൾ എഞ്ചിൻ ആണുള്ളത്. റേഞ്ച് റോവറിൽ 540 hp റേഞ്ച് റോവർ സ്പോർട്ടിൽ 635 hp ആണ് ഇത് നൽകുന്നത്. ഇന്ത്യയുടെ FTA വിശദാംശങ്ങൾ കേൾക്കാനാണെങ്കിൽ 2025 ജൂലൈ 24 ഒപ്പിട്ട ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് UKയിൽ നിന്ന് വരുന്ന വലിയ എഞ്ചിൻ ശേഷിയുള്ള CPU കാറുകളുടെ ഇറക്കുമതി തീരുവ ഗണ്യമായി കുറയ്ക്കും. 3000 cc മുകളിലുള്ള പെട്രോൾ മോഡലുകൾക്കും 2500 cc മുകളിലുള്ള ഡീസൽ മോഡലുകൾക്കും ഇത് ബാധകമാണ്. ഈ കരാർ പ്രകാരം ആദ്യ വർഷം 110% ഇറക്കുമതി തീരുവ 30% കുറയുകയും 5ാം വർഷത്തോടെ 10% കുറയുകയും ചെയ്യും. എങ്കിലും ഈ ആനുകൂല്യം ആദ്യ വർഷം 20,000 വാഹനങ്ങൾ എന്ന വാർഷിക കോട്ടയ്ക്ക് വിധേയമായിരിക്കും. ഈ കോട്ട എല്ലാ യോഗ്യരായ ബ്രിട്ടീഷ് ലക്ഷറി ബ്രാൻഡുകൾക്കിടയിൽ പങ്കിടപെടും. അതിനാൽ വില നിർണയത്തിന് തുല്യമായ പ്രാധാന്യം അലോട്ട്മെന്റിനും ഉണ്ടാകും. JLR കൂടാതെ ബെന്റലി, റോൾസ് റോയിസ്, ആസ്റ്റൺ മാർട്ടിൻ, മക്ലാരൻ തുടങ്ങിയ ബ്രാൻഡുകളും ഘട്ടം ഘട്ടമായി തീരുവ കുറയ്ക്കുന്നതിന് യോഗ്യത നേടും. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ടേക്ക് കെയർ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: കുട്ടികളുടെ ക്വാളിറ്റി എഡ്യൂക്കേഷനും ഓവറോൾ ഡെവലപ്മെന്റും ഉറപ്പു നൽകുന്ന റയൻസ് ഇംഗ്ലീഷ് സ്കൂളിൽ പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അഡ്മിഷൻ തുടരുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ലൈബ്രറി, പ്ലേ ഏരിയ, ഒപ്പം ഡാൻസ്, മ്യൂസിക്, യോഗ, സ്പോർട്സ് തുടങ്ങി മികച്ച കോ കരിക്കുലർ ആക്ടിവിറ്റീസും. റയൻസ് ഇംഗ്ലീഷ് സ്കൂൾ, മാറനാട്, എഴുകോൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമുക്ക് ചുറ്റും ഓടി നടക്കുന്ന ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നു പോകുന്ന ചില മുഖങ്ങളുണ്ട്. എവിടെ പോയാലും എന്ത് കിട്ടിയാലും അവസാനം നമ്മൾ ഓടിയെത്തുന്ന ആ ഒരിടം. അതെ, നമ്മുടെ വീട്.

0: ടേക്ക് എ ബ്രേക്ക്.
1: പതുക്കെ ആഹാരം കഴിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഇത് അറിഞ്ഞിരിക്കണം. സോ വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന ഓൺ ആസ്ട്രിയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മൾ അമിതമായി ഭക്ഷണം കഴിക്കുന്നത് അതിന്റെ രുചി കാരണമെന്നാണ് പൊതുവെ കരുതാറുള്ളത്. എന്നാൽ പുതിയ പഠനങ്ങൾ പ്രകാരം അത് അങ്ങനെയല്ല. നമ്മൾ ഭക്ഷണത്തെ നന്നായി ആസ്വദിക്കുന്നത് നിർത്തിയതാണ് പ്രധാന പ്രശ്നം. ഭക്ഷണം വളരെ വേഗത്തിൽ കഴിക്കുമ്പോൾ നമ്മുടെ തലച്ചോറും വയറും തമ്മിലുള്ള ആശയവിനിമയം തകിടം മറിയുന്നു. ഫലമോ, വയറ് നിറഞ്ഞ ശരീരത്തിന്റെ സിഗ്നലുകൾ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. ഗവേഷകരായ ജസ്റ്റിൻ ജീസുങ്, ഡാൻ എം സ്മോൾ എന്നിവർ ചേർന്ന് 2025 പുറത്തിറക്കിയ ഇൻ ഡിഫൻസ് ഓഫ് ലെഷർ വി നീഡ് ടു റീതിങ്ക് ഫുഡ് റിവാർഡ് ആൻഡ് ഒബീസിറ്റി എന്ന പഠനമാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. വിശപ്പ് തന്നെ രണ്ടു തരമുണ്ട്. ഒന്ന് ശാരീരിക വിശപ്പ്, അതായത് ശരീരത്തിന് ഊർജ്ജം ആവശ്യമായി വരുമ്പോൾ ഉണ്ടാകുന്നത്. ഭക്ഷണത്തിന്റെ മണം, സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ, സങ്കടം അല്ലെങ്കിൽ വിരസത എന്നിവ കാരണം പെട്ടെന്ന് തോന്നുന്ന കൊതിയാണ് മാനസികമായി ഉണ്ടാകുന്ന വിശപ്പ്. ഇത്തരം കൊതികൾ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന കെമിക്കലിനെ ഉത്തേജിപ്പിക്കുകയും വയറ് നിറഞ്ഞാലും വീണ്ടും കഴിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്നറിയാമോ? ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുന്നതിലാണ് കാര്യം. ഫോണോ ടിവിയോ നോക്കാതെ ഭക്ഷണത്തിന്റെ രുചിയും മണവും മറിഞ്ഞ് പതുക്കെ കഴിക്കുക എന്നതാണ് ഇതിനുള്ള പരിഹാരം. വയറ് നിറഞ്ഞെന്ന സന്ദേശം തലച്ചോറിലെത്താൻ ഏകദേശം 20 മിനിറ്റ് സമയമെടുക്കും. അതുകൊണ്ട് ധൃതി പിടിച്ച് കഴിക്കുമ്പോൾ നമ്മൾ അറിയാതെ അമിതമായി കഴിച്ചു പോകുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് വെറും ഒരു ശാരീരിക ആവശ്യം മാത്രമല്ല, അത് മാനസികവും വൈകാരികവുമായ ഒന്നുകൂടിയാണ്. ഭക്ഷണം പതുക്കെ ആസ്വദിച്ച് കഴിക്കാൻ ശീലിച്ചാൽ അമിതമായി കഴിക്കുന്ന ശീലം തനിയെ മാറിക്കോളും. ഡയറ്റിംഗ് പ്രയാസമാണെന്ന് തോന്നുന്നവർ ഇങ്ങനെ ശീലിക്കുന്നതാവും ഏറ്റവും നല്ലത്. അപ്പൊ ഇനിയും ഒരുപാട് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Take a break.
1: Yes, we are back on Take a Break with me, RJ Sultana, on Astria FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. വിദേശ യാത്രകൾ ഒഴിവാക്കാം, ഇന്ത്യയിലുണ്ട് ഈ രാജ്യാന്തര ഡെസ്റ്റിനേഷനുകൾ ഏതാണെന്നല്ലേ. വിദേശ രാജ്യങ്ങളിലേക്കുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കി സ്വന്തം രാജ്യത്തെ വിസ്മയങ്ങൾ അടുത്തറിയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. ഹൈദരാബാദിൽ നടന്ന ചടങ്ങിലാണ് ഇന്ത്യയുടെ വൈവിധ്യം ആഘോഷമാക്കാൻ അദ്ദേഹം സഞ്ചാരികളോട് ആവശ്യപ്പെട്ടത്. പാസ്പോർട്ടും വിസയും ഇല്ലാതെ തന്നെ ലോകോത്തര യാത്രാനുഭവം നൽകുന്ന ഒട്ടനവധി ഇടങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിദേശ വിനോദ യാത്രകൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിനെ അലട്ടുന്നത് ഭാരിച്ച ടിക്കറ്റ് നിരക്കും വിസ ലഭിക്കാനുള്ള കടമ്പുകളും കറൻസി മാറ്റിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളുമാണല്ലേ. എന്നാൽ മണിക്കൂറുകൾ നീളുന്ന വിമാനയാത്രകളോട് ക്ഷീണമില്ലാതെ വിദേശ രാജ്യങ്ങളെ വെല്ലുന്ന കാഴ്ചകൾ ഇന്ത്യയിൽ തന്നെ ആസ്വദിക്കാനാകും. വിദേശമല്ല, നമ്മുടെ ഇന്ത്യ തന്നെ. നിങ്ങളൊരു വിദേശ യാത്ര സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, എന്നാൽ ഇന്ത്യ വിട്ടു പോകാൻ താല്പര്യമില്ലെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ചില ഇടങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ്. മഞ്ഞു പൊതിച്ച ഹിമാലയൻ താഴ്വരകളും പുൽമേടുകളും കാണുമ്പോൾ ഇത് സ്വിറ്റ്സർലാൻഡ് ആണോ എന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. കാശ്മീരിലെ ഗുൽമർഗും ഉത്തരാഖണ്ഡിലെ ഔലിയും അത്രമേൽ മനോഹരമാണ്. മറ്റൊന്നാണ് മിനി പാരീസ്. പോണ്ടിച്ചേരിയിലെ ഫ്രഞ്ച് കോളനികളിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ പാരീസിലെ ഒരു തെരുവിലാണെന്ന് തോന്നിപ്പോകും. അവിടുത്തെ കെട്ടിട നിർമ്മാണ ശൈലിയും കഫേകളും ഫ്രഞ്ച് സംസ്കാരം വിളിച്ചോതുന്നവയാണ്. മറ്റൊന്നാണ് ലിറ്റിൽ ഗ്രീസ്. ലക്ഷദ്വീപിലെ നീലക്കടലും വെള്ളമണൽ നിറഞ്ഞ തീരങ്ങളും ഗ്രീസിലെ സാന്റോറിനിയെ ഓർമ്മിപ്പിക്കും. അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് ഓഫ് ഇന്ത്യ. കർണാടകയിലെ കൂർഗിന്റെ പ്രകൃതി ഭംഗി സ്കോട്ട്ലൻഡിനോട് കിടപിടിക്കുന്നതാണ്. അങ്ങനെ എത്ര എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണല്ലേ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉള്ളത്. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് മറ്റെവിടെ നിന്നും അല്ല ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന, ഓണാശ്രയ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തടി കുറയ്ക്കാൻ കപ്പലണ്ടി സഹായിക്കുമോ, അതോ വറുത്തതാണോ പുഴുങ്ങിയതാണോ നല്ലത്, ഏതാണ് ശരിയായിട്ടുള്ള രീതി എന്നൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടല്ലേ. അതൊക്കെ നമുക്ക് ഇന്നത്തോടു കൂടി മാറ്റാം. നിലക്കടല അഥവാ കപ്പലണ്ടി പ്രോട്ടീൻ ആണ്, അതുപോലെ തന്നെ ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുണ്ട്, നാരുകളുണ്ട്, വൈറ്റമിൻസ് ഉണ്ട് എന്നിവയാൽ സമ്പുഷ്ടമായ ഒരു മികച്ച പോഷക ആഹാരമാണല്ലേ. ദിവസവും ഒരുപിടി നിലക്കടല കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിനും ശരീരഭാരം കുറയ്ക്കുവാനും പ്രമേഹം നിയന്ത്രിക്കുവാനും സഹായിക്കുമെങ്കിലും അമിത ഉപയോഗം ഒഴിവാക്കി മിതമായ അളവിൽ തന്നെയാണ് കഴിക്കേണ്ടത്. വറുത്തതിനേക്കാളും നല്ലത് പുഴുങ്ങിയ നിലക്കടലയാണ്. ഇതിൽ കലോറിയും കൊഴുപ്പും കുറവാണ്. തലേന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത നിലക്കടല രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിനും ദഹനത്തിനും വളരെ നല്ലതാണ്. ഇനി നിലക്കടല കഴിക്കുന്നത് അലർജി ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ നിലക്കടല ശരീരഭാരം കുറയ്ക്കാൻ നല്ലതാണോ എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും ഉണ്ടല്ലേ. ദ ജേണൽ ഓഫ് ന്യൂട്രീഷനിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനം അനുസരിച്ച് പ്രോട്ടീൻ കാലറി കത്തിച്ചു കളയാൻ ഒരു മികച്ച മാർഗമാണ് നിലക്കടല നാരുകൾ. പ്രോട്ടീൻ, ഹൃദയാരോഗ്യത്തിന് ഗുണകരമായ കൊഴുപ്പുകൾ എന്നിവ ഉൾപ്പെടെയുള്ള പോഷകങ്ങളാൽ സമ്പന്നമാണ്. ഇത് മൊത്തത്തിലുള്ള കാലറി ഉപഭോഗം നിയന്ത്രിക്കുവാനും ശരീരഭാരം കുറയ്ക്കുവാനും സഹായിക്കുന്നുണ്ട്. നിലക്കടലകളിൽ കാലറി കൂടുതലാണെങ്കിലും നിങ്ങൾ അവ ചവയ്ക്കുമ്പോൾ അവ ചെറിയ കഷ്ണങ്ങളായി മാറുകയും നിങ്ങൾക്ക് കുറഞ്ഞ കാലറി മാത്രം ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യും. ഇനി ആരോഗ്യകരമായിട്ടുള്ള കൊഴുപ്പുകളെ പറ്റി പറയാനാണെങ്കിൽ നിലക്കടല മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ എന്നറിയപ്പെടുന്ന ആരോഗ്യകരമായ കൊഴുപ്പുകളാൽ സമ്പന്നവുമാണ്. ഇത് വീക്കം, അമിതവണ്ണം, ഹൃദ്രോഗം, പ്രമേഹം എന്നിവ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇനി മെറ്റബോളിസത്തിന് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ അതും നിലക്കടല തന്നെയാണ് കേട്ടോ. ഊർജ സ്രോതസ് ആണ് നിലക്കടല. ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. വിശ്രമിക്കുമ്പോഴും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴും കൂടുതൽ കാലറി കത്തിച്ചു കളയാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ശരീരഭാരം കുറയ്ക്കാൻ കൂടുതൽ പ്രയോജനകരമാണ്. ഇനി ഭക്ഷണത്തിൽ നിലക്കടല എങ്ങനെ ചേർക്കാം എന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടല്ലേ. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ പച്ചയായോ വറുത്തതോ പുഴുങ്ങിയതോ ആയ രൂപത്തിൽ നിലക്കടല കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിനു പുറമെ നിലക്കടല ബട്ടർ, നിലക്കടല എണ്ണ, വറുത്ത നിലക്കടല, നിലക്കടല ഡിപ്പ് എന്നിവയായും ഇത് കഴിക്കാം. ഗ്രിൽഡ് ചിക്കൻ, ടോഫു, പനീർ അല്ലെങ്കിൽ സാലഡ് പോലുള്ള പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങളിൽ ഇത് ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നിലക്കടല ബട്ടറും ശരീരഭാരം കുറയ്ക്കുന്നതും എങ്ങനെയാണെന്ന് കേൾക്കാം അല്ലേ. നിലക്കടല ബട്ടർ കഴിക്കുന്നത് കൂടുതൽ നേരം വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും താഴ്ന്ന് ഗ്ലൈസമിക് ഇൻഡെക്സ് നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. കൊഴുപ്പ്, പ്രോട്ടീൻ, ഫൈബർ എന്നിവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കാതെ കഴിക്കാനുള്ള ഒരു മാർഗമായി ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. ഫലപ്രദമായ ഫലങ്ങൾക്കായി സോഡിയവും പഞ്ചസാരയും ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ഓർഗാനിക് നിലക്കടല ബട്ടർ വാങ്ങാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ദൈനംദിന ഉപഭോഗത്തിന്റെ കാര്യത്തിൽ മിതത്വം പ്രധാനമാണ്. ആഴ്ചയിൽ 2-3 തവണ 2-3 ടീസ്പൂൺ നിലക്കടല ബട്ടർ കഴിക്കണം. ഇനി രുചികരമായ നിലക്കടല ചാറ്റ് കഴിക്കാനാണെങ്കിൽ കുക്കറിൽ വേവിച്ച നിലക്കടലയിലേക്ക് തക്കാളി, സവാള, പച്ചമുളക്, മല്ലിയില, നാരങ്ങാ നീർ, ഉപ്പ് എന്നിവ ചേർത്ത് ആരോഗ്യകരമായി ചാട്ട് തയ്യാറാക്കിയും കഴിക്കാം. അപ്പൊ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടുപോലെ. ഇനി നമുക്കൊരു ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: Yes, again, a beautiful title of article gate under we are back on Take a Break with me, RJ Sultana, on Astria FM 90. Naadinoppam, Naattarkoppam. Tesla-yude Rajakanmar padiyirangayaanu ketto. Electric yugathil viplavam theertha Model S-inum X-inum vida. Aagola electric vahana vipadiyil pudhiya maanadandangal nichayicha Tesla-yude ethavum prashasthamaya rendu modelukal vipadiyode vida parayukayaanu. Aadambara sedan-aaya Model S, karuthutte SUV-aaya Model എക്സ് എന്നിവയുടെ ഉൽപാദനം 2026 ജൂണോടെ പൂർണ്ണമായും അവസാനിപ്പിക്കുമെന്ന് കമ്പനി ഔദ്യോഗികമായി അറിയിച്ചു. ഇതോടെ ഏകദേശം 14 വർഷം നീണ്ടുനിന്ന മോഡൽ എസിന്റെയും 11 വർഷത്തെ മോഡൽ എക്സിന്റെയും ഐതിഹാസികമായ യാത്രയ്ക്കാണ് തിരശ്ശീല വീഴുന്നത്. കാലിഫോർണിയയിലെ ഫ്രീമോണ്ട് ഫാക്ടറിയിൽ ഈ കാറുകൾ നിർമ്മിച്ചിരുന്ന പ്ലാന്റുകൾ ഇനി പുതിയൊരു ദൗത്യത്തിനായി പുനർനിർമ്മിക്കും. ടെസ്ലയുടെ ഹ്യൂമനോയിഡ് റോബോട്ടായ ഓപ്റ്റിമസ് വൻതോതിൽ നിർമ്മിക്കുന്നതിനുള്ള കേന്ദ്രമാക്കി ഈ ഫാക്ടറിയെ മാറ്റാനാണ് ഇലോൺ മസ്കിന്റെ തീരുമാനം. പ്രതിവർഷം 10 ലക്ഷം റോബോട്ടുകളെ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റം. വാഹന നിർമ്മാതാക്കൾ എന്നതിൽ ഉപരിയായി ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായി മാറാനുള്ള ടെസ്ലയുടെ താല്പര്യമാണ് ഈ നീക്കത്തിന് പിന്നിൽ. പ്രീമിയം മോഡലുകൾക്ക് നേരിട്ട് പകരക്കാരായി മറ്റു കാറുകൾ കമ്പനി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പകരം നിലവിലുള്ള മോഡൽ 3, മോഡൽ Y എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കമ്പനിയുടെ തീരുമാനം. കൂടാതെ ആധുനിക സാങ്കേതിക വിദ്യകൾ നിറഞ്ഞ് സൈബർ ട്രക്ക് ആഡംബര വിഭാഗത്തിലെ പ്രധാന പകരക്കാരനായി മാറും. ഡ്രൈവില്ലാ വാഹനങ്ങളായ റോബോ ടാക്സി പദ്ധതിക്കും ഇതോടൊപ്പം കൂടുതൽ പ്രാധാന്യം ലഭിക്കും. ഉൽപാദനം നിർത്തുന്നതിന്റെ ഭാഗമായി സിഗ്നേച്ചർ എഡിഷൻ എന്ന പേരിൽ വളരെ പരിമിതമായ എണ്ണം കാറുകൾ ടെസ്ല പുറത്തിറക്കിയിട്ടുണ്ട്. ഗാർണറ്റ് റെഡ് നിറത്തിലും സ്വർണ്ണാഭമായ ഫിനിഷിംഗിലും എത്തുന്ന ഈ കാറുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ലഭ്യമാകുന്നത്. പഴയ മോഡലുകൾ നിർത്തലാക്കിയാലും നിലവിലുള്ള മോഡൽ S, X ഉടമകൾക്ക് ആവശ്യമായ സ്പെയർ പാർട്ടുകളും സോഫ്റ്റ്വെയർ സേവനങ്ങളും തുടർന്ന് നൽകുമെന്ന് കമ്പനി ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കേൾക്കുവാനുണ്ട് നമ്മുടെ ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: shining sun like a pearl upon the ocean. Come and feel me, come on, heal me.
1: Take a break.
2: വളർത്തു മൃഗങ്ങൾക്കൊപ്പം വന്ദേഭാരതിൽ യാത്ര ചെയ്യണോ എങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഏതൊക്കെയാണെന്നല്ലേ? സോ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ. വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ ടേക്ക് എ ബ്രേക്ക് വിത്ത് മീ ആർജി സുൽത്താന, ഓണാശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഓമന മൃഗങ്ങളെ അഥവാ വളർത്തു മൃഗങ്ങളെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ പരിഗണിക്കുന്നവരാണ് മിക്കവരും. യാത്രക്കാർ വളർത്തു മൃഗങ്ങളുമായി യാത്ര ചെയ്യാൻ തിരഞ്ഞെടുക്കുന്നതിനാൽ ഇന്ത്യൻ റെയിൽവേ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിൽ ഒരു പ്രത്യേക പെറ്റ് ബോക്സ് സേവനം കൊണ്ടുവന്നു. ഇത് യാത്രക്കിടെ വളർത്തു മൃഗങ്ങളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സുരക്ഷിതമായി കൊണ്ടുപോകാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ വളർത്തു മൃഗങ്ങളെ ഒപ്പം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ ചില നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് വന്ദേ ഭാരതിലെ പെറ്റ് ബോക്സ് സൗകര്യം എന്നല്ലേ? വളർത്തു മൃഗങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഒന്നാണ് വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളിലെ പെറ്റ് ബോക്സ്. അടച്ചുപൂട്ടുള്ള ഒരു ലോഹത്തിന്റെ ബോക്സ് ആണിത്. ട്രെയിനിന്റെ രണ്ടറ്റത്തും ഇതുണ്ടായിരിക്കും. ലോക്കോമോട്ടീവിനോട് ചേർന്നായിരിക്കും പെറ്റ് ബോക്സ് സംവിധാനം ഒരുക്കുക. പാസഞ്ചർ കോച്ചുകളിൽ നിന്നും വേറിട്ടായിരിക്കും ഇത്. പാസഞ്ചർ ക്യാബിനുകളിൽ ഒരിക്കലും വളർത്തു മൃഗങ്ങളെ അനുവദിക്കുന്നതല്ല. പരിമിതമായ വന്ദേ ഭാരത് സ്ലീപ്പർ റൂട്ടുകളിൽ മാത്രമാണ് നിലവിൽ ഈ സൗകര്യം ലഭിക്കുന്നത്. യാത്രക്കാർ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറപ്പെടുന്ന റെയിൽവേ സ്റ്റേഷനിൽ മുൻകൂട്ടി അറിയിക്കേണ്ടതായിട്ടുണ്ട്. ഇനി വന്ദേ ഭാരതിൽ എങ്ങനെ പെറ്റ് ബോക്സ് ബുക്ക് ചെയ്യാവുന്നല്ലേ? നിലവിൽ ഓൺലൈനായി പെറ്റ് ബോക്സ് ബുക്ക് ചെയ്യാൻ കഴിയില്ല. റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഓഫ്ലൈനായി തന്നെ വേണം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ. യാത്രക്കാർ അവർ പുറപ്പെടുന്ന റെയിൽവേ സ്റ്റേഷന്റെ പാഴ്സൽ അല്ലെങ്കിൽ ലഗേജ് ഓഫീസിൽ എത്തി വേണം ബുക്കിംഗ് നടത്താൻ. ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന്റെ 3 മണിക്കൂർ മുമ്പെങ്കിലും പെറ്റ് ബോക്സ് ബുക്ക് ചെയ്യാനായി എത്തേണ്ടതാണ്. അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കി നടപടിക്രമങ്ങൾ സുഗമമായി പൂർത്തിയാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി ടിക്കറ്റും രേഖകളുടെ കാര്യത്തിലാണെങ്കിൽ പെറ്റ് ബോക്സ് സർവീസ് ബുക്ക് ചെയ്യുന്നതിന് യാത്രക്കാർക്ക് സ്ഥിരീകരിച്ച ട്രെയിൻ ടിക്കറ്റ് ഉണ്ടായിരിക്കും. RAC വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ പെറ്റ് ബോക്സ് ബുക്കിംഗ് പരിഗണിക്കുകയില്ല. ഒരു PNR നമ്പറിൽ ഒരു വളർത്തു മൃഗത്തെ മാത്രം കൊണ്ടുപോകാനേ ഇന്ത്യൻ റെയിൽവേ അനുവദിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ബുക്ക് ചെയ്യുക. പെറ്റ് ബോക്സ് ബുക്ക് ചെയ്യുന്നതിന് ആവശ്യമായ രേഖകൾ പാഴ്സൽ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുണ്ട്. യാത്രയ്ക്ക് 2 ദിവസത്തിനുള്ളിലുള്ള വെറ്റിനറി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സാധുവായ വാക്സിനേഷൻ രേഖകൾ എന്നീ രേഖകൾ നിർബന്ധമായും വേണം. കൂടാതെ യാത്ര ചെയ്യാൻ വളർത്തുമൃഗം അനുയോജ്യമാണെന്നും മറ്റുള്ളവർക്ക് ആരോഗ്യകരമായ അപകടം ഉണ്ടാകില്ലെന്നും ഉറപ്പുവരുത്തണം. പെറ്റ് ബോക്സ് സേവനത്തിനുള്ള നിരക്കുകൾക്ക് പറ്റി പറയാനാണെങ്കിൽ വളർത്തുമൃഗത്തിന്റെ ഭാരം കണക്കാക്കിയാണ് പെറ്റ് ബോക്സ് നിരക്കുകൾ ഈടാക്കുന്നത്. നിലവിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് 1 കിലോഗ്രാമിന് ഏകദേശം 30 രൂപയാണ് നിരക്ക്. പണമടച്ചു കഴിഞ്ഞാൽ യാത്രക്കാർ ബുക്കിംഗ് ഉറപ്പാക്കിയത് വ്യക്തമാക്കിയുള്ള ലഗേജ് ടിക്കറ്റ് ലഭിക്കും. ട്രെയിൻ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്താൽ ഈ ചാർജുകൾ തിരികെ ലഭിക്കുന്നതല്ല. ഇനി യാത്രക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന നിയമങ്ങളുണ്ട്. യാത്രയിലുടനീളം വളർത്തു മൃഗങ്ങൾ അവയ്ക്ക് നിശ്ചയിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ കഴിയുന്നതായിരിക്കും. യാത്രക്കാർക്ക് ഒരു കാരണവശാലും യാത്രക്കാരുടെ കമ്പാർട്ട്മെന്റുകളിലേക്ക് വളർത്തു മൃഗങ്ങളെ കൊണ്ടുപോകാൻ കഴിയില്ല. AC ഫസ്റ്റ് ക്ലാസ് ക്യാബിനുകളിൽ നിയമം വ്യത്യസ്തമാണ്. എല്ലാ വന്ദേ ഭാരത് റൂട്ടുകളിലും ഈ ലഭ്യത ഉറപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുമായി നേരത്തെ തന്നെ ബന്ധപ്പെട്ട് ഇക്കാര്യത്തിൽ വ്യക്തത കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.
4: ഇഷ്ക് വോ ബലാ ഹേ, ഇഷ്ക് വോ ബലാ ഹേ, ജിസ്കോ ഛുആ ഇസ്നേ വോ ജലാ ഹേ. ദിൽ സേ ഹോതാ ഹേ ശുരൂ, ദിൽ സേ ഹോതാ ഹേ ശുരൂ, പർ കംബഖ്ത സർ പേ ചഢാ ഹേ. കഭി ഖുദ് സേ, കഭി ഖുദാ സേ, കഭി സമാനേ സേ ലഡാ ഹേ. ഇത്നാ ഹുവാ.

0: Take a break.
1: Once again, we are back on Take a Break with me, RJ Sultana, on Astria FM 90.9-നൊപ്പം നാട്ടാർക്കൊപ്പം. 50,000 രൂപയുണ്ടോ കയ്യില്? എങ്കില് പാസ്പോർട്ട് എടുത്തോളൂ, ഈ 5 രാജ്യങ്ങളിൽ പോയി അടിച്ചു പൊളിക്കാം. ഏതാണ് നല്ലത്? വിദേശത്തൊരു അവധിക്കാലം ആഘോഷിക്കാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എന്നാൽ ലക്ഷ്യങ്ങൾ ചെലവാക്കണമെന്ന് കരുതി പലരും ആ സ്വപ്നം മാറ്റിവെക്കുകയാണ് പതിവ്. എന്നാൽ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ വെറും 50,000 രൂപയിൽ താഴെ ചെലവിൽ 4 മുതൽ 5 ദിവസത്തെ വിദേശ യാത്ര ഗംഭീരമായി ആസ്വദിക്കാം സാധിക്കും. ഈ വേനൽക്കാലത്ത് അധികം പണം മുടക്കാതെ ഇന്ത്യക്കാർക്ക് സന്ദർശിക്കാൻ കഴിയുന്ന 5 മികച്ച വിദേശ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിസ ഇല്ലാതെ പറക്കാം നേപ്പാളിലേക്ക്. കുറഞ്ഞ ചെലവിലുള്ള യാത്രകൾക്ക് ഇന്ത്യക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമാണ് നേപ്പാൾ. കാഠ്മണ്ഡുവും പൊഖാറയും പശുപതിനാഥ് ക്ഷേത്രവും ഒപ്പം ഹിമാലയത്തിന്റെ മനോഹരമായ കാഴ്ചകളുമാണ് ഇവിടെ സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസയുടെ ആവശ്യമില്ല എന്നത് ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. അതിർത്തി കടക്കാൻ നിങ്ങളുടെ പാസ്പോർട്ടോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡോ കയ്യിൽ കരുതിയാൽ മതിയാകും. വിമാനമാർഗവും റോഡ് മാർഗവും വളരെ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഒരു യാത്രക്കാരന് പോയി വരാനുള്ള വിമാന ടിക്കറ്റിന് 12,500 രൂപ മുതൽ 14,000 രൂപ വരെയാണ് ചെലവ് വരുന്നത്. ഇതിനു പുറമെ താമസത്തിനും ഭക്ഷണത്തിനും യാത്രകൾക്കുമായി പരമാവധി 21,000 രൂപ കൂടി കയ്യിൽ കരുതിയാൽ മതി. അതായത് 30,000 മുതൽ 35,000 രൂപ വരെയുള്ള ചെലവിൽ നേപ്പാൾ യാത്ര ഗംഭീരമാക്കാം. ഇനി ബീച്ചുകളുടെ സ്വന്തം ശ്രീലങ്ക. ബീച്ചുകളും സംസ്കാരവും ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾക്ക് ധൈര്യമായി ശ്രീലങ്കയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇന്ത്യക്കാർക്ക് സൗജന്യമായി ഇ വിസ അനുവദിക്കുന്ന രാജ്യമാണിത്. അതിനാൽ വിസയ്ക്കായി വലിയ തുക ചെലവാക്കേണ്ടി വരില്ല. കൊളംബോയിലെ കാഴ്ചകളും കാൻഡിയിലേക്കുള്ള മനോഹരമായ ട്രെയിൻ യാത്രയും ബെൻറ്റോട്ടയിലെ സുവർണ തീരങ്ങളും എല്ലാം കുറഞ്ഞ ചെലവിൽ ഇവിടെ ആസ്വദിക്കാൻ സാധിക്കും. വിമാന ടിക്കറ്റിന് 16,000 മുതൽ 22,000 രൂപ വരെയാണ് പ്രതീക്ഷിക്കേണ്ടത്. 4-5 ദിവസത്തെ താമസവും ഭക്ഷണവും മറ്റു ചെലവുകളും എല്ലാം ഉൾപ്പെടെ മൊത്തം 35,000 രൂപ മുതൽ 40,000 രൂപ വരെ മാത്രമേ ശ്രീലങ്കൻ യാത്രയ്ക്ക് ആവശ്യം വരികയുള്ളൂ. ഷോപ്പിംഗും ആഘോഷങ്ങളും തായ്ലൻഡിലാക്കിയാലോ? ഇന്ത്യൻ സഞ്ചാരികളുടെ പ്രിയപ്പെട്ട വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ മുൻപന്തിയിലാണ് തായ്ലൻഡിന്റെ സ്ഥാനം. ബാങ്കോക്കിലെ വർണ്ണാഭമായ തെരുവ് ജീവിതവും രുചികരമായ സ്ട്രീറ്റ് ഫുഡും അതുപോലെ പട്ടായയിലും ഫുക്കറ്റിലെയും ബീച്ചുകളും വിനോദങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ. വിനോദ സഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യക്കാർക്ക് തായ്ലൻഡിൽ ഇപ്പോൾ വിസയില്ലാതെ സന്ദർശിക്കാൻ സാധിക്കും. അതിനാൽ വിസയുടെ ചെലവും സമയവും ലാഭിക്കാം. ഇവിടേക്കുള്ള വിമാന ടിക്കറ്റിന് ഏകദേശം 12,000 മുതൽ 25,000 രൂപ വരെ ചെലവ് വരും. താമസത്തിനും ഭക്ഷണത്തിനും എല്ലാം കൂടി പരമാവധി 45,000 രൂപയ്ക്കും 50,000 രൂപയ്ക്കും ഇടയിൽ ചെലവാക്കിയാൽ തായ്ലൻഡ് യാത്രയും ഗംഭീരമാക്കാം. ഇനി ചരിത്രം ഉറങ്ങുന്ന വിയറ്റ്നാം ആണെങ്കിലോ? നാടകീയമായ പ്രകൃതി ദൃശ്യങ്ങളും സമ്പന്നമായ സംസ്കാരവും ആസ്വദിക്കാൻ താല്പര്യമുള്ളവർക്ക് വിയറ്റ്നാമിലേക്ക് പറക്കാം. ഹാനോയുടെ പഴയകാല തെരുവുകളും ഹാലോങ് ബേയിലെ ചുണ്ണാമ്പ് കല്ല് മലനിരകളും എല്ലാം ഏവരെയും ആകർഷിക്കുന്നതാണ്. ഇന്ത്യയിൽ നിന്നും നേരിട്ടുള്ള വിമാന സർവീസുകൾ വർദ്ധിച്ചതോടെ വിയറ്റ്നാമിലേക്കുള്ള യാത്രാ ചെലവുകൾ വലിയ രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായി എളുപ്പത്തിൽ ഇ വിസ എടുത്ത് ഇവിടേക്ക് യാത്ര ചെയ്യാം. വിമാന ടിക്കറ്റിന് 22,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് നിരക്ക് വരിക. താമസവും ഭക്ഷണവും കാഴ്ചകളും കാണുന്നത് ഉൾപ്പെടെ എല്ലാം കൂടി 45,000 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള ബജറ്റിൽ വിയറ്റ്നാം യാത്രയും പൂർത്തിയാക്കാൻ കഴിയും. ഇനി സമാധാനം തേടിയാണ് യാത്രയെങ്കിൽ ഭൂട്ടാനിലേക്ക് പോകുന്നതാണ് ബെറ്റർ. തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് സമാധാനപൂർവമായ ഒരു അവധിക്കാലമാണ് ലക്ഷ്യമെങ്കിൽ തീർച്ചയായും അതിനുള്ള ഉത്തരമാണ് ഭൂട്ടാൻ. ഇന്ത്യക്കാർക്ക് ഭൂട്ടാൻ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ലെങ്കിലും പകരം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഫീ എന്ന പേരിൽ ഒരു പ്രത്യേക ടൂറിസം ഫീ നൽകേണ്ടതുണ്ട്. ഇന്ത്യക്കാർക്ക് പ്രതിദിനം 1,200 രൂപയാണ് ഈ ഫീസ് ഈടാക്കുന്നത്. വിമാന ടിക്കറ്റുകൾക്ക് 7,000 മുതൽ 15,000 രൂപ വരെ ചെലവാകും. ഫ്ലൈറ്റ് ചെലവ് ഒഴിവാക്കാൻ താല്പര്യമുള്ളവർക്ക് പശ്ചിമ ബംഗാളിൽ ജയ്ഗാവ് വഴി റോഡ് മാർഗവും അതിർത്തി കടന്ന് ഭൂട്ടാനിലേക്ക് പ്രവേശിക്കാം. പെർമിറ്റും വിമാന ടിക്കറ്റും താമസവും ഉൾപ്പെടെ മൊത്തം 35,000 രൂപയ്ക്കും 40,000 രൂപയ്ക്കും ഇടയിലുള്ള തുകയ്ക്ക് ഭൂട്ടാനിലെ 4 മുതൽ 5 ദിവസത്തെ അവധിക്കാലം പ്ലാൻ ചെയ്യാൻ സാധിക്കും. യാത്രയ്ക്ക് മുൻപായി വിമാന ടിക്കറ്റുകളും ഹോട്ടലുകളും നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്നത് ഈ ബജറ്റ് ഇനിയും കുറയ്ക്കാൻ സഹായിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ടു അല്ലേ? അപ്പൊ എന്തായാലും എനിക്കിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ആരുമെങ്ങും പോകരുത്. സൊ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർജെ സുൽത്താന സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പ്രത്യേകതരം കാത്തിരിപ്പിനെ കുറിച്ചാണ്. ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. നമ്മളിൽ പലരുടെയും ഉള്ളിൽ ആർക്കും അറിയാത്ത ഒരു കാത്തിരിപ്പുണ്ട്. അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ ഒരു പ്രണയമാകാം, അല്ലെങ്കിൽ ദൂരേക്ക് പോയ ഒരു സുഹൃത്താകാം. ലോജിക്കലായി ചിന്തിക്കുമ്പോൾ അവരിനി വരില്ല എന്നറിയാം. പക്ഷേ നമ്മുടെ മനസ്സ് അതങ്ങോട്ട് സമ്മതിച്ചു തരില്ല. വണ്ടി കയറിപ്പോയ ഒരാൾ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ ഒരൊഴിഞ്ഞ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്ന പോലെയാണത്. ആ കാത്തിരിപ്പിൽ സങ്കടം മാത്രമല്ല, ആ വ്യക്തിയോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആഴം കൂടിയാണ് കാണിക്കുന്നത്. വരുമെന്ന പ്രതീക്ഷയല്ല, മറിച്ച് വരുമായിരുന്നെങ്കിൽ എന്നൊരാഗ്രഹമാണ് അതിന് പിന്നിൽ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ കാത്തിരിപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഒരു ശീലമായി മാറുകയാണ് പതിവ്. രാവിലെ എഴുന്നേൽക്കുമ്പോഴോ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ അബദ്ധത്തിൽ നമ്മുടെ കൈകൾ ഫോണിലേക്കൊന്ന് പോകും. അവരുടെ ഒരു മെസ്സേജ് വന്നാലോ എന്നൊരു തോന്നൽ. അതൊരു തരം ആത്മവഞ്ചനയാണെന്ന് അറിയാമെങ്കിൽ കൂടി ആ ചെറിയ പ്രതീക്ഷ നമുക്ക് തരുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മുടെ ഓർമ്മകളിൽ അവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതിൻ്റെ തെളിവാണത്. ആരും കാണാതെ നമ്മളിപ്പോഴും ഫോണിൽ സൂക്ഷിക്കുന്ന ചില പഴയ ചാറ്റുകളും ഫോട്ടോകളും ഒക്കെ ഈ കാത്തിരിപ്പിൻ്റെ ബാക്കി പത്രങ്ങളാണ്. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും ആ പഴയ കാലത്തേക്ക് ഒന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കാത്തവരായി ആരുണ്ടാവില്ല, ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില സ്ഥലങ്ങൾക്കും ചില പാട്ടുകൾക്കും നമ്മളെ പെട്ടെന്ന് ഈ കാത്തിരിപ്പിലേക്ക് വലിച്ചിടാൻ കഴിയും. പണ്ട് ഒരുമിച്ച് നടന്ന വഴികളിലൂടെ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കിഷ്ടപ്പെട്ട ഒരു പാട്ട് FM-ൽ കേൾക്കുമ്പോൾ അറിയാതെ നമ്മുടെ കണ്ണ് നിറയും. അപ്പോൾ തോന്നും അവർ പെട്ടെന്ന് നമ്മുടെ മുന്നിലേക്ക് ഒന്ന് വന്നിരുന്നെങ്കിലെന്ന്. അവർ പോയതോടെ നമ്മുടെ ലൈഫിലെ ഒരു വലിയ ഭാഗം കൂടിയാണ് ശൂന്യമായത്. ആ ശൂന്യത നികത്താൻ വേറെ ആർക്കും കഴിയില്ലെന്ന് നമ്മുടെ മനസ്സിന് നന്നായി അറിയാം. അതുകൊണ്ടാണ് പുതിയ ആളുകളെ തേടിപ്പോകാതെ ആ പഴയ ആൾക്ക് വേണ്ടി തന്നെ മനസ്സ് ഇങ്ങനെ കാത്തു നിൽക്കുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ കാത്തിരിപ്പ് പ്രണയത്തിൽ മാത്രമല്ല, ചില സൗഹൃദങ്ങളുമുണ്ട്. കോളേജ് കാലത്തോ സ്കൂൾ കാലത്തോ ജീവനത്തുല്യം സ്നേഹിച്ച ചില സുഹൃത്തുക്കൾ, കാലം കഴിഞ്ഞപ്പോൾ അവർ അവരുടേതായ തിരക്കുകളിലേക്ക് പോയിട്ടുണ്ടാകാം. ഫോൺ വിളികൾ കുറഞ്ഞു വന്ന് ഇല്ലാതായിട്ടുണ്ടാവും. എങ്കിലും നമ്മുടെ മനസ്സിൽ അവർ ആ പഴയ കൂട്ടുകാർ തന്നെയാകും. എന്നെങ്കിലും അവർ തിരിച്ചു വന്ന് പഴയതുപോലെ തോളിൽ കൈയിട്ട് നടക്കുമെന്ന് നമ്മൾ വെറുതെ മോഹിക്കും. അവർ പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തിയെന്ന് അറിയാമെങ്കിലും നമ്മുടെ സ്പേസ് അവിടെ എപ്പോഴും ഉണ്ടാവുമെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫിൽ ചിലരൊക്കെ നമ്മളോട് ചോദിക്കും, എന്തിനെങ്ങനെ വെറുതെ കാത്തിരിക്കുന്നത്, അത് മണ്ടത്തരമല്ലേ എന്ന്. പക്ഷെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മണ്ടത്തരമെന്നും ബുദ്ധിയെന്നും ഒന്നുമില്ലല്ലോ. ഈ കാത്തിരിപ്പ് അവരെ തിരികെ കിട്ടാൻ വേണ്ടി മാത്രമുള്ളതല്ല, അവരോടുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ മരിക്കാതെ സൂക്ഷിക്കാൻ വേണ്ടി കൂടിയാണ്. അവർ പോയെന്ന് അംഗീകരിക്കാൻ മനസ്സ് തയ്യാറല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ അവരെ പ്രതീക്ഷിക്കുന്നത്. ചിലർക്ക് വേഗം തന്നെ മൂവ് ഓൺ ചെയ്യാൻ കഴിയും, പക്ഷേ മറ്റു ചിലർക്ക് അത് ജീവൻ പോകുന്നത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ആ ബുദ്ധിമുട്ടാണ് ഇത്തരം കാത്തിരിപ്പുകളായി മാറുന്നത്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, തിരിച്ചു വരില്ല എന്ന് ഉറപ്പുള്ള ആ മനുഷ്യർക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിനെ പറ്റിയാണ് നമ്മളിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാത്തിരിപ്പിൽ ഒരുതരം സൈലൻ്റായ ഒരു വേദനയുണ്ട്, ആരോടും പറയാൻ പറ്റാത്ത ഒരു വേദന. പകൽ നമ്മൾ ചിരിച്ചു നടക്കും, എല്ലാവരോടും സംസാരിക്കും, പക്ഷേ ഇരുട്ട് അലയടിക്കുന്ന ഈ രാത്രിയിൽ ചുറ്റുമുള്ള ബഹളങ്ങളൊക്കെ അടങ്ങുമ്പോൾ ആ പഴയ മുഖം മനസ്സിലേക്ക് വരും. അന്നത്തെ ചില വാക്കുകൾ കാതിൽ മുഴങ്ങും. ഒരു മിനിറ്റ് നേരത്തെയെങ്കിലും അവർ തിരിച്ചു വന്നിരുന്നെങ്കിലെന്ന് നമ്മൾ വല്ലാതെ ആഗ്രഹിക്കും. ആ ആഗ്രഹം ഒരിക്കലും നടക്കില്ലെന്ന് അറിയുമ്പോഴുള്ള ആ ഒരു നെഞ്ചുരുകുന്ന സങ്കടമുണ്ടല്ലോ, അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, കാത്തിരുന്ന് കാത്തിരുന്ന് ചിലപ്പോൾ നമ്മൾ ആ കാത്തിരിപ്പിനെ തന്നെ അങ്ങ് സ്നേഹിച്ചു തുടങ്ങും. അവർ തിരിച്ചു വന്നില്ലെങ്കിലും അവരോടുള്ള സ്നേഹം നമ്മെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാകും. ഒരാളെ എത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നമുക്ക് കഴിയുമെന്ന് നമ്മൾ തന്നെ തിരിച്ചറിയുന്നത് ഈ സമയത്താണ്. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റബോധം തോന്നേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പരിശുദ്ധിയാണ്. പക്ഷേ ആ കാത്തിരിപ്പ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങളെ ഇല്ലാതാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആ നല്ല ഓർമ്മകളെ സ്നേഹിച്ച് മുന്നോട്ട് പോവുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. Ta na na na ta na ta na pa vira mara.

മിഴികൾ കാശ്മീരം ഉതിരും നിൻ ചുടികൾ എന്നിൽ പൂക്കുമ്പോൾ ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി

കടലിൻ പെട്ടികൾ അക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി ി നാക്കിളി മുക്കിളി പൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു